ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മിഥുനം 6, 2026 ജൂൺ 20, ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നാം അവരുമായുള്ള ബന്ധം നന്നായിരിക്കുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അവരും എന്നാൽ എപ്പോഴെങ്കിലും ആ ബന്ധം വഷളായാൽ അവർ നിങ്ങളുടെ മോശവശം മാത്രം എല്ലാവരോടും പറഞ്ഞു നടക്കും. വാക്കുകൾ പ്രയോഗിക്കും മുമ്പ് അതാരോടായാലും സൂക്ഷിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25 ഉച്ചയ്ക്ക് 12:30, 12:50 വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 20. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ സ്ഥാപിതമായതും പ്രഥമ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര വിതരണം നടന്നതും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂൺ 20. ജൂൺ 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 20. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പ്രചോദനമായി മാറിയ ശ്രീനാരായണ ഗുരുവിന്റെ ആരിവിളക്ക് എന്ന പ്രസിദ്ധ പ്രസംഗം നടന്നത് 1927 ജൂൺ 20. ശ്രീ വിദ്യാധിരാജ തന്ത്രവിദ്യാലയം ശാസ്ത്രപഠനത്തിനായി ആരംഭിച്ചത് 1921 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 20 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ സ്ഥാപിതമായത്. പ്രഥമ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം വിതരണം നടന്നത് 1961

0: ജൂൺ 20 പ്രമുഖ മലയാള എഴുത്തുകാരനും സംവിധായകനുമായ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995 ജൂൺ 20. ജൂൺ 20 തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിതമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് 1951 ജൂൺ 20. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഇത്. കൊച്ചി തുറമുഖം സ്ഥാപിച്ചത് 1928 ജൂൺ 20. കേരളത്തിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1983 ജൂൺ 20. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തിയത് 1920 ജൂൺ 20. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടന്നത് 1925 ജൂൺ 20. മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ് മുതൽ കുർള വരെയായിരുന്നു ആദ്യയാത്ര.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ജീവിതത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് JP നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 100,000 ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20,000 പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000 ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി

0: ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 56 കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1 400 ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ എന്നത് 10 5 വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലേക്ക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2 ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയെയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3 ചതുശതമായ ആയില്യം ചതുശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24 തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടക മാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും.

0: യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് എം എൽ എ അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് പി ആർ ഡി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് കെ എഫ് ബി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമ ബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 crore രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ US ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യ താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. UN ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്ര

0: സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം

തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോ എന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ, ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്. ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാൻ വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന് നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു, എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ. വിസ്തീർണവും വലിപ്പവും മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കര ചക്രാതി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ പ്രത്യേകത, അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി, സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നതു ദൈവമേ, ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകര മത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്, അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ, സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറി

0: പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാണ്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമനെ സുഗ്രീവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട, സുഗ്രീവൻ പറയുകയാണ്. സമുദ്രം കടന്നു ചെല്ലുന്നു, നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനര സേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്ന് ഇരിക്കട്ടെ, മുൻപിൻ നോക്കാതെ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെയാകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിധിയെ കടക്കാൻ ഉപായം പാർക്കാം, നേരം ഇനി കളയാതെ രഘുപതി. ശ്രീരാമചന്ദ്ര, ഇനി ഒട്ടും വൈകരുത്. ഈ കടൽ എങ്ങനെ കടന്ന് ചെല്ലണം, അതിനായി അങ്ങൊരു തന്ത്രം മെനയുക, ബാക്കിയെല്ലാം എനിക്ക് വിട്ടുതരിക. ഒരു കാര്യമുണ്ട്, ലങ്കയിൽ നാം എത്തിച്ചേരുക എന്ന് വെച്ചാൽ രാവണൻ മരിച്ചു എന്നാണ് അർത്ഥം. ഇത് കരുതിക്കോളൂ. എങ്ങനെ എത്താം എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എത്തിക്കഴിഞ്ഞാൽ രാവണൻ മരിച്ചു, ഉറപ്പാണ്. ഇപ്പൊ ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നത് രാഘവ? ശ്രീരാമചന്ദ്ര, അങ്ങയോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്, ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട് നമ്മളെ പോലുള്ളവർക്ക്. ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം. അതിന്റെ ഉച്ചിയിൽ മൂർധാവിൽ ലങ്കാപുരി. ദൂരെന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 1,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 1,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1,00,000 രാക്ഷസന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട് 100,000,000 രാക്ഷസന്മാർ. മന്ത്രശാല കാക്കുന്നവർ, സെക്രട്ടേറിയറ്റ് രാവണന്റെ, അത് കാക്കുന്നവർ, അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ. ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും. 1,000 നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർത്ത ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു, നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ്. ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ അവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാൻ ഇങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല. എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽപ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശു നാം. പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്. രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്. ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം. രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി. സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അപ്പൊ തീരുമാനത്തിന് യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം. ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം. നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ന്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും, നല്ലതായി തന്നെ വരും. മാത്രമല്ല, ദക്ഷിണ നേത്ര സ്ഫുരണവും ഉണ്ടുമേ. എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു. അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. ഇപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ണ് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ഈ യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം. ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം നിലയുറപ്പിക്കണം എന്ന് ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു. മൊത്തം മേൽനോട്ട ചുമതല നീലൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനായിരിക്കും എന്ന് ശ്രീരാമൻ പറയുന്നു. നമ്മളെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ് നീലൻ. ഇപ്പൊ സേനയുടെ മുൻനിര, പിൻനിര, നടുഭാഗം, വശങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കാൻ ഏറ്റവും സമർത്ഥരായിട്ടുള്ള വാനര പോരാളികൾ വേണമെന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അതാരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. ഇപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേരു കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മൾ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലേ ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാർന്നുള്ള അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട് ആ സൈന്യം മുമ്പോട്ട് നീങ്ങാനായി തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ അങ്ങനെ

ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശ മാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്? എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമനിസ്വരം കേൾക്കുന്നു. ഭീമനിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ്, ശരി. എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ, സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല. ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക. കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ
തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ, മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. ഇപ്പൊ യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.

0: അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ച്

0: ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: സ്വാഗതം തൂവാനം 60-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫട്കേയും രുസ്തത്തെയും പായ്ക്കപ്പലിൽ യമനിലേക്ക് കൊണ്ടുപോകുന്നു. യമനിലെ കാരാഗ്രഹത്തിൽ അവർ തടവുകാരാക്കപ്പെട്ടു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 21-ാം ഭാഗം.

മറ്റുള്ളവരിൽ നിന്ന് അകലെ ഏകാന്തമായ ഒരിരുട്ടറയാണ് ഫട്കിക്ക് വിധിച്ചിരുന്നത്. നേരെ നിൽക്കുവാൻ പോലും കഴിയാത്തത്ര ഇടുങ്ങിയത്. വിശാലമായ ആ മരുഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഇരുട്ട് മുഴുവനും ഒരു പിശാചിനെപ്പോലെ ആ മുറിയിൽ വതങ്ങിയിരുന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്കായ ഫട്കിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അരൂപിയായ പിശാച് ചെവിക്കരികിൽ നിന്ന് മരിച്ചുപോയ ഏതോ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പുലരിയുടെ ചില്ലു പൊട്ടി പ്രകാശം മറ്റു മുറികളിൽ ചിതറിയപ്പോഴും ആ ഇരുട്ടറയിൽ ഫട്കെ ഉണർന്നു തന്നെയിരുന്നു. പകൽ ജോലി ചെയ്യിക്കാനായി കൊണ്ടുപോകുന്ന ഗാർഡിൻ്റെ പിന്നിൽ നടക്കുകയായിരുന്നു രുസ്തം. വെയിലഴിച്ചിട്ട ജയിലഴികൾ വരാന്തയിൽ ചിതറിക്കിടന്നു. അതിൽ ചവിട്ടി ഓരോ ജയിലറ കടക്കുമ്പോഴും രുസ്തം ആകാംക്ഷയോടെ അതിനകത്തേക്ക് എത്തി നോക്കും. എവിടെയെങ്കിലും ഫട്കയുണ്ടോ? ചങ്ങല ഉരഞ്ഞ വ്രണത്തിൽ ഈച്ചയാർക്കുന്ന കാലുകൾ, ഒഴുകിപ്പരന്ന മൂത്രം പാടകെട്ടിയ തറകൾ, കൽച്ചുവരിൽ തലയിട്ടടിക്കുന്ന മുടി വളർന്നു മൂടിയ മുഖങ്ങൾ, മരിച്ചുപോയ പ്രതീക്ഷകളുടെ കനച്ച വാട. ഫട്കയെ ഒരറയിലും കണ്ടില്ല. എവിടെയാണ് ഫട്കയെ തടവിലിട്ടിരിക്കുന്നത്? തൊട്ടുപിറകെ പോകാത്തതിന് മുമ്പേ പോകുന്ന ഗാർഡ് തോക്കിൻ്റെ പാത്ത് കൊണ്ട് രുസ്തത്തിൻ്റെ നെറ്റിയിലടിച്ചു. എന്നിട്ട് വേഗം മുന്നോട്ട് നടക്കാൻ ആംഗ്യം കാണിച്ചു. ആ ആടി അല്പം കൂടി താണിരുന്നെങ്കിൽ കണ്ണുടഞ്ഞു പോയേനെ. വേദനയോടെ രുസ്തം മുന്നോട്ട് നടന്നു. പുറകെ കഴുത്തിൽ വളയവും കയ്യിൽ ചങ്ങലയുമായി അവനെപ്പോലെ ചില തടവുകാരുമുണ്ട്. പണിക്ക് കൊണ്ടുപോവുകയാണ്. പുകയും ചൂടും നിറഞ്ഞ ഒരു നീണ്ട ആലയായിരുന്നു പണിമുറി. അവിടെ തീക്കനലുകൾ പഴുത്തുകിടന്നു. പലമാതിരി ലോഹവളയങ്ങൾ, കുഴലുകൾ അടിച്ച് പദം വരുത്താൻ ആ തടവുകാർ നിയോഗിക്കപ്പെട്ടു. പകൽ മുഴുവൻ വീർപ്പൊഴുക്കി പണിയെടുക്കണം. അമാന്തിച്ചാൽ അടി പുറത്തു വീഴും. ചാട്ടയുടെ നീറ്റലിൽ പുളഞ്ഞു നിൽക്കാൻ പറ്റില്ല. തീപോലെ പഴുത്ത വളയങ്ങളിൽ ഉരുക്കു ചുറ്റികൊണ്ട് ആഞ്ഞടിക്കണം. അല്ലെങ്കിൽ പഴുത്ത കനൽക്കട്ടകളെ കുടിലുകൊണ്ട് ഇളക്കി കൊടുക്കണം. മുറി മുഴുവനുമുള്ള നരകത്തിയിൽ കിടന്ന ആ ലോഹം തൻ്റെ ജന്മത്തെ ഓർത്ത് നിർത്താതെ നിലവിളിക്കുന്നത് പോലെ തോന്നി. ആദ്യ ദിവസങ്ങളിൽ രുസ്തത്തിന് കുടിലുകൊണ്ട് തീയിളക്കുകയായിരുന്നു പണി. അവൻ്റെ മുഖവും മുടിയും തീയേറ്റ് ചുവന്നു പുകഞ്ഞു. കണ്ണു കാണാതായപ്പോൾ കുടിലൊന്ന് ലക്ഷ്യം തെറ്റി പൊടുന്നിനെ ചാട്ടവാർ മുതുകിൽ പുളഞ്ഞു. പിന്നെ കുടിലുകൊണ്ടല്ല, വിരലുകൾ കൊണ്ടാണ് തീക്കറ്റകൾ മാറ്റിയിടേണ്ടി വന്നത്. നഖങ്ങൾ കരിഞ്ഞു, മാംസം വെന്തു കുമിളച്ചു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ വീർപ്പുമുട്ടി. പലവട്ടം അവൻ വെള്ളം വെള്ളമെന്ന് കരഞ്ഞ് പിറകിൽ നിന്ന് ഗാർഡിനെ നോക്കി. അവൻ്റെ ആവശ്യം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. രുസ്തത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിൽ പിടികൂടി പട്ടാളക്കാരൻ പഴുത്ത ചൂളയോട് അവൻ്റെ മുഖം ചേർത്ത് പിടിച്ചു. കവിള് കരിഞ്ഞു. പിടഞ്ഞ് പിടഞ്ഞ് രുസ്തം ഒരു വശത്തേക്ക്

തറയിൽ വീണൊരു ഉസ്തത്തിൻ്റെ നെഞ്ചിൽ ഉരുക്കുലാടം തിറച്ച ബൂട്ടുകൊണ്ട് ആഞ്ഞടിച്ചിട്ടും എഴുന്നേൽക്കില്ലെന്ന് ബോധ്യമായപ്പോൾ പട്ടാളക്കാരൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഉസ്തത്തിന് അതെന്താണെന്ന് മനസ്സിലായില്ല. ലോഹത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു തടവുകാരൻ ആലിയുടെ പുറത്തേക്ക് കൈചൂണ്ടി അവനോട് പറഞ്ഞു, രുസ്തം വിലങ്ങിട്ട കൈകൊണ്ട് തറയിലൂടെ ഇഴഞ്ഞു. നീറ്റലും പുകച്ചിലും കൊണ്ട് ഇഴഞ്ഞിട്ടും ഇഴഞ്ഞിട്ടും വാതിലെത്തുന്നില്ല. അവൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് വന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടത്. വാതിലെത്തിയിരിക്കുന്നു. കുറച്ചു ദൂരെ വായിൽ പിടിച്ച ഒരു സിമെൻ്റ് ടാങ്ക് കാണാം. ഏഴെട്ട് പടി കയറിയാലേ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റൂ. നെഞ്ചോളം നരച്ച താടിയെത്തിയ ഒരു വൃദ്ധൻ അതിൽ വെള്ളം നിറയ്ക്കാൻ കഷ്ടപ്പെടുകയാണ്. രണ്ട് കയ്യിലെയും ഇരുമ്പ് തൊട്ടികളുടെ ഭാരത്തിൽ അയാൾ ഓരോ ചുവടുവെപ്പിലും താഴോട്ട് വീഴുമെന്ന് തുളുമ്പി. വേദനയിലും അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. വഴുക്കലുള്ള കിണറിൻ്റെ അടുക്കിൽ വച്ച് അയാൾ രുസ്തത്തിൻ്റെ പൊള്ളിയ കുമിളകൾ പൊട്ടിയ നീരൊലിച്ച കൈക്കുമ്പിളിലേക്ക് നീര് പകർന്നു കൊടുത്തു. നീറ്റലിൽ അവൻ നിലവിളിച്ചു. വെള്ളത്തുള്ളികൾക്കൊപ്പം വയസ്സിനപ്പോഴും പൊട്ടിപ്പൊട്ടി ചിരിച്ചതേയുള്ളൂ. പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ മനോനില തെറ്റിയത്. രണ്ടാൾ പൊക്കത്തിലെ ആ ടാങ്കിൽ അയാളുടെ കൂട്ടുകാരനെ മുക്കിക്കൊന്നു കളയുന്നത് കണ്ടു മുതലാണെന്ന്. കൂട്ടുകാരൻ്റെ പുറത്തേക്ക് നീണ്ട കാലുകൾ ഭയന്ന പ്രാവിൻ്റെ പറന്നു പൊങ്കാനുള്ള വെമ്പൽ പോലെ ചിറകടിക്കുന്നതും പിന്നെ ശാന്തമാകുന്നതും അയാൾ കണ്ടു. ജയിലിനകത്ത് റെക്കോർഡിൽ വരാത്ത മരണങ്ങൾ അങ്ങനെയാണ് നടക്കാറുണ്ടായിരുന്നത്. അത് കണ്ട് അയാളുടെ മനോനില തെറ്റി. അലമുറിയിട്ട് ജയിലിനകത്ത് ഓടി നടന്ന അയാളെ ഇരുണ്ട സെല്ലിൽ തളച്ചു. പിന്നെ ആ കരച്ചിൽ മാറി ചിരിയായപ്പോൾ പണിയെടുക്കാൻ കൊണ്ടുവന്നു. പക്ഷെ ഭ്രാന്തിൻ്റെ കയ്യിൽ ഇരുമ്പ് ചുറ്റി കൊടുക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോഴാണ് വെള്ളം കോരാൻ നിയോഗിച്ചത്. തനിക്കോ മറ്റാർക്കോ മരിക്കാനുള്ള വെള്ളം അയാൾ അന്ന് തൊട്ട് കോരാൻ തുടങ്ങി. ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അയാൾ വെള്ളത്തോട് സംസാരിക്കും. ചിലപ്പോൾ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ ആ വെള്ളത്തെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങും. മൗത്ത് കീ പാനി എന്നാണ് അയാൾ അതിനെ കൊഞ്ചിച്ചത്. ചിലപ്പോൾ ബഹളം കേട്ട് ഓടി ചെല്ലുന്ന പട്ടാളക്കാർ വെള്ളത്തിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളടിച്ച് അയാളെ താഴെ ഇറക്കി സെല്ലിലടയ്ക്കും. ജയിലിലെ റെക്കോർഡിൽ കയറിപ്പറ്റുന്ന മരണങ്ങൾ എല്ലാവരും കാണെയാണ് നടത്തിയിരുന്നത്. സെല്ലിൽ അടച്ചിട്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന മുമ്പിലെ തുറന്ന മൈതാനത്തിൽ അപരാധിയുടെ രണ്ട് കാലുകളെയും ഓരോ ഒട്ടകത്തിൻ്റെയും കാലുകളുമായി ബന്ധിക്കും. രണ്ട് ഒട്ടകങ്ങളെയും തെളിക്കുന്ന കാപ്പിരികൾ അതിൻ്റെ മുകളിലിരുന്ന് അവയെ രണ്ട് ദിശകളിലേക്ക് പായിക്കും. നെടുകെ വലിച്ചു കീറുന്ന ശരീരം ഒരു പിടച്ചിലോടെ കുറച്ചു ദൂരം പിന്നിട്ട് എന്നേക്കുമായി വേർപെടും. വൃത്തികെട്ട പല്ലും മോണയും കാട്ടി ചാളോലിക്കുന്ന ഒരു മുരടൻ ഒട്ടകത്തെയും ഇതൊന്നും കാണാൻ തീരെ ഇഷ്ടപ്പെടാതെ രണ്ട് കണ്ണുകളും പൂട്ടിയോടുന്ന ഒരു പെണ്ണൊട്ടകത്തെയുമാണ് ഇതിന് നിയോഗിക്കാറ്. വധശിക്ഷ നടപ്പാക്കാൻ അവയെ കൊണ്ടുവരുമ്പോൾ തന്നെ മുരടൻ്റെ വായിൽ നിന്ന് കാമത്തിൻ്റെ വൃത്തികെട്ട അവയവം വിറച്ചുകൊണ്ട് തൂങ്ങിക്കിടപ്പുണ്ടാകും. ഡുള്ള എന്ന ആ പിങ്ക് സഞ്ചി കാണുമ്പോൾ ഗാർഡുകൾക്ക് ആവേശമാണ്. വധശിക്ഷ

ലയത്ത് മാത്രമേ അവയെ അടുത്തു കൊണ്ടുവന്നിരുന്നുള്ളൂ. ലയത്തിലേക്ക് അവറ്റയെ മടക്കും മുമ്പ് മുരുടൻ വല്ലാത്ത ആക്രാന്തത്തോടെ പെണ്ണൊട്ടകത്തെ കീഴ്പ്പെടുത്തും. വലിച്ചു കീറിയ പച്ച ജീവന്റെ ചൂടാറു മുമ്പ് മൈതാനത്തിൽ ഒട്ടകങ്ങളുടെ ഇണചേരൽ ജയിലധികാരികൾ ക്രൂരമായ ഒരു ആനന്ദത്തോടെ അനുവദിച്ചു കൊടുത്തിരുന്നു. അമർഷം കടിച്ചൊതുക്കുന്ന തടവുകാർ സെല്ലിന് പുറത്തു വച്ച് അവറ്റയെ കണ്ടാൽ അരിശം തീർക്കുന്നത് അതിൻ്റെ പുറത്താണ്. പെണ്ണൊട്ടകം ഒരു ശബ്ദം പോലും വയ്ക്കാതെ അതൊക്കെ ഏറ്റുവാങ്ങി ഉള്ളാലെ ശമിക്കും. മുരുടനാകട്ടെ ദേഹത്ത് തൊട്ടാൽ അമറി പട്ടാളക്കാരെ വിളിച്ചു വരട്ടു. അതോടെ തൊട്ടവൻ്റെ പണി കഴിഞ്ഞു. ജയിലിലെ ഇരുളുവീണ തടവറകൾക്ക് മുന്നിലൂടെ രുസ്തം പലവട്ടം ഫട്കയെ തേടി നടന്നു.

മുത്തം ആദ്യമായി ഫട്കയെ കണ്ടത്. അതിനടുത്തുള്ള എണ്ണയാട്ടുന്ന ചക്കിൽ നിന്ന് ഒട്ടകത്തെ അഴിച്ചു മാറ്റിയിരുന്നു. പകരം കെട്ടിവെച്ചിരുന്നത് ഫട്കയായിരുന്നു. മുതുകിൽ വെച്ച് കെട്ടിയ ഒരു വലിയ കല്ലിൻ്റെ ഭാരവും ചുമന്ന് വല്ലാതെ കുനിഞ്ഞ് കുനിഞ്ഞ് ഫട്കെ ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. തീരെ അവശനായിരുന്നു. വേച്ച് വേച്ച് പോയിക്കൊണ്ടിരുന്നു. ദേഹത്ത് നിന്ന് ഒഴുകുന്നത് വിയർപ്പാണോ ചോരയാണോ എന്ന് രുസ്തത്തിന് മനസ്സിലായില്ല. രുസ്തം അമർഷത്തോടെ തറയിൽ നിന്നൊരു പിടി മണ്ണ് വാരി. അവൻ്റെ കാലുകൾ ഞെരിഞ്ഞു. മണ്ണ് നിലവിളിച്ചു. ഫട്കെ അപ്പോൾ അവനെ കണ്ടു. ചിരിക്കാൻ ശ്രമിച്ചു. അരുത് അരുതെന്ന് വിലക്കി. ഫട്കെ മാ എന്ന് പറഞ്ഞതുപോലെ രുസ്തത്തിന് തോന്നി. രുസ്തത്തിൻ്റെ വിരലുകൾ കുഴഞ്ഞുപോയി. അമ്മ മണ്ണ് ധൂളിയായി താഴേക്ക് വീണു. കരഞ്ഞുകൊണ്ട് രുസ്തവും താഴെ വീണു. അവൻ്റെ ചുണ്ടുകൾ അപ്പോൾ മണ്ണിനെ മൊത്തി ഉമ്മ ഉമ്മ. തൂവാനും തുടരും.

0: റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: Radio Santhunam 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ.

0: 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-0.
1: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ T. സദാശിവൻ.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
2: अब दिल के भी पास है, दिल्ली के भी पास है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: హాయ్ హలో నమస్కారం అండ్ గుడ్ మార్నింగ్. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ആരൊക്കെയാണ് ഇപ്പൊ സൗണ്ട്? ഞാൻ കുറെ നാളായി ലൈവിലൊക്കെ കേറിയിട്ട്, അപ്പൊ ഒരുപാട്
1: സാധാരണ
0: നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആരാണ് കൂടെ എന്നുള്ളത്, എന്റെ ശബ്ദം നിങ്ങൾ മറന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോ എന്നോടൊപ്പം ഇന്ന് ആതിരയാണ് ഒപ്പം ഉള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ട് ഇന്ന് ലൈവായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇതൊരു ശനിയാഴ്ച ആയിരിക്കുകയാണ്, 20-ാം തീയതി അല്ലേ? എത്ര പെട്ടെന്നാണ് ഈ ദിവസമൊക്കെ പോകുന്നതെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്.
1: ജൂൺ ഇങ്ങനെ കാലെടുത്ത് വെച്ചു, അതിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. നമുക്കിപ്പോ ഓരോ ദിവസവും പറയുന്നുണ്ട്, ദിവസങ്ങളൊക്കെ അറിയാം അല്ലെ? സാധാരണ എല്ലാ ദിവസങ്ങളും ഒക്കെ അറിയാം എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ ഓർത്തു വെച്ച് ആ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ ഒക്കെ രാവിലകളിൽ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അപ്പോ 1-ാം തീയതി ജൂൺ എന്താ കുട്ടികളൊക്കെ ക്ലാസ് തുടങ്ങുകയാണ് എന്ന രീതിയിലൊക്കെ പോകുന്ന സമയത്താണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ നിന്ന് 20 ദിവസമാണ് റൺ ചെയ്തിരിക്കുന്നത് അല്ലെ?
0: ആതിരാ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില സമയത്തൊക്കെ നമുക്കിത് തിങ്കൾ ഏതാ ചൊവ്വ ഏതാ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ കൊറോണ സമയത്ത് ഡേറ്റ് അറിയാൻ പറ്റുന്നില്ല, മാസം അറിയാൻ പറ്റുന്നില്ല, ദിവസം അറിയാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്തായിരുന്നു, 20-ാണോ 30-ാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ, എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ റേഡിയോയിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോ ഈ ഓരോ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കൊണ്ടും നമുക്ക് ഓരോ ദിവസം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അലേർട്ടാണ്. പക്ഷേ ചിലടത്ത് ചില വ്യക്തികളെ നമ്മൾ കാണുന്ന സമയത്ത് ആരും കുറ്റം പറയൊന്നും അല്ല കേട്ടോ. ചിലരങ്ങനെ ആണ്, ചിലപ്പോ അത് ചിലരങ്ങനെ ജോലി അല്ലെങ്കിൽ അവർക്ക് ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ഇപ്പൊ രാവിലെ എണ്ണിക്കുക, ജോലിക്കുക, ഞായറാഴ്ച മാത്രം ഒരു പക്ഷെ അവർക്ക് ഓർമ്മയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ജോലിക്ക് പോകണ്ട. ചിലപ്പോ ഓർക്കാൻ നിങ്ങൾ എല്ലാം റെഡി ആയിട്ട് നിൽക്കും, അപ്പോഴല്ല അയ്യോ ഇന്ന് ഞായറാഴ്ചയല്ലേ. പക്ഷെ ആ ഒരു ഞായറാഴ്ച എല്ലാവരും ഓർത്ത് വെക്കും. കാരണം എന്ന് വെച്ചാൽ അന്നാണ് ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും കുറച്ച് റിലാക്സ് ഒക്കെ ആയിട്ടിരിക്കാന്ന്. പക്ഷെ എവിടെ, നമുക്ക് വീണ്ടും എവിടെയെങ്കിലും ഒക്കെ പോകാനുള്ള സ്ഥലം കാണും. ഒരു ഞായറാഴ്ച കിട്ടിയാൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അയ്യോ നാളെ ഇനി ജോലിക്കൊക്കെ പോകണം, പഠിക്കാൻ പോകണം.
1: അതായത് ഒരു 3:30-4 മണി ആകുമ്പോഴായിരിക്കും ഒന്ന് ജസ്റ്റ് ഫ്രീ ആവുന്നത്. അപ്പൊ ഒന്ന് നടു നിവർത്തുമ്പോ ഇനി എവിടെ നിന്നാ നമുക്ക് എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ ഞായറാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒന്ന് പുതച്ചു മൂടിയൊക്കെ കിടന്ന് സുഖമായിട്ടൊക്കെ ഉറങ്ങാൻ വിചാരിക്കുന്നു. വോക്കിംഗ് അല്ലെ, ആ ഒരു 6 ഡേയ്സ് വോക്കിംഗ് സൈക്കിളിൽ ആ 7-ാമത്തെ ദിവസം നമ്മൾ ഒന്ന് ഉറങ്ങാനും ഒന്ന് ലേസി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് ആ ഞായറാഴ്ചകളായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം അല്ലേ.
0: അതെ, കാരണം വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൂടിച്ചേരാനും സന്തോഷിക്കാനുള്ള ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു കല്യാണം വന്നാലോ അല്ലെങ്കിൽ ഒരു പാലുകാച്ച് വന്നാലോ നമുക്ക് എപ്പോഴും അവിടെയൊക്കെ പോയി അവിടെയും കുറച്ച് നമ്മുടെ ഇങ്ങനെ നമ്മൾ വളർന്ന അവിടെയും കുറച്ചും കൂടി നമ്മൾ വളരെയധികം എനർജി യൂസ് ചെയ്ത് എല്ലാവരോടും സംസാരിച്ച് അവിടെയൊക്കെ ഒരു വേറൊരു ഹാപ്പിനെസ് ആണെങ്കിലും ആ ഒരു ദിവസം നമുക്ക് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ടിരിക്കാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ തുടങ്ങുന്നത് അല്ലേ.
1: അപ്പോൾ ഇത്രയും ആവേശമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്ന മനോഹരമായ ആവേശത്തെ പറ്റി എങ്ങനെ പറയാതെ മുമ്പോട്ട് പോയല്ലേ ശ്രീലക്ഷ്മി. അപ്പൊ തീർച്ചയായും ആ ഒരു ആവേശത്തിൽ എല്ലാവരും കണ്ണൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ഒക്കെ ഇരിക്കുകയായിരിക്കും. പലരും ആണെങ്കിൽ റീലുകളിലൊക്കെ ഇങ്ങനെ കാണുകയാണ് ചായക്ക് പകരം എന്താ പറയാ നമ്മുടെ ഈ പൗഡറൊക്കെ ഇല്ലേ, പൗഡറിന്റെ ഡെപ്പ് തുറന്ന് അതിനകത്ത് വെള്ളമൊഴിച്ച് കുടിക്കുന്ന അത്രയും നമ്മളൊരു എന്താ പറയാ ആ ഒരു ലെവലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എല്ലാവരും ആ ഒരു ആവേശത്തിലാണ്. ഇപ്പോൾ ഉച്ച സമയമാണെങ്കിലും അവിടുത്തെ ആ ഒരു ടൈം വെച്ച് ഇന്ത്യൻ സമയം അനുസരിച്ചൊക്കെ ഒരുപാട് രാത്രികളിലൊക്കെ ഉള്ള നമ്മളിങ്ങനെ ഉറക്കളച്ച് കാത്തിരിക്കാൻ ആരായിരിക്കും ഇന്നത്തെ വിജയ് എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മാസത്തെ ഒരു റണ്ണ് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2026 വളരെ ആവേശകരമായ മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടും നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ബ്രസീലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ

0: സമനില വഴങ്ങി ബ്രസീൽ അങ്ങനെ ഇങ്ങനെ മുന്നേറ്റം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യു കെ പോരാട്ടങ്ങൾ നടക്കുന്നു, പോർച്ചുഗൽ സമനില, അങ്ങനെ അങ്ങനെ അവരുടേതായ രീതിയിലുള്ള മത്സര ഇനങ്ങൾ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡയ്ക്കാണ് ലോകകപ്പിൽ കന്നി വിജയം നേടിയത്, കഴിഞ്ഞ മത്സരം ഖത്തറിനെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ഓരോ
1: ഇങ്ങനെ തോറ്റ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തസീൻ ഇറങ്ങില്ല എന്നൊക്കെ, അത് നമ്മളിങ്ങനെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു കളിയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് അദ്ദേഹം എന്താ രംഗത്തേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഖത്തർ തോറ്റു എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്.
0: സത്യത്തിൽ നമ്മള് എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയും ഞാൻ റൊണാൾഡോ ഫാനാണ്, മെസ്സി ഫാനാണ്, നെയ്മർ ആണ്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ
1: എംബാപ്പയാണ്,
0: അതെ. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിലും നമുക്ക് ഒരാൾ തോക്കും, അയ്യോ തോക്കണ്ടായിരുന്നു. പക്ഷെ ഈ കളിക്കുക അല്ലെങ്കിൽ ഈ ഫുട്ബോൾ മത്സരം എല്ലാ മത്സര ഇനങ്ങളിലും എന്തായാലും ലാസ്റ്റ് ഒരാളാണ് വിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് തന്നെയായിരിക്കും ആ കിരീടം സ്വന്തമാക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് ഒരാൾ തോൽവിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ കുട്ടി താരങ്ങളുടെയൊക്കെ ചെറിയ കുറെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട്, മലപ്പുറത്തും ഒക്കെയാണ് കൂടുതലും കുഞ്ഞു കുട്ടികളൊക്കെ ജേഴ്സി ഒക്കെ അണിഞ്ഞ്
1: അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല. ഈ ഒരു ഫുട്ബോളിന്റെ ആവേശം നമ്മൾ ഈ ലോകം മുഴുവൻ
0: അല്ലെങ്കിലും ചെറിയ കുട്ടികളൊക്കെ, ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു കാര്യമാണ്, ചെറിയൊരു കുട്ടി ബ്രസീലിന്റെ ജേഴ്സിയാണ് അണിഞ്ഞിരിക്കുന്നത്, പക്ഷെ ഉള്ളില് അതിന്റെ പുറത്തൊരു ഫ്ലാഗ് ഇട്ടിരിക്കുന്നത് മറ്റ് ഒരു രാജ്യത്തിനാണ്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ, നീ ഏതാ ഫാൻ? അങ്ങനൊന്നും ഇല്ല,
1: എനിക്ക് എല്ലാവരും
0: ഇഷ്ടമാണ്. അങ്ങനത്തെ രീതിയിൽ വളരെ ക്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ മത്സരം എന്ന ഒരു രീതിയിലും ഒന്നും വ്യത്യസ്തമായിട്ട് എല്ലാ ടീമിനെയും കളർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മാസം ആഘോഷം എന്ന രീതിയിലാണ് കുഞ്ഞുങ്ങളെല്ലാം കണ്ടുവന്നിരിക്കുന്നത്.
1: അതാതിര നമ്മളിപ്പോ ഈ ഫുട്ബോളിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ഇത്തരത്തിൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലെ. എല്ലാവരും എന്തിൻ്റെങ്കിലൊക്കെ ഒന്നിന്റെ പേരിൽ ഒരുമിച്ച് ചേരുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നൊക്കെ, ജയവും തോൽവിയും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഏതൊരു ടീം ജയിച്ചാലും അവർക്ക് കപ്പ് കിട്ടി, അപ്പോൾ അതിലൊക്കെ നമ്മൾ എല്ലാവരും സന്തോഷിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീം തോറ്റുപോയി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം തോറ്റുപോയി, അതൊക്കെ പിന്നീട് നമ്മൾ എന്താ ഓക്കെ. പക്ഷേ നമ്മൾ ആ ഒരു ലോകകപ്പിന്റെ ആ ഒരു അലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത്. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷം ഇത്തരത്തിലുള്ള ലോകം മുഴുവനും സ്പ്രെഡ് ആവട്ടെ, അതിന് അത്തരത്തിലുള്ള വീണ്ടും വീണ്ടും നല്ല നല്ല കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് കൂടി നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്.
0: യെസ്, തീർച്ചയായും. അപ്പൊ ഈ ഒരു ആവേശത്തിന്റെ, നമ്മുടെ എല്ലാവരുടെയും ലോകം മുഴുവൻ ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ കേരളത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടി താരങ്ങളുടെ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഈ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ഒക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നിർമ്മല കോളേജില്, ആ ഒരു മൂവാറ്റുപുഴയിലുള്ള നിർമ്മല കോളേജിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന, നമ്മൾ കുറെ കട്ടൗട്ട്സുകളും പോസ്റ്ററുകളും അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ വേസ്റ്റിൽ നിന്ന് ലെജൻസിന്റെ പിക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുക. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിർമ്മല കോളേജിലെ 250-ലധികം വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും ചേർന്നിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത് സോഡ കുപ്പികളില്ലേ, ആ ഒരു കുപ്പികൾ കൊണ്ട് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് ലെജൻസ്, അവരുടെ ഈ ലെജൻസിൻ്റെ 4 പേരുടെയും ഫോട്ടോ നല്ല രസമായിട്ട് ഈ സോഡ കുപ്പി കൊണ്ട് അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളിലേക്ക് തരുന്ന ഒരു പഠനം കൂടിയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് കൂടിയാണ് ഒരു സന്ദേശം എന്ന രീതിയിൽ കൂടിയാണ് അവർ തരുന്നത് അല്ലേ.
1: ഇപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമില്ല, നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടുകയാണ്,
0: അതിനകത്തിരിക്കുന്ന പേര് ഇതാണ്, വേസ്റ്റ് വണ്ടർ, അതായത് വണ്ടർ ഒരുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവരത് പേര് കൂടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് അജയ് വി ജോൺ എന്ന അവിടെ ആ ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ഒരു ടീം ചേർന്നിട്ട് നമുക്ക് തരുന്നത് ഈ ആവേശത്തിൻ്റെ മധുരവും അതോടൊപ്പം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൂടിയാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, അപ്പോൾ പ്രിയപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്തതാണ്. മിക്കവരും അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, അത് കണ്ടു കാണാൻ സാധ്യതയുണ്ട്, നിർമ്മല കോളേജിലെ വിശേഷങ്ങൾ. അതുപോലെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ തീർച്ചയായും കൊല്ലം സ്വദേശികളാണ് അല്ലേ. കൊല്ലത്തും ഇതുപോലെ കട്ടൗട്ടുകളൊക്കെ വലിയ വമ്പൻ കട്ടൗട്ടുകളാണ്, പ്രത്യേകിച്ച് മെസ്സിയുടെ ഒക്കെ കട്ടൗട്ടുകളാണ്, 101 അടിയിലധികം ഉയരമുള്ള കട്ടൗട്ടുകളാണ് നമ്മുടെ കൊല്ലത്തും ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അവരവരാൽ സാധിക്കുന്ന രീതിയിൽ, ആ ഒരു കേപ്പബിലിറ്റിയിൽ എല്ലാവരും ഈ ഒരു ആഘോഷം നല്ല രീതിയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ, അത് തന്നെ. അതിന് നമ്മളിപ്പോൾ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ കാണില്ല, ഇപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വർണ്ണാഭമായ ലൈറ്റിലൊക്കെ വെച്ചിട്ട് അല്ലേ നമ്മൾ ഓരോരോ എന്താ ഒരു ലൈറ്റിംഗ് ഒക്കെ കാണും, വളരെയധികം നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വെളിച്ചമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന വഴിക്ക് എല്ലാം ഇത്തരത്തിൽ മെസ്സി, നെയ്മർ, റൊണാൾഡോ അങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ കട്ടൗട്ടുകളും പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടിങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് അതിലൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ഉത്സവം. സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ പറ്റിയും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:16 ആയിരിക്കുകയാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848785.
0: യെസ്, അപ്പോൾ ഈ ഒരു സെലിബ്രേഷനൊപ്പം നമ്മളും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കണ്ട. ഫ്രീ കേക്ക് പ്രവചന മത്സരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളുടെ ഈ സെയിം നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആൻസേഴ്സ്, പ്രവചനങ്ങൾ അയക്കേണ്ടത് പോസ്റ്റ് കാർഡ് വഴിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. മറക്കാതെ ഫ്രീ കേക്ക് മത്സരത്തിൽ, അതായത് പ്രവചന മത്സരത്തിൽ നിങ്ങൾ മത്സരിക്കൂ. കാരണം മാളികൽ ഇലക്ട്രോണിക്സിൻ്റെ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. 5 questions ആണുള്ളത്. ഈ 5 ചോദ്യങ്ങളും ഒരാൾ തന്നെയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വമ്പൻ, ഒരു മെഗാ സമ്മാനവുമായിട്ടാണ് മാളികൽ ഇലക്ട്രോണിക്സ് എത്തിയിരിക്കുന്നത്. റേഡിയോ സാന്ത്വനോ മാളികൽ ഇലക്ട്രോണിക്സും ചേർന്ന് നടത്തുന്ന ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിൽ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ മെസ്സേജ് അല്ല, നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ സെയിം നമ്പർ 8848585785 ഈ നമ്പറിലേക്ക് വിളിച്ചന്വേഷിക്കാം. പക്ഷേ ഈ ഒരു ആൻസർ അയക്കേണ്ടത് പോസ്റ്റ് കാർഡ് വഴിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലും എല്ലാം നൽകുന്നതാണ്. ഇൻ കേസിൽ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കാം, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും.
1: പക്ഷേ ഒരാൾക്ക് ഒരു തവണ മാത്രമേ അവസരമുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഫുട്ബോളിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി.
0: യെസ്, തീർച്ചയായും നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ വക്കാവക്കയും ഇപ്പോഴത്തെ ദിയാ ദിയാ ആ സോങ്സ് ഒക്കെ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ 1998 ആ ഒരു ടൈമിൽ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സോങ് ഉണ്ട്, കപ്പ് ഓഫ് ലൈഫ് എന്ന സോങ് അല്ലേ. അപ്പൊ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആവട്ടെ നമുക്ക് ഇപ്പോൾ കേൾക്കാം. കേട്ടിട്ട് തീരെ കേത്താം, കേട്ടുകൊണ്ട് ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ കപ്പ് ഓഫ് ലൈഫ്, ഒരു ബ്യൂട്ടിഫുൾ സോങ്, 1998 ഒരു സോങ്ങാണ് കേട്ടത്. അപ്പം ഇന്നും ആ ഒരു ടൈമിലെ പാട്ട് ആവേശം തന്നെയാണല്ലേ. അപ്പം ഇപ്പോഴത്തെ പാട്ടുകൾ ആവേശമല്ല എന്നല്ല എങ്കിൽ കൂടിയും ഒരു മനോഹാരിത, ഒരു ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു 90s 80s ആ ഒരു ടൈമൊക്കെ നമുക്ക് ഏറ്റവും പ്രിഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ് അല്ലേ.
1: നമ്മൾ ആ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
2: അപ്പോൾ യെസ്, അപ്പോൾ നമുക്ക് വളരെ, നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരാം അല്ലേ. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ സജീവമായിട്ട് ഇന്നലെ നമ്മളൊന്ന് തുടങ്ങി വെച്ചിരുന്നു ബജറ്റിൻ്റെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ആദ്യ ബജറ്റാണ്. കേരള സർക്കാർ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഈ ബജറ്റിൽ ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഭാരമുണ്ടാക്കുന്ന പുതിയ നികുതികളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അല്ലേ. സതേൺ കേരള എക്കണോമിക് കോറിഡോർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇൻവെസ്റ്റ് കേരളം, കേരള നോളജ് വാലി എന്നിവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്.
1: അതെ, അതേപോലെ തന്നെ പ്രവാസി നിക്ഷേപം ഉറപ്പാക്കുന്നതിനുള്ള പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ട്, അതേപോലെ ഫർണിച്ചർ, ഗോൾഡ് ഹബ്ബുകൾ എന്നിവയൊക്കെ ഇത്തരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഏവിയേഷൻ ഹബ്ബ്, മിഷൻ സമുദ്ര, രണ്ടാം ഭൂ പരിഷ്കരണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അതേപോലെ ക്ഷേത്രങ്ങൾ, തിരുപ്പതി മോഡലിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യത്തെ ബജറ്റിലാണ്.
2: അതെ, മെയിനായിട്ടും ഹൈലൈറ്റ്സ് ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യ പരിരക്ഷ അല്ലേ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സതേൺ കേരള എക്കണോമിക് കോറിഡോറും റെയർ എർത്ത് മിനറൽസ് ഇടനാഴിയും സ്ഥാപിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായി. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമിയും നിയമാനുമതികളും വേഗത്തിൽ നൽകുന്ന ഇൻവെസ്റ്റ് കേരളം സെല്ലും 10,000 MSME സംരംഭങ്ങൾക്ക് സഹായിക്കുന്ന ഗ്രോത്ത് സ്കീമുകളും വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കൂടെ ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസവും തൊഴിലേക്ക് വരുന്ന സമയത്ത് യുവാക്കളെ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന രീതിയിൽ ബന്ധിപ്പിക്കുന്ന കേരള നോളജ് വാലി, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നിവ ആരംഭിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശദ വിവരങ്ങളല്ലേ, ഇത് നടത്തി വരുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള ലൈവിലൊക്കെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്.
2: തീർച്ചയായും കൊല്ലത്തിനെ സംബന്ധിച്ചും ഒരുപാട് കൈ നിറയെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോറിഡോർ പ്രഖ്യാപന നേട്ടങ്ങളാണെങ്കിലും പരമ്പരാഗത മേഖലകളിലുള്ള കുറേ പ്രതീക്ഷകളും നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച്, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഉന്നതി എന്ന രീതിയിലാണ് ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാം നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടിയല്ലേ. പല വമ്പൻ പദ്ധതികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം രീതിയിലുള്ള പണം അല്ലേ, അത് അതിന് സാക്ഷീകരിക്കാനും കറക്റ്റ് ഫോമേറ്റിൽ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരുപാട് നമ്മൾ സാധാരണ

0: ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ബജറ്റ് കൊണ്ട് നമുക്ക് എന്താണ്, പക്ഷെ അല്ല, നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആശ്വാസകരം എന്ന രീതിയിലുള്ളൊരു ബജറ്റ് തന്നെയാണ്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിട്ടാണെങ്കിലും റബ്ബർ കൃഷിയൊക്കെ സംബന്ധിച്ചാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു താങ്ങുവില, ആ ഒരു രീതി, സമ്പ്രദായം എല്ലാം എല്ലാ മേഖലകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ബജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം പ്രാവർത്തികമാകും, ഇനിയുള്ള അപ്ഡേഷൻസൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു.
1: അതേപോലെ തന്നെ നമ്മൾ ഈ കോളേജുകളിൽ ഇപ്പോൾ നമ്മൾ രാവിലെ പത്രം വായിക്കുമ്പോൾ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്തയാണ് സിദ്ധാർത്ഥൻ ആപ്പ് എന്ന് പറയുന്നത്. അതായത് ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിംഗ് തടയാൻ റാഗിംഗ് വിരുദ്ധ ആപ്പും നിയമവും നടപ്പാക്കും എന്നുള്ളൊരു പ്രത്യേകത. സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ്, സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് എന്നിവയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ആപ്പിലൂടെ കേരളത്തിലെ ഏത് കോളേജിലെയും കുട്ടികൾക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ക്രൂരതയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ട് ഇനി അത്തരത്തിലുള്ള ഒരു റാഗിങ്ങും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കൊക്കെ എല്ലാവരും നമ്മളെല്ലാം വമ്പൻ വരവേൽപ്പ് തന്നെയാണ് സ്വീകരിക്കുന്നത് അല്ലേ?
0: യെസ്, തീർച്ചയായും. അപ്പോൾ ഈ പ്രിയദർശിനി എന്നുള്ള നമ്മുടെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും നമ്മൾ അതിന് കുറേ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ് ഉടമകൾക്കൊക്കെ പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് എതിരൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഉടമകൾക്ക് ആശ്വാസമായിട്ട് 3 മാസത്തെ നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സേഫ് സോണിൽ പോകുന്ന ഒരു ബഡ്ജറ്റ് തന്നെ ആയിരിക്കാമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8488558785.
1: ഇപ്പോൾ നമുക്ക് ആതിര, നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. രാജൻ ചേട്ടൻ പറയാണ്, ഗുഡ് മോർണിംഗ് ശ്രീ ആതിര, ശ്രീലക്ഷ്മി നിർത്തി നിർത്തി പറയൂ കുട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്.
0: സത്യം പറഞ്ഞാൽ നമ്മൾ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ നിർത്താൻ അങ്ങോട്ട് പറ്റുന്നില്ല,
1: അതങ്ങനെ ബോൾ ഉരുണ്ടു പോകുന്ന. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്.
0: ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ സ്പീഡ് കൂടുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ദേഹത്ത് റൊണാൾഡോയോ മെസ്സിയോ അങ്ങനെ എന്തൊക്കെ സ്പീഡിന്റെ ഒരു കാര്യം പറയുമ്പോൾ, യെസ്, അപ്പൊ നമ്മൾ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലേ.
1: അതെ, അതെ, അങ്ങനെ അതങ്ങ് സംസാരിച്ച് പോകുന്നതാണ്. ആ ആഘോഷത്തെ പറ്റി പറയുമ്പോൾ ആ ഒരു സന്തോഷം കൂടുന്നത് കൊണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേങ്കിലും ഇത്തരത്തിലുള്ള ഒരു എന്താ, നമുക്കൊന്ന് ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിൽ നമുക്ക് തരുന്ന ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കുറച്ച് നിർത്തി പറയുന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മളെക്കുറിച്ച് അത് പറഞ്ഞു തരുമ്പോഴാണ് കറക്റ്റ് നമുക്കൊന്ന് ഒന്ന് കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ രാജൻ ചേട്ടാ താങ്ക് യു. അപ്പോൾ ഞാൻ ഇനി നിർത്തി നിർത്തി പറയാവേ. അപ്പോൾ നമ്മുടെ ശ്രീജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് നമ്മുടെ ശ്രീജി ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേസിൽ ചേട്ടൻ അടിമാലയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബേസിൽ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു, എന്താണ് അവിടെ വിശേഷം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി, മഴയുടെ ഒരു ഈ കോളൊക്കെ മഴക്കോള് കാണും. പക്ഷേ
0: സാധാരണ എല്ലാവരും ചോദിക്കുകയാണ് ഇത് ജൂൺ തന്നെ ആണോ എന്നുള്ളത്. കാര്യം മഴ വളരെ കുറവാണ്. തുടക്ക ഒരു സമയത്ത് ഒരു ചെറിയൊരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കരുതി വലിയ മഴയിലേക്കൊക്കെ പോകും, പക്ഷേ എങ്കിലും മഴയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്.
1: നമ്മുടെ ബാബുരാജൻ ചേട്ടൻ പറയാണ്, ഞായറാഴ്ചയും ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പ്രോഗ്രാം വേണം, എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പം ഞാൻ പറയാണ് ഞങ്ങളും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറോടൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററോടൊക്കെ നമ്മൾ
0: കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസിനെ പറ്റിയാണെങ്കിലും അപ്ഡേഷൻസിനെ പറ്റിയാണെങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നമ്മൾ അതെല്ലാം പരിഗണിക്കുന്നതാണ് എന്ന് കൂടി പറയണം. അപ്പോൾ ബാബുരാജൻ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ഗുഡ് മോർണിംഗ് കൂടി നേരെയാണ്.
1: അതേപോലെ നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചൊക്കത്തങ്കം എന്ന തമിഴ് ചിത്രത്തിലെ ഉന്നൈ നിനച്ചേൻ നാൻ ഉന്നൈ നിനച്ചേൻ എന്ന ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ചൊക്കത്തങ്കമായ ഗുവേർ ചേച്ചിക്ക് ഞങ്ങൾ അടിമാലിയിലെ ചൊക്കത്തങ്കങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്.
0: യെസ്, എനിക്ക് വയ്യ ഗുവേർ ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും ഞങ്ങൾ പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അടിമാലി ബ്രദേഴ്സിന് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേരെയാണ്.
1: അതേപോലെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, നെൽസൺ ചേട്ടാ ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നോ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ. എനിക്ക് തോന്നുന്നു നെൽസൺ ചേട്ടൻ നമ്മുടെ ഒരു എന്താ ടൈലറാണ്, നമ്മുടെ തങ്കശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ബിജു
0: ബിജു അടിമാലി.
1: അതെ അതെ അതെ, പ്രിയപ്പെട്ട സാന്ത്വനം FM ശുഭദിനാശംസകൾ, നന്മകൾ മാത്രം നേർന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്.

0: ചേട്ടനും നല്ലതായിരിക്കട്ടെ, ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെയാണ്. ഇവിടെ വെയിലാണെന്ന് വിനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നല്ല വെയിലാണ്, ഇവിടെയും ചെറിയ വെയിലൊക്കെ ആണ് കേട്ടോ. ഇവിടെ വെയിൽ വന്നാൽ പിന്നെ നിൽക്കാൻ പറ്റാത്തത്ര വെയിലും, മഴ വന്നാൽ നിൽക്കാൻ പറ്റാത്ര മഴയുമാണ്. എല്ലാം നല്ല എക്സ്ട്രീം ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, തീർച്ചയായും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താ സഹിക്കുക തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും അത്യാവശ്യം കാലാവസ്ഥയൊക്കെ നോർമൽ ആ ഒരു ചൂടിലും ആ ഒരു മിതത്വത്തിലോട് കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ചൂടാണ് ഇപ്പം മെയിൻ ആയിട്ട് ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഉടൻ തന്നെ, അപ്പൊ അതിന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ മഴ വരുന്നതാണ് എന്നുകൂടി നമുക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണ്. യെസ്, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് ചെയ്തോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10:31 ആയിരിക്കുന്നു. നമുക്കൊരു നല്ലൊരു തമിഴ് സോങ് കേട്ടിരിക്കാം. എത്താം, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Johnson.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
5: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
5: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
6: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
5: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
6: 8848558785.
5: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി. അങ്ങനെ നമ്മുടെ നല്ല പാട്ടൊക്കെ
0: ലോലിറ്റ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, നല്ല രസമുള്ള സോങ് ആണ്. ഞാനൊരു വലിയൊരു ജയൻരവി ഫാനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ചെറുതാക്കി ആയിരുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും സ്വപ്നം കാണുന്നു ജയൻരവിയുടെയൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നു, കാട്ടിൽ യാത്രയിലൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ടുള്ള യാത്രകളൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ ചെറുതല്ല, കുഞ്ഞായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും കാണാറൊന്നുമില്ല. ഇപ്പൊ നമ്മള് കിടന്നിട്ട് രാവിലെ എണീക്കുക, പിന്നെ ഓഫീസ് വരെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സ്വപ്നം കാണാൻ പോലും സത്യം പറഞ്ഞാൽ സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് രസമായിട്ടൊക്കെ രാവിലെ എണീക്കാൻ സാധിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ് യഥാർത്ഥത്തിൽ, അല്ലേ?
1: വെറൈറ്റി ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. അപ്പൊ ഇപ്പോൾ സമയം 10:39 ആയിരിക്കുകയാണ്. അപ്പോൾ ആതിര, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ നമുക്കറിയാം നാളെ നീറ്റിൻ്റെ പുന പരീക്ഷയാണ്. അപ്പോൾ നാളെ പോയി എക്സാമൊക്കെ എഴുതാൻ, ഇതിന് മുൻപുള്ള പരീക്ഷയിൽ നമ്മൾ കണ്ടു കുറേ കുട്ടികൾ സമയത്ത് എത്താൻ പറ്റാതെ, ചിലപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ടുപോയ കുറേ കുട്ടികൾ എത്താൻ പറ്റാതെ അത്രത്തോളം അവർ വിഷമിച്ചൊക്കെ നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ വീണ്ടും എക്സാം വന്നിരിക്കുകയാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും എത്രയും നേരത്തെ തന്നെ ഒരു നമ്മളുടെ ഒരു എക്സാമിന് ഒരു അരമണിക്കൂർ മുൻപ് തന്നെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കാൽമണിക്കൂറെങ്കിലും, അല്ലേ, ഒരു 15 മിനിറ്റ് മുൻപെങ്കിലും നമ്മൾ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ളൊരു സമയമുണ്ട്, റിപ്പോർട്ടിംഗ് ടൈമൊക്കെ കാണും. അപ്പോൾ അതിന് മുന്നേ ഒന്ന് എത്താൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെ ഹോൾ ടിക്കറ്റ് ആണെങ്കിലും നമ്മുടെ ഐ ഡി കാർഡ് ആണെങ്കിലും എല്ലാം നമ്മളത് കയ്യിൽ ഉറപ്പാക്കി തന്നെ നിങ്ങൾ പോകണം. അതായത് ആ ഒരു സമയത്ത് പെട്ടെന്ന് അറിയാൻ നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ്. നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കി വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കുകയാണ്, അല്ലേ?
0: യെസ്, തീർച്ചയായും. അപ്പോൾ ഇത് ഒരു റിപ്പീറ്റ് എന്ന രീതിയിലുള്ളൊരു എക്സാം ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സാമിൽ നല്ല രീതിയിലുള്ളൊരു വിജയം എല്ലാ കുട്ടികൾക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നൈറ്റിൽ, ഇന്ന് നൈറ്റിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആണോ, ക്ലിയർ ആണോ, കൊണ്ടുപോകുന്ന സാധനങ്ങളാണെങ്കിലും ഇന്ന ടൈം വെച്ചിട്ട് അലാം വെച്ച് എണീക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ എണീക്കുക, അല്ലേ? അങ്ങനെ എണീറ്റ് പ്രോപ്പറായിട്ട് പോയി സമാധാനമായിട്ട് പോയി എക്സാം എഴുതി എല്ലാവർക്കും ഒരു നല്ലൊരു എക്സാം ഡേ തന്നെ ആയിരിക്കും.

0: നാളെയെന്ന് ആശംസിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ ഈ കിടന്നിട്ട് എണീക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെ രാത്രി രാവിലെ എണീക്കണമെന്ന രീതിയിൽ കിടക്കണം, പക്ഷെ നമുക്ക് അങ്ങോട്ട് കിടക്കി എണീക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരികയാണ്, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ടോ?
1: ഉറക്കം വന്നില്ലെങ്കിൽ പോലും കുറച്ച് നേരം ഇവിടെ കിടക്കാൻ നമുക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പോൾ അപ്പം നമ്മളുടെ അമ്മ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയും, ഇത്ര വളർന്നിട്ടും അല്ലേ എണീക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും, പല അങ്ങനെയൊക്കെ പല

0: കാര്യം നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടും പിന്നെയും കിടക്കണം, കിടക്കുന്ന എണീക്കാനുള്ള
1: ബുദ്ധിമുട്ട്.
0: അപ്പൊ ഈ ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി കുറച്ചു നേരം കൂടെ, പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു രോഗമല്ല, പക്ഷെ എങ്കിലും ഒരു രോഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ സാധാരണ കിടന്നിട്ട് എണീക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ പേരൻസിനോട് പറയുന്നൊരു കാര്യമാണ്, 5 മിനിറ്റ് കൂടെ അല്ലെ 10 മിനിറ്റ് കൂടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ എന്ന് പറയാത്തവരാരും തന്നെ കാണില്ല അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മളും അങ്ങനെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും എണീറ്റേ മതിയാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ എണീറ്റ് പോകുന്നതാണ്.
1: ഇപ്പം ചില സമയത്ത് നമ്മൾ ഉറങ്ങാൻ പറ്റാത്ത ഉറങ്ങിക്കൂടാ എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ണടച്ച് വെറുതെ ഇരിക്കും, പക്ഷെ നമ്മൾ ഉള്ളിൽ നല്ലതുപോലെ ഉറങ്ങുകയാണ്. പെട്ടെന്ന് ആരെങ്കിലും വന്ന് ഏയ് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജ് അയച്ചോളൂ അല്ലേ.
0: യെസ്, അപ്പോൾ ഇതൊരു രോഗാവസ്ഥയല്ല, എന്നാലൊരു മാനസികമായിട്ടുള്ളൊരു തോന്നലാണ്. ഇത് ഇതിനെ പറയുന്നത് ക്ലിനോമാനിയ എന്നുള്ളതാണ്. പക്ഷെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ
1: ഈ ക്ലിനോ
0: ബ്ലഡ് ക്ലിനോ. അതായത് സത്യം പറഞ്ഞാൽ നമ്മളെ സാധാരണ ഇങ്ങനെ ഒരു മടി പിടിക്കുക എന്ന് പറയുമ്പോൾ മടിച്ചി മടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പേര്, ഈ ഒരു മാനസികാവസ്ഥയെ പറയുന്ന പേരാണ് ക്ലിനോമാനിയ എന്നുള്ളത്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ശക്തമായിട്ട് നമുക്കിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറക്കം ക്ഷീണം തോന്നുന്നതൊക്കെ നമ്മുടെ മനസ്സിന് തോന്നുന്നൊരു കാര്യമാണ്. മനസ്സിന് കുറച്ചും കൂടെ ആക്റ്റീവാക്കി ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഓർക്കുക, ഇതൊരു മാനസികാവസ്ഥയാണ്, അതൊരു രോഗം ഒന്നുമല്ല. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു രോഗമൊന്നുമല്ല. അപ്പം എല്ലാവർക്കും ഉള്ളൊരു മാനസികാവസ്ഥയാണിത്. അപ്പം അത് മാറ്റാൻ നമുക്ക് തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ക്ഷീണം തോന്നിക്കഴിഞ്ഞ് വീണ്ടും കിടക്കുമ്പോൾ വീണ്ടും നമ്മൾ അത്യധികമായിട്ട് ടയർഡായിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഈ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സംഭവം നമുക്കുണ്ടാവും. പിന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ, ഇപ്പം നമ്മൾ സാധാരണ പറയുന്നതാണ്, പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ എപ്പോഴും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ അമ്മൂമ്മമാരോ അപ്പൂമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു 8:30, 9 ഒക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ കണ്ണുകളൊക്കെ അടയും, അവർക്ക് ഉറക്കം വരും, അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കങ്ങനല്ല, 11:30, 12 അത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ പോലാണ് ആ ഒരു ടൈമിലിരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അല്ലേ. കറക്റ്റ് ഫോമാറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 10:30 എങ്കിലും, ഇപ്പോൾ നമ്മൾ ബിസി ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കിയിട്ട് നമുക്ക് കിടക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 10:30 മാക്സിമത്തിലെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
1: പക്ഷേ അതിലാ നമുക്കൊരു ഇന്നത്തെ ഒരു കാലഘട്ടം ഒരു നൈറ്റ് വൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു ഹെൽത്തും ആരോഗ്യം എല്ലാം ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് മാത്രം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരു നൈറ്റ് വൈബ് പിടിച്ച് ഒരു റൈഡൊക്കെ പോകുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല.
0: ഒരിക്കലില്ല, നമ്മൾ ഒരു ആഴ്ചയിൽ ഇപ്പോൾ ഒരു 7 ദിവസത്തിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ഒരു സൈക്ലിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ബ്രെയിനിൽ തന്നെ അതൊന്ന് അബ്സോർവ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇത് നൈറ്റ് എന്ന് പറയുന്നത് പകലാണ് എന്ന് സെറ്റായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഫോൺ നോക്കി നമ്മൾ രാത്രി കിടക്കുമ്പോൾ 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമൊക്കെ നമ്മൾ വീണ്ടും ഫോൺ നോക്കി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉറക്കം വരില്ല. ആ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ടിരുന്ന് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് അവരോട് കഥയൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കം അല്ലെങ്കിൽ നിദ്രാദേവി നമ്മുടെ കൂടെ തന്നെ കാണും, അല്ലെങ്കിൽ നിദ്രാദേവി തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹെൽത്തി സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: അതേപോലെ തന്നെ നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുൻപേ ആയിട്ട് നമ്മളിങ്ങനെ എന്താ വളരെയധികം വിഷമിപ്പിടിച്ച വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളോ പാട്ടുകളോ കേട്ടിട്ട് ഉറങ്ങാതിരിക്കുക, കാരണം നമ്മുടെ സ്വപ്നങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് കുറച്ച് നേരം ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു നല്ല കാര്യമാണ്.
0: ചില ആൾക്കാരുണ്ട് എനിക്ക് ഇന്ന സ്വപ്നം ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് കിടക്കും. പക്ഷെ സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സ്വപ്നത്തിലും കാണുന്നത് അല്ലേ.
1: പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ ചിന്തിച്ച് മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം, അതൊക്കെ നമ്മളിങ്ങനെ ചില സമയത്ത് സ്വപ്നങ്ങളിൽ കാണും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുണ്ട്, ഇത് നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ ചിന്തിച്ച് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ചില സമയത്ത് അതൊക്കെ സ്വപ്നങ്ങളായിട്ട് കാണാറുണ്ട്. ചില മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ ചെറുതായിട്ടൊക്കെ ഇത് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484855.
0: യെസ്, അപ്പോൾ നമ്മുടെ എന്തായാലും നമ്മൾ ക്ലിനോമാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: ക്ലിനോമാനിയ
0: അതെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു മടിയെ നമുക്ക് വൃത്തിയുള്ളൊരു പേര് നൽകിയിട്ടിരിക്കുകയാണ് സയന്റിഫിക്കലി. പക്ഷെ എങ്കിലും ആ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കുക തന്നെ ചെയ്യുക. എല്ലാവരും ഇന്ന് തൊട്ട് ട്രൈ ചെയ്തോളൂ. അങ്ങനെ ഒരു ഒന്ന് കിടന്നിട്ട് എണീറ്റ് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ, ആ ഒരു ശീലം അങ്ങോട്ട് മാറ്റുക അല്ലേ.
1: ക്ലിനോമാനിയ വരാതെ നോക്കുക.
0: അത് നല്ലൊരു പേരാണ്. അപ്പൊ നമുക്ക് പറയുമ്പോ തന്നെ എനിക്ക് ക്ലിനോമാനിയാണ്.
1: അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ അയ്യോ ക്ലിനോമാനിയോ,

0: പേടിക്കണം. ഇതാണ് സംഭവം, നമുക്ക് എല്ലാവർക്കും
1: മാറ്റിയെടുക്കാവുന്ന, എല്ലാവർക്കും 99.99% ആൾക്കാർക്കും ഉള്ള അസുഖം തന്നെയാണ് ഇത്. പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഒരു ക്ലിനോമാനിയ ആണോ എന്നൊക്കെ മെസ്സേജ് ചെയ്യാം അല്ലെ, നമ്മളാണ്. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും കുസൃതി ചോദ്യം ഇല്ലാത്ത എന്ത് ഇത്ര നേരം ഒത്തിരി കാര്യം അല്ലെ, നമ്മുടെ ശ്രോതാക്കളെ എല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കി നിർത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഇങ്ങനെ മെസ്സേജ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, അതെ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്മുടെ ചോദ്യം ഇതാണ്, ശ്രീലക്ഷ്മി ഇപ്പോൾ ഒന്നൊരു ബാക്കിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, ശ്രീലക്ഷ്മി നടക്കുകയാണ്. അപ്പൊ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിച്ച് തിരിഞ്ഞു നോക്കുമോ?
0: ചിലപ്പോൾ.
1: അപ്പൊ തിരിഞ്ഞു നോക്കുന്നത്, നമ്മള് ഒരാൾ നമ്മളെ പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്,
0: ഒരു മിനിറ്റ് ഞാനൊന്ന് ഡിസ്റ്റർബ് അല്ലെ, അതായത് ഇടപെടുകയാണ്. കാരണം വെച്ചാൽ എന്തുകൊണ്ട് ചിലപ്പോ എന്ന് പറഞ്ഞത്, ഈ ലോകത്തുള്ള ഒരു മിക്ക ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നുണ്ട് ശ്രീലക്ഷ്മി എന്നാണ് പേര് എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോ എന്ന് പറഞ്ഞത്.
1: അല്ല എങ്കിലും ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോ മനസ്സിൽ എന്തോ എന്ന് പറഞ്ഞ് നോക്കാറില്ലേ? അപ്പൊ എന്തായാലും ഞാനും അങ്ങനാണ്. ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ പേരും കോമൺ ആണ്, ആതിര എന്ന് പറഞ്ഞ പേരും കോമൺ ആണ്.
0: എന്റെ ഒരു ഹോള് SSLC ഒക്കെ ഒരു ഹോള് നിറയെ, രണ്ട് ഹോള് നിറയെ ശ്രീലക്ഷ്മി ആയിരുന്നു.
1: അതെ, സത്യം പറഞ്ഞാലുണ്ടല്ലോ ശ്രീലക്ഷ്മി, എന്റെ ഒരു സ്കൂൾ ലൈഫില് എന്റെ ക്ലാസ്സിൽ 12 ആതിരമാരുണ്ടായിരുന്നു. അപ്പൊ ആതിര 1, ആതിര 2 അങ്ങനെ കളിയാക്കി വരെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത്രയും കോമൺ ആയിട്ടുള്ള ഒരു നെയിം ആയിരുന്നു ആതിര.
0: പഴഞ്ചൊല്ലാണ്, ഇപ്പൊ ആകാശത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കല്ല് തറയിലോട്ടിട്ടാ അത് ഒന്നുകിൽ ഒരു ശ്രീലക്ഷ്മിയുടെ തലയിലായിരിക്കും,
1: അല്ലെങ്കിൽ ഒരു ആതിരയുടെ തലയിലായിരിക്കും,
0: അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു വിഷമം തോന്നുമെങ്കിലും ഈ പേര് എനിക്ക് ഇഷ്ടമാണ്.
1: അതെ അതെ. യെസ്, അപ്പോ ചെറിയ കുഞ്ഞുനാളില് നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെടാത്ത പേരുകളായിരിക്കാം, മേ ബി ആതിര ശ്രീലക്ഷ്മി എന്നുള്ളത്. പക്ഷെ എങ്കിൽ ഇപ്പൊ നമ്മള് വളരെ സ്നേഹത്തോടു കൂടി പേര് മാറ്റാൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാറ്റുന്നില്ല, നമുക്ക് ഇഷ്ടമാണ് ഈ പേര്. പിന്നെ ആകെ കൂടിയുള്ള സന്തോഷമുള്ളത്, എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എവിടേക്കോ ചില പാട്ടുകളിൽ എന്റെ പേരൊക്കെ ഉണ്ട്,
0: അങ്ങനെയെങ്കിലും ആദരിച്ച് സന്തോഷിക്കാം.
1: യെസ്, അപ്പോൾ അങ്ങനെ നമ്മളെ പേരുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നമ്മളെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പുറകിൽ നിന്ന് ആതിര അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പുറകിൽ നിൽക്കുന്ന ആളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാറില്ലേ?
0: നമ്മൾ പുറകിലോട്ട് തിരിഞ്ഞു
1: നോക്കും. അത് എന്തുകൊണ്ടാണ് പുറകിലേക്ക് ഒരാൾ വിളിക്കുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കാൻ പോവാണ്. ഇന്നലെ നമ്മുടെ നമ്മുടെ എന്താ പറയുക, കാജൽ അഗർവാൾ നമ്മുടെ ഒരു ബ്യൂട്ടിയാണ്, കാണുമ്പോൾ തന്നെ വളരെ ക്യൂട്ട് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ്. അപ്പോൾ നമ്മൾ മലയാള ഒരു തമിഴ് ലാംഗ്വേജിലും കന്നഡ തെലുങ്കുവിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആക്ട്രസ് ആണ് അല്ലേ? യെസ്, അപ്പോൾ മാമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരാണ്. ഇന്നലെ ഒരുപാട് വിശേഷങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു വിശേഷം പറയാനൊന്ന് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാമിൻ്റെ ധീര എന്ന മൂവിയിലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടാലോ?
0: തീർച്ചയായും നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
3: ഗ്യാസ് ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. കാജൽ അഗർവാൾ എന്ന ഒരു താരസുന്ദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ മാമിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ നമ്മളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളെ വിളിക്കുന്ന സമയത്ത്, നമ്മൾ പുറകുന്ന ഒരാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിന്റെ കറക്റ്റ് ആൻസറിലേക്കൊക്കെ നമ്മുടെ പല ശ്രോതാക്കളും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസർ തന്നെ

0: ചോളൂ, കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ലേ?
1: അതെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ പോകാം. അതിനു മുൻപ് ജൂൺ, നമ്മൾ എല്ലാ ദിവസവും അല്ലേ, നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ ഇന്ന് ജൂൺ 20 ആണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ലോക അഭയാർത്ഥി ദിനമാണ്. നമുക്കറിയാം, നാട് വിട്ട് നമ്മളുടെ സ്വന്തം, നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ് വിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായതൊക്കെ വിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അത് എത്രത്തോളം വേദനയാണെന്ന് നമുക്കൊരിക്കലും നമുക്കിങ്ങനെ ഇരുന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതൊരു എന്താ, അത് അവർ അനുഭവിക്കുന്നവർക്കാണ് ആ ഒരു വേദനയുടെ, അവരവരുടെ വേദന എത്രമാത്രം ആഴമേറിയതാണെന്ന് നമുക്കറിയാൻ സാധിക്കും.
0: പല കാരണങ്ങൾ കൊണ്ടല്ലേ, യുദ്ധമാണെങ്കിലും ആക്രമണം, പ്രകൃതി ദുരന്തങ്ങൾ എന്നീ പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം നാടും വീടും തൻ്റെ ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് പാലായനത്തിന് നിർബന്ധിതരാവുന്ന ജനങ്ങൾ അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ദുരിതവും അവരുടെ ആ ഒരു രീതികളെയും പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു ദിവസമാണ്. ആ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ഈ ഒരു ദിവസം. ജൂൺ 20 വേൾഡ് റെഫ്യൂജി ഡേ, ലോക അഭയാർത്ഥി ദിനമായിട്ട് നാം ആചരിക്കുന്നത്. 2001 മുതലാണ് UNA ഈ ഒരു ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. അതായത് 50-ാമത്തെ കൺവെൻഷൻ, ഇതിൻ്റെ 50-ാമത്തെ കൺവെൻഷൻ തൊട്ടാണ് ഈ ഒരു ദിവസം ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. 1951 അഭയാർത്ഥി കൺവെൻഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അതെ, അപ്പം ഇന്നും അതിൻ്റെ ഒരു ഭീകരത നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമ്മളുടെ കുട്ടികളാണ് അല്ലേ. കുട്ടികൾ എവിടെ നിന്ന് കരഞ്ഞാലും അതൊന്നും വേദനിക്കാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാകില്ല. നമ്മുടെ മനസ്സിലൊരു നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിലൊരു മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ കരൾ അലയിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നും ഒരു യുദ്ധം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചില നമ്മുടെ ഒരു പത്രം തുറക്കുന്ന സമയത്ത് അല്ലെ, ന്യൂസ് പേപ്പർ തുറക്കുന്ന സമയത്ത് ചില മുഖങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അത് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരാളോട് നമുക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കില്ല. നമ്മളുടെ പോലെ ഉറക്കം കെടുത്തുന്നതാണ് പല കാര്യങ്ങളും, യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം. നമുക്ക് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ വലിയൊരു സാക്ഷി തന്നെയാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാത്രി ഇരുട്ടി വെളുത്ത സമയത്ത് പ്രിയപ്പെട്ട പലരെയും നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, അവരവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. ചിലരൊക്കെ എങ്ങനെയോ അതിജീവിച്ചു, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ നമുക്ക് ആ അങ്ങനെ ഒരു രക്ഷപ്പെട്ട് വീണ്ടും അവിടെ നിന്ന് മാറി, നമ്മൾ നമ്മുടെ അത്രയേറെ പ്രിയപ്പെട്ട ആൾക്കാരുമൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി, അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടതായി കണ്ടിരുന്ന പല വ്യക്തികളെയും സ്ഥലങ്ങളെയൊക്കെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ മാറിപ്പോവാന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം എന്താ, നമുക്കത് വാക്കുകൾക്ക് അതീതമാണ്. ആ ഒരു വേദന ഒരിക്കലും നമുക്ക് പങ്ക് മറ്റൊരാളോട് ചിലപ്പോൾ ഒരു സംസാരിക്കാൻ സാധിക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു നിശബ്ദതയായിരിക്കും.
0: ഇതിൻ്റെ ഈ ഒരു ദിവസത്തിൻ്റെ മെയിൻ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തെ ആദരിക്കുകയും അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2026 മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ അൺടിൽ എവരിവൺ ഈസ് സേഫ് എന്നുള്ളതാണ്, എല്ലാവരും സുരക്ഷിതരാകുന്നത് വരെ എന്നുള്ളതാണ്. പിന്നെ 1951 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കൺവെൻഷൻ്റെ 75-ാമത്തെ വാർഷികമാണ് 2026 നാം ഇന്ന് ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കാതെ എല്ലാവരും സുരക്ഷിതമാകുക എന്നുള്ള സന്ദേശമാണ് ഈ ഒരു ദിവസത്തിലും. ആ ഒരു തീം എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൺടിൽ എവരി വൺ ഇസ് സേഫ്, എല്ലാവരും സുരക്ഷിതമാകുന്നത് വരെ എന്നുള്ള ഒരു തീമോട് കൂടിയാണ് ഈ വർഷത്തെ റെഫ്യൂജി ഡേ നമ്മൾ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ലോകത്ത് ഉറ്റു നോക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ തന്നെ അതുപോലെ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ ഒരു കണക്കെടുക്കുമ്പോൾ തന്നെ വലിയൊരു ജനസംഖ്യ തന്നെയാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു അഭയാർത്ഥി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു പാലായനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ടും 11.7 കോടിയിലധികമാണ്, അതായത് കണക്കുകൾ പ്രകാരം 11.7 കോടിയിലധികം ജനങ്ങളാണ് ഈ ഒരു ഇങ്ങനെ ഒരു തീവ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അതിനൊരു മാറ്റം, ചെറിയ രീതിയിലെങ്കിലും പെട്ടെന്ന് വലിയൊരു മാറ്റം നമുക്ക് സംഭവിക്കാനോ സാധ്യമാക്കാനോ സാധിക്കില്ല, പക്ഷെ ചെറിയ രീതിയിലെങ്കിലും അതിനൊരു മൊമെന്റ് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എലീന കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, എനിക്ക് ലൈലാഗമി എന്നുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. നമ്മുടെ ഷീജ ചേച്ചി അയക്കുകയാണ് ലൈവ് അടിപൊളി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ആതിരക്കുട്ടി, ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞു

0: ജയിച്ചിട്ടുണ്ട്. ഷീജ കുട്ടി, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ എനിക്ക്
1: മാലാഖ കുട്ടി
0: എനിക്ക് ആ അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്
1: മാനിയ.
0: അതെ അതെ അതെ, എനിക്കൊന്നും നമുക്ക് എല്ലാവർക്കും ഏകദേശം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഒരു കൂട്ടത്തിൽ ഒരാൾ കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്.
1: 5 മിനിറ്റ് എന്നാണോ പറയുന്നത്, 7 മിനിറ്റ് എന്നാണോ പറയുന്നത്?
0: 2 മിനിറ്റ് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചി ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തല കൊണ്ട് എന്നാണ് ചേച്ചി ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തെറ്റാണ്. അപ്പൊ ഒന്നും കൂടി ശ്രമിക്കൂ, നമുക്ക് ആ ആൻസർ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചിന്തിച്ചാൽ ആ ആൻസർ എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ ആ ചിന്തിക്കാനായിട്ടുള്ളൊരു സമയം ഇങ്ങനെ നമ്മൾ തരുകയാണ് കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ചോളൂ. അപ്പൊ നമുക്ക് വീണ്ടും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്.
1: നമ്മുടെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കില്ലേ? ആ വാതിര എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കില്ലേ? ഷീജ എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കില്ലേ? അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
0: പെട്ടെന്ന്
1: അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്മുടെ കലച്ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് എൻ്റെ കൂട്ട് സുജാതയ്ക്ക് വേണ്ടിയിട്ട് നീതിപീഠം സിനിമയിലെ ദൈവം മനുഷ്യനായി അവതരിച്ചാൽ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി ചോദിക്കുകയാണ്, പിന്നെ ഈ മെസ്സിയും റൊണാൾഡോയും നെയ്മറും മാത്രമേ ഉള്ളോ, മറ്റുള്ളവരെ കൂടി പറയൂ? ഞാൻ പറഞ്ഞു.
1: അതെ, തീർച്ചയായും നമ്മൾ അവരുടെ പേര് പറയാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡാൻസ് ഓഫ് അല്ല ലെജൻസിന്റെ ലാസ്റ്റ് ഡാൻസ് ആണ് ഈ ഒരു വർഷം ഇറങ്ങിയിരുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും അവരുടെ പേര് പറയാതിരിക്കാൻ സാധിക്കില്ല അല്ലെ. ഈ വർഷം കൂടി മാത്രമാണ് അവരുടെ ഒരു പ്ലേ, അവരെ ആ ഒരു അത്ഭുതകരമായിട്ടുള്ള മാന്ത്രികത നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് കൂടിയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇങ്ങനെ നമ്മളൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഫുട്ബോളിനെ പറ്റി അത്ര വലിയ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ അറിവുകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
0: അതൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ചേച്ചി പറയാണ്, ജിൽജിൽ കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു സ്പീഡ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷം എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് നല്ലൊരു മെസ്സേജ് അയക്കുന്നത്. അതേപോലെ രാജൻ ചേട്ടൻ അയക്കുകയാണ്, നിങ്ങളെ കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഞായറാഴ്ച ബോറടിയാന്ന്, നിങ്ങളൊക്കെ ലീവല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ അത്രയും സന്തോഷിപ്പിച്ചല്ലോ, നമ്മൾ ഞായറാഴ്ചയും കൂടെ വെക്കാനുള്ള ഒരു പ്ലാനിലേക്ക് നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ അത് അനുവദിച്ചു തരണം. നമുക്ക് ആഗ്രഹമാണ്
0: അഡ്മിനിസ്ട്രേറ്ററിനോടും കൂടി പറയാട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മൾ അതിന്റെ അതോറിറ്റിയോട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു ഫീഡ്ബാക്ക്, നമ്മളെ അത്രയേറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ വരണം, ഞങ്ങൾ വരണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്നും ശനിയാഴ്ചയാണ്, ഇന്നും ഒരുവിധം കുട്ടികളൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ മെസ്സേജ് അയച്ചോളൂ, കാരണം നാളെ ഞായറാഴ്ചയാണ്, നാളെ പല പ്ലാനിങ്ങും ഉണ്ട്. അപ്പൊ നാളെ അച്ഛനും അമ്മയ്ക്കൊന്നും ജോലിയൊന്നും കാണില്ല, ഒരു പക്ഷേ പുറത്തൊക്കെ പോകാനുള്ള ചില ദുസ്സാനസ് ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ചിലർക്ക് മാത്രം ഞായറാഴ്ച ജോലിക്ക് പോകേണ്ടതായിട്ടൊക്കെ വരും.
1: ചിലർ ആരാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ചോദ്യവും അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ മത്സരം ഇങ്ങനെ വളരെ ആവേശമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡാൻസ് ഓഫ് ലെജൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്ലേ പറ്റിയാണെങ്കിലും അവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
0: അതെ അതെ. അപ്പൊ നമ്മുടെ സുജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഹായ് ശ്രീ ആൻഡ് ആദര, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ എന്റെ രമ്യക്കുട്ടിയുടെ മകൾ അമ്മുക്കുട്ടിക്ക് പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മുക്കുട്ടിക്ക് എൻ്റെ വക 100 ജന്മദിന ആശംസകൾ. എനിക്ക് തങ്കമീൻകൾ എന്ന പടത്തിലെ ആനന്ദയാ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഇന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മറക്കണ്ട, ഇന്ന് 4 നമ്മുടെ മ്യൂസിക് ബീറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആദര തന്നെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് ആദരം മയമാണ്. അപ്പോൾ മ്യൂസിക് ബീച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ പാട്ടുകളൊക്കെ ആദര പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോ അതേപോലെ തന്നെ നമ്മളുടെ രമ്യ ചേച്ചിയുടെ മകൾ അമ്മുക്കുട്ടിക്ക് പിറന്നാളാണ്. അപ്പൊ റേഡിയോ സാന്ത്വന 90.4 FM നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്.
1: എന്തായാലും ചേച്ചി 100 ആശംസകളല്ലേ, നമ്മൾ 100 ആശംസകൾ റേഡിയോ സാന്ത്വന ടീമും നമ്മുടെ എല്ലാ ശ്രോതാക്കളും ചേർന്നിട്ട് അമ്മുക്കുട്ടിക്ക് വേണ്ടി
0: സ്പ്രെഡ് ദ ലവ്
1: തീർച്ചയായും നൽകുന്നു. അപ്പൊ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ. നാളെയാണോ ബർത്ത്ഡേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അമ്മുക്കുട്ടി എന്ന് നമ്മൾ നേരാണ്. അപ്പൊ നല്ലൊരു പാട്ടും നമ്മുടെ അമ്മുക്കുട്ടിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അതെ, അപ്പൊ നമുക്ക് പുതിയൊരു ശ്രോതാവ് വന്നിട്ടുണ്ട്, ബാൽ രതീഷ്. എന്റെ പേര് രതീഷ് അടിമാലി. ചെങ്കോലിലെ മധുരം എന്ന പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, തയ്യൽക്കാരൻ്റെ അതായത് ബിനീഷിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയൊക്കെ മെസ്സേജ് അയക്കുക അല്ലേ, നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയുക. നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് നിൽക്കുക എന്നുകൂടി പറയുകയാണ്. പിന്നെ നമ്മുടെ രജിത ചേച്ചി ഉളിയക്കോവിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം പെടലികൊണ്ട് ഓർ കഴുത്തുകൊണ്ട്? തിരിഞ്ഞു നോക്കും,
1: പെടലികൊണ്ട് കഴുത്തുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇത് രണ്ടും അല്ല, പക്ഷെ കുസൃതരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പുറകിൽ നിന്ന് വിളിക്കുന്ന ഒരാളെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസേഴ്സ് വരുന്നു, കുറച്ച് തെറ്റിപ്പോയൊക്കെ ആൻസേഴ്സൊക്കെ വരുന്നുണ്ട്, സാരമില്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും.
0: തെറ്റി ആൻസറൊക്കെ പറയുന്നതായിരിക്കും, അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒന്നും കൂടി ഇത് ട്രൈ ചെയ്യൂ. പിന്നെ നമുക്ക് ആ കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസറാണ് കേട്ടോ അയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ എനിവേ കൺഗ്രാറ്റ്സ്, ഈ ഫസ്റ്റ് ആൻസറിൽ തന്നെ ചേച്ചി അത് എന്താ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം, കാരണം ഇന്നലെ കുറേയൊക്കെ നമുക്ക് തെറ്റിപ്പോയെങ്കിലും ഒരിക്കലും പിന്നോട്ടില്ലാതെ വളരെ ശക്തമായ മത്സരത്തിൽ.
1: അതെ അതെ, സത്യത്തിൽ രാജൻ ചേച്ചി കഴിഞ്ഞ തവണ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ എത്ര അതായത് എത്ര പരാജയപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ള ഒരു മാതൃകയാണ് നമ്മുടെ രാജൻ ചേച്ചി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേ ആദ്യം തന്നെ നമ്മുടെ ചേച്ചി ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ ചേച്ചി, നമ്മൾ ലാസ്റ്റ് അത് പറയുന്നതായിരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക തന്നെ ചെയ്യുക അല്ലേ.
0: അതെ, അപ്പോൾ നമ്മുടെ എന്തോ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയൊരു കുസൃതി ചോദ്യം, സാരമായിട്ടുള്ളൊരു കുസൃതി ചോദ്യവുമായിട്ട് ഇങ്ങനെ ഓണി സീരിയലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മി.
1: യെസ്, ശ്രീലക്ഷ്മിയാണേ. യെസ്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ അടിമാലി ബ്രദേഴ്സിൽ ഒരാളായിട്ടുള്ള എൽദോ ചേട്ടനാണ് പാട്ട് ചോദിച്ചിരുന്നത്. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മാക്സിമം നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസിൽ ലൈവിൻ്റെ ഇടയ്ക്ക് പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീടുള്ള കുറച്ച് നേരങ്ങളിൽ ആ ഒരു നിമിഷങ്ങൾ നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും ഉറപ്പായിട്ട്.
2: വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്.
1: അതെ, 11:14 ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടി പറഞ്ഞോളൂ. പുറകിൽ നിന്ന് വിളിക്കുന്ന ഒരാളെ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ ഒരു അപ്ഡേഷനിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു
2: മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുരാജ സാറാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ ഇച്ചിരി വിഷമമായി കേട്ടോ. അപ്പോൾ എൻ്റെ ജന്മദിനം ഒരിക്കലും പോലും ആഘോഷിച്ചിട്ടില്ല, ചിലപ്പോൾ അറിയത്തത് പോലും ഇല്ല. അതിലൊരു വിഷമമുണ്ടെന്ന് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ അമ്മ പറയും നിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എന്ന്. ഇന്നലെ ആയിരുന്നു, അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞ് സാറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഒരു വിഷമം. അത് എന്തായാലും സാർ വിഷമിക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM നല്ലൊരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നേരുകയാണ്.
1: അതെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളാണ് നമ്മുടെ ബാബുരാജൻ സാർ. അപ്പോൾ സാറിനൊരു ബിലേറ്റഡ് ഒരു ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ നമ്മുടെ ബാബുരാജൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല, പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ഇപ്പോൾ നമ്മളൊരു സെൽഫ് ലവ് എന്ന രീതിയിൽ നമ്മുടെ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യാം അല്ലേ. കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും അവരൊക്കെ അവരുടെ പിറന്നാൾ ദിവസത്തിനെ ദിവസം ഏതാണ് എന്ന് പോലും അറിയില്ല. പക്ഷേ ഇന്ന് കുട്ടികളെല്ലാം അത് ഓർത്തിരിക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. അന്നത്തെ ദിവസം അവർക്ക് ഡ്രസ്സ് വേണം, സ്കൂളിൽ പോകുമ്പോൾ വളരെ സ്റ്റാർ ആയിരിക്കണം, അന്നത്തെ ഒരു ഒരു അട്രാക്ഷൻ അവരായിരിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് മുൻപുള്ള കാലഘട്ടത്തിലുള്ള അച്ഛന്മാർക്കൊന്നും അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ല.
2: ഓർത്താലായി എന്നുള്ളതാണ്. ഇന്നും പലപ്പോഴും ഇപ്പോൾ പലയിടത്തും നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഒരു അല്ലേ. പക്ഷെ ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും ചില തിരക്കിലൊക്കെ പെട്ട് ആ ഒരു പിറന്നാൾ മറന്നു പോകുന്നു. അവർ ആരും അതിന് പരാതിയോ പരിഭവമോ ഒന്നും ആരും ഒന്നും പറയാറൊന്നുമില്ല. പക്ഷെ അതൊരു വിഷമം തന്നെയാണ്, കാരണം നമ്മളുടെ ഏതൊരു കാര്യവും ഓർത്ത് വയ്ക്കും അല്ലേ. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കും, നമ്മളുടെ എല്ലാ ജീവിതത്തിലെ നല്ല നല്ല സംഭവങ്ങളൊക്കെ. ഇങ്ങനെ നമ്മൾ മറന്നു പോയാൽ പോലും ഒരു ദിവസം പറയും ഈ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് അത് നടന്നത് എന്നൊക്കെ പറഞ്ഞ് അത്രയേറെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും, അതേപോലെ ഒരുപാട് പ്രിയപ്പെട്ട അവർക്കൊപ്പം നിൽക്കുന്ന ഒരുപാട്

0: പേരും നമുക്ക് നമ്മുടെ ഒരു സഹകരണമൊക്കെ കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക.
1: അപ്പൊ എന്തായാലും ബാബുരാജൻ സാറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെയാണ് നമ്മൾ അടുത്ത് വരുന്ന പാട്ടുകളെല്ലാം നമ്മുടെ ബാബുരാജൻ സാറിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
0: നമ്മൾ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയക്കും നമ്മുടെ ബാബുരാജൻ സാറിന് ഇപ്പൊ ഇനി ആശംസകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ.
1: അപ്പൊ നമ്മുടെ ഒരു ടീമും നമ്മുടെ എല്ലാ ശ്രോതാക്കളും ചേർന്നിട്ട് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ, ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ബാബുരാജൻ ചേട്ടന് നേരാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ശ്രോതാക്കളെല്ലാം ഇപ്പൊ ടപ്പ് ടപ്പേന്ന് മെസ്സേജ് വരുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ.
0: അപ്പൊ ആദ്യം ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ആൻസറും സാർ അയച്ചിട്ടുണ്ട്. ഒന്ന് തലകൊണ്ട്, അല്ലെങ്കിൽ വിളിച്ചത് കൊണ്ട്, രണ്ടായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും തെറ്റാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി മെസ്സേജ് അയക്കൂ എന്നുകൂടി പറയാണ്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
1: യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, അതായത് ജൂൺ 20th ടോൾ ഗേൾസിന് അപ്രിസിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതെ, അതായത് സത്യം പറഞ്ഞാൽ നല്ല നീളമുള്ള കുട്ടികളൊക്കെ ബസ്സിൽ കയറുന്ന സമയത്ത് ഓ അവിടെ തട്ടും ഇവിടെ തട്ടും, അല്ലെങ്കിൽ ഓ നിനക്ക് വേണ്ടിയിട്ട് ഇനി ആ ഒരു കട്ടള മാറ്റി വെക്കണം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കാറുണ്ടല്ലേ.
0: അല്ല, ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പറയും ഓ തനിക്ക് നീളമുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കാം. അങ്ങനെയൊക്കെ ഒരു പുച്ഛം നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യാം.
1: സാധാരണ നീളമുള്ള കുട്ടികളെ കൊണ്ടാണ് എപ്പോഴും സെൽഫി എടുപ്പിക്കുന്നത് അല്ലേ.
0: സെൽഫി എടുപ്പിക്കുന്നത് മാത്രമല്ല, പലവിധ ഉത്തരത്തിലിരിക്കുന്ന പലവിധ സാധനങ്ങൾ എടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ നീളമുള്ള. അതിന്റെ ഒരു വിഷമം,
1: അതെ, ശ്രീലക്ഷ്മിക്ക് കുറച്ച് നീളം കൂടുതലുണ്ട്, വലിയ രീതിയിലൊന്നും ഇല്ല
0: എങ്കിലും അതിന് ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് കേട്ടോ. ഒരു ഹൈറ്റ് അത്രത്തോളം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നമുക്കത് സഹായിച്ചിട്ടുണ്ട്.
1: യെസ്, തീർച്ചയായും. അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ ടോൾ ഗേൾസിനെ എന്താ പറയുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ നമ്മൾ ടോൾ ഗേൾസിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷേ ഈ ദിവസമാണ് അത് ജൂൺ 20th ആഘോഷിക്കുന്നത്. അപ്പോൾ ഇനി കരുതിയോ ഇനി നീളം കുറഞ്ഞ കുട്ടികൾക്ക് ദിവസമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരണ്ട. ജൂൺ മാസത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസംബർ മാസമില്ലേ, ഡിസംബർ മാസത്തിൽ ഇതേ ദിവസം നമ്മുടെ ഷോർട്ട് ഗേൾസിന് വേണ്ടിയിട്ടൊരു ഡേ ഉണ്ട്. അപ്പോൾ ആരും പിണങ്ങിയൊന്നും വേണ്ട, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ സജീവമായിട്ട് തന്നെ ഉണ്ട്.
0: ഓരോരുത്തർക്കും അവരുടേതായ
1: പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ സമയമില്ലേ ദാസ.
0: അതെന്ന് വെച്ചാൽ ഇപ്പൊ പലപ്പോഴും നമുക്കിപ്പോ വീട്ടിൽ ബൾബിടാനാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിപ്പോ എവിടെ ആണെങ്കിലും, ചിലടത്ത് ഇപ്പോ ഓഫീസിലാണെങ്കിലും ഒക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ നീളം കൊണ്ട് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിയോഗിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ബൾബിടാനാണെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലൊക്കെ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ പോയി എടുക്കാനാണെങ്കിലും ഒക്കെ ഈ നീളമുള്ള കുട്ടികളെയാണ് അവർ തിരഞ്ഞെടുക്കുക.
1: അത് മാത്രമല്ല, നീളമുള്ള കുട്ടികൾക്ക് ഹീൽസ് ഇടണ്ട, നീളം കൂട്ടാൻ വേണ്ടി ഹീൽസ് ഇടണ്ട. നമ്മൾ ചില സമയത്ത് സാരി കൊടുക്കുമ്പോൾ കുറച്ച് നീളം കുറവാണ്, അതുകൊണ്ട് ഹീൽസ് ഒക്കെ ഇടണം എന്നുള്ളൊരു ചിന്താഗതി ഇച്ചിരി ഷോർട്ട് ഗേൾസിനുണ്ട്.
0: സാരി എടുക്കുമ്പോൾ കുറച്ച് ഹീലുള്ളത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ നീളമുള്ള കുട്ടികൾക്ക് അതൊന്നും ഇടുന്നത് ഒരു പ്രശ്നമല്ല,
1: അതിന്റെ ആവശ്യമില്ല. യെസ്, അപ്പോൾ നമ്മുടെ അങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഇടാനും എല്ലാം സ്റ്റൈൽ ചെയ്യാനൊക്കെ നീളമുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ സാധാരണ നീളമുള്ള നല്ല നീളമുള്ള കുട്ടികളൊക്കെ ഇച്ചിരി നീളം കൂടുന്ന സമയത്ത് അയ്യോ എനിക്ക് അധികം നീളം ഉണ്ടോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെ നടക്കുന്ന ഒരു രീതിയുണ്ട്. ഒന്ന് ചെറിയൊരു കൂന, ഒരു ചെറിയ കൂനൊക്കെ കൊടുക്കുന്നു, പക്ഷെ അതിന് ഒരു ആവശ്യമില്ല അല്ലേ. നമ്മുടെ ഒരു നീളം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് അതല്ലേ. ഇച്ചിരി ഹൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് എന്നുള്ള രീതിയിൽ അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. ഇനി ചില
0: സ്പോർട്സിനൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഗെയിംസിനൊക്കെ ഈ ഒരു നീളം വല്ലാത്തൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട്.
1: അപ്പൊ ആരും ഇനി നീളം ഉണ്ട് എന്ന് കരുതി ഇങ്ങനെ കൂനി പിടിച്ചൊന്നും നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. തല ഉയർത്തിപ്പിടിച്ച് തന്നെ നല്ല
0: കോൺഫിഡൻ്റ്
1: ആയിട്ട് നടക്കുക. യെസ്, അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ ടോൾ ഗേൾസിനെ അവരെ കുറേ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ നീളമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നീളം കുറച്ച് കുറഞ്ഞ കുട്ടികൾ ഒരുപാട് മുകളിലോട്ട് നോക്കി ഹായ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നത് ഞാൻ ഇങ്ങനെ സ്കൂൾ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല.
0: ചിലർ പറയും നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ നോക്കി നിന്നവരുടെ കഴുത്തൊടിയുന്നു എന്നൊക്കെ പരാതി പറയും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തിരി ഹൈറ്റ് നല്ലതുപോലെ ഉണ്ട്. അപ്പം നമ്മൾ അതിൽ ഭയങ്കര ഒരുപാട് സന്തോഷമാണ് നമുക്ക്.
1: യെസ്, അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ രോദനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇന്ന് ടോൾ ഗേൾസ് അപ്രിസിയേഷൻ ഡേ ആണ്. അപ്പോൾ എല്ലാ ടോൾ ഗേൾസിനും വേണ്ടിയിട്ട് നമ്മുടെ സോങ്സ് ഡെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവുകളും അവരുടെ അംഗീകാരങ്ങളും അവരുടെ ഒരു കേപ്പബിലിറ്റീസും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും, അതായത് ചിലർക്ക് കാഴ്ച കാണില്ല, ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവ് കാണില്ല, ചിലർക്ക് കാലുകൾ കാണില്ല. അപ്പോൾ അതൊക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ പ്രൗഡായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതി, നമുക്കുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന് കൂടി ഒരു ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ടോൾ ഗേൾസിന് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ഡേ നമ്മൾ ഒരു ആശംസിക്കുകയാണ് അല്ലേ.
0: അതെ, അതേപോലെ തന്നെ നമുക്കൊരു ബ്രേക്കിനുള്ളൊരു സമയമായി. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മുടെ പേര് വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നത്.

0: കൊടുക്കുന്നത് എന്നാണ് ആ ഒരു കുസൃതി ചോദ്യം. അപ്പോൾ അതിനൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ബാബുരാജൻ സാറിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പോൾ നമുക്ക് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമ്മൾ റേഡിയോ സൗന്ദർ 90.4 FM സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും സാറിന് ഒരുപാട് ഹാപ്പി ആകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ സാറിന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ അടുത്ത ലിങ്കിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നമ്മുടെ സമയം ദാ 11:28 ആയിരിക്കുന്നു. ഒരുപാട് മെസ്സേജസ് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ?
0: അതെ. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കുകയാണ്. പ്രമോദ് ചേട്ടൻ പറയുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് കിട്ടുന്നതല്ലേ, നല്ലപോലെ റെസ്റ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കലച്ചേച്ചി അയച്ചിരിക്കുന്നതാണ്, എന്താ, ഹാപ്പി ബർത്ത്ഡേ ബാബുരാജൻ സർ, ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കറക്റ്റ് ആൻസർ അല്ല അയച്ചിരിക്കുന്നത്, വിളിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കേട്ടത് കൊണ്ട് ആണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്.
1: സത്യം പറഞ്ഞാൽ കലച്ചേച്ചി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അല്ല.
0: അതേപോലെ നമ്മുടെ ബീന ഗുവേര മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാറിന് ജന്മദിനം കഴിഞ്ഞു പോയെങ്കിലും റേഡിയോ സാന്ത്വന 90.4 FM ടീമിന്റെ വക ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ആതിര, രണ്ടുപേർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, ഒപ്പം നാളെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ടാണ് കേട്ടോ അയച്ചിരിക്കുന്നത്, നമ്മുടെ കവിത ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ അഭയാർത്ഥി ദിനത്തിൽ അഭയം തേടിയ ഓരോ ഹൃദയത്തിനും സുരക്ഷയും സ്നേഹവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കൂ എന്ന് പറഞ്ഞിട്ട് സാർ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബുരാജൻ സാറിന് ഹൃദയം നിറഞ്ഞ വിലയുടെ പിറന്നാൾ ആശംസകൾ നേർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ ബാബുരാജൻ സാറ് ആൻസർ പറഞ്ഞത് തെറ്റിപ്പോയി, ഉത്തരം മുമ്പിൽ ആയതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് പാട്ട് പ്ലേ ചെയ്യുന്നത്? ഞാനാണ്. അപ്പോൾ നമുക്ക് ബാബുരാജൻ സാർ ഇങ്ങനെ ആൻസർ ഒന്നും തെറ്റിപ്പോയി, സാരമില്ല, അപ്പോൾ നമുക്ക് അത് പറയാനുള്ളൊരു സമയമായി. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണി, നമ്മൾ ഉണ്ണിന്നാണ് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുഖം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നിട്ടുള്ളത് വെച്ചിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് അല്ലേ? കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് വായിച്ചേനെ, എന്നിട്ട് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ രാജമുഖത്തല ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാറിന് എൻ്റെ ബർത്ത്ഡേ ആശംസകൾ, അതേപോലെ ഒരു പാട്ട് ആശംസകൾ 100 100 ആശംസകൾ എന്ന പാട്ട് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ശൈല മേടയിൽ, ഗുഡ് മോർണിംഗ്, ഞാൻ ശൈല മേടയിൽ മുക്കാണ്, കണ്ണുകൊണ്ട് എന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പക്ഷെ തെറ്റിപ്പോയട്ടോ, അതല്ല ആൻസർ, നമുക്ക് അതൊക്കെ നമ്മൾ പറയുന്നതാണ്. വൈകിപ്പോയെങ്കിലും ബാബു ചേട്ടന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ജന്മദിനാശംസ. അപ്പോൾ തനിക്ക് എനിക്കൊരു വിഷ് പോലും വരാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന നമ്മുടെ ബാബുരാജൻ സാറിന് എത്ര വിഷസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അമ്മുകുട്ടിക്ക് ഞങ്ങൾ അടിമാലിക്കാരുടെ ജന്മദിനാശംസകൾ, ബാബുരാജൻ സാറിനും അടിമാലിക്കാരുടെ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നെൽസൺ സെബാസ്റ്റ്യൻ, നെൽസൺ ചേട്ടൻ ഉത്തരം എന്താ പിറകിൽ ആയതുകൊണ്ട്, വിളിക്കുന്നത് പിറകിൽ നിന്നായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്നാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ അത് അല്ല കേട്ടോ കറക്റ്റ് ആൻസർ. അതേപോലെ ഗുഡ് മോർണിംഗ് കുട്ടികളെ, ഗ്രാമങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രാം, കവിതകളെക്കുറിച്ചുള്ളതിൻ്റെയും ടൈം പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രാമഭംഗി ആണ് ഗ്രാമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ആ പ്രോഗ്രാം. അത് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8 മണിക്കും അതേപോലെ പുനഃപ്രക്ഷേപണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്കാണ്. പിന്നെ നമുക്ക് കവിതകളെ പറ്റിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ അത് പറയുന്നതായിരിക്കും. ചിത്രാമ ആശ്രാമത്തിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ രാജൻ ചേട്ടൻ പറയുകയാണ്, എന്നെ ആര് വിളിച്ചാലും കേട്ടാൽ കണ്ണുകൊണ്ട് നോക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീത് ടീച്ചറാണ് കുസൃതി ചോദ്യത്തിൻ്റെ ആശാട്ടി, ഇപ്പോൾ ആതിരയും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്ത് വേണം അല്ലേ? അപ്പം നമ്മുടെ സരസ്വതി അമ്മ ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഇച്ചിരി തെറ്റിപ്പോയി. പക്ഷെ സാരയില്ല, നമുക്ക് അതൊക്കെ മെസ്സേജ് അയച്ചു. ലീലാമണി കരിക്കോട് കണ്ണുകൊണ്ടെന്നാണ് ആൻസർ അയച്ചിരിക്കുന്നത്. അതേപോലെ ജയശ്രീയും കഴുത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടും ആൻസർ തെറ്റിപ്പോയി. പക്ഷെ സാരയില്ല, നമുക്ക് ഇത്തരത്തിൽ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ സമാഗമം, എന്താ മണി കെ ചിന്താപൂരുമായിട്ടുള്ള സമാഗമം വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അക്ഷിത ആൻസർ പറഞ്ഞിരിക്കുന്നത് പേര് വിളിക്കുമ്പോൾ നോക്കുന്നത് അതിൻ്റെ ഉത്തരം വിളി കേൾക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ല ആൻസർ. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ.
1: അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ കുസൃതരമായിട്ട് പറയുകയാണെങ്കിൽ കണ്ണുകൊണ്ട്, എന്താ പുറകിൽ, അങ്ങനെയൊക്കെ കുറേ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൻസേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷേ എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരിഞ്ഞ്, അതെ ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ അതെ തിരിഞ്ഞു നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ അയച്ച ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയ തമാശകൾ നിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഒന്നര മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ.
0: അതെ, നമുക്കൊരു മെസ്സേജ് ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസർ ആണ് അയച്ചിരുന്നത്, പിറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് എന്നുള്ളത്. അതേപോലെ ബാബുരാജൻ ചേട്ടന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീളമുള്ള കുട്ടികൾക്ക് എല്ലാ വസ്ത്രങ്ങളും ചേരും എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിയാട്ടോ,
1: അതെ അതെ അതെ.
0: അപ്പോൾ എന്തായാലും നമ്മുടെ സമയം 11:33 ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം എന്ന് പറഞ്ഞിട്ട് ബാബുരാജ സാറും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇനി പ്ലേ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക എന്ന് കൂടി നമ്മൾ പറയുകയാണ്.
1: യെസ്, അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് പല ശ്രോതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തെറ്റായിട്ട് ആൻസർ ഒന്നും ഒരിക്കലും നമുക്ക് പറയണ്ട അല്ലേ. അവർ ആ ഒരു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ, നമ്മുടെ ഒരു കുസൃതരമായിട്ടുള്ള തമാശയിൽ ഒപ്പം ചേർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എങ്കിലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ഉത്തരം ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അത് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൺഗ്രാജുലേഷൻ. നമ്മുടെ അടുത്ത ലൈവുകൾ ഇതുപോലുള്ള നിസ്സാരമല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന്
0: ഞങ്ങൾ. അതെ, അപ്പോൾ നമ്മുടെ സമയം 11:34 ആണ്. അപ്പോൾ 4 മണിയുടെ ആൽബം സോങ്ങുകളുടെ ഒരു സ്പെഷ്യൽ ലൈവ് ഉണ്ട്. നമ്മുടെ ആദ്യമാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിന് മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ ആൽബം പാട്ടുകളൊക്കെ ആ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആ പാട്ടുകളൊക്കെ നമ്മുടെ പരമാവധി എല്ലാം ഞാനത് ഇന്ന് തന്നെ പ്ലേ ചെയ്യുന്നതാണ്.
1: അപ്പോൾ മ്യൂസിക് ബീറ്റ്സ് എന്ന മ്യൂസിക്കൽ ജേണിയാണ് വൈകുന്നേരം 4 മണി മുതലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുഞ്ഞു വൈകുന്നേരത്തെ വിശേഷങ്ങൾ പറയാം, നിങ്ങളുടെ പഴയ ഓർമ്മകളെ പറ്റിയും ആ പാട്ടുകളുടെ ആ ഒരു ടൈം അതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആണ്. തീർച്ചയായും ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതലാണ് മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ടൈമിലേക്ക് എത്തുക. അപ്പോൾ അതുവരെ നമുക്ക് ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ

0: ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446202760.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ MS ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
7: നമസ്കാരം.
6: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബക്കൽ ക്യാവിറ്റി, അതിനെപ്പറ്റിയാണ് പറഞ്ഞ് നിർത്തിയത്. ഇന്ന് നമ്മൾ ഈസോഫാഗസ്, അതായത് അന്നനാളത്തിന്റെ ഘടന, പ്രാധാന്യം, അസുഖങ്ങൾ, ഈസോഫജൽ ഡിസീസസിന്റെ ലക്ഷണങ്ങളും പരിശോധനകളും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
7: ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം ഏകദേശം 25 cm നീളമുള്ള ഒരു കുഴലാണ് ഈ അന്നനാളം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് മസിൽ വെച്ചുണ്ടാക്കിയ ഒരു കുഴൽ. ഇത് നമ്മുടെ അണ്ണാക്കിൽ നിന്ന് അണ്ണാക്ക് മുതൽ വയറ് വരെ അല്ലെങ്കിൽ ആമാശയം വരെ നീളുന്ന ഒരു കുഴലാണ്. അത് അണ്ണാക്കിൽ നിന്ന് തുടങ്ങി നെഞ്ചിൽ കൂടി നടന്ന് ഡയഫ്രം കടന്ന് വയറിൻ്റെ കാർഡിയാക് പോർഷൻ എന്നൊരു പോർഷനുണ്ട്, അവിടെ ചെന്നാണ് ഇത് ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബക്കൽ ക്യാവിറ്റിയിലെ ഫംഗ്ഷൻ, ഭക്ഷണം ബോളസായി രൂപപ്പെട്ട് അവിടെ ഇരിക്കുന്നവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് നിർത്തിയത്. ഈ ബോളസ് അന്നനാളത്തിലേക്ക് കടക്കുന്നു. അന്നനാളത്തിലേക്ക് ഇത്

0: ക്കുമ്പോൾ അപ്പുറത്തൊരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്ലാപ്പുണ്ട്, അതപ്പം തന്നെ ട്രക്കി അടച്ചു വെക്കും. ഈ ഫുഡ് പോയി ട്രക്കി അല്ലെങ്കിൽ ലങ്സിലേക്ക് ശ്വാസനാളത്തിലേക്ക് കയറാതി കടന്നു പോകാതിരിക്കാം. ഈ ബോളസ് അവിടെ നിന്ന് നേരെ വയറിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നാഡീവ്യൂഹത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് ഈ അന്നനാളത്തിൽ നിന്ന് ഫുഡ് നമ്മുടെ സ്റ്റമക്കിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട്, അത് പെരിസ്റ്റാൾസിസ്. അത് അന്നനാളത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെ ഏനൽ സ്പിഞ്ചർ വരെ ആ ഒരു താളാത്മകം വേവ് പോലുള്ളൊരു മോഷനാണ് ഈ ഹോൾ അന്നനാളത്തിന്റെ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന്റെ താളം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പെരിസ്റ്റാൾസിസ് വഴി ഈ ബോളസ് വയറ്റിലെത്തുന്നു. ഇതാണ് അന്നനാളത്തിന്റെ ഫങ്ഷൻ. ഈ അന്നനാളം മുകളിൽ ഈസോഫാജിൽ അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ വെച്ചും താഴെ കാർഡിയക് സ്പിഞ്ചർ വെച്ചും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ എന്ന് പറയുമ്പം നമ്മളത് അടച്ചു വെച്ചെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ വായുവും ഭക്ഷണവും ഒരുപോലെ കയറുന്ന ഒരു സ്ഥലമാണ് ബക്കൽ ക്യാവിറ്റി. വായു ശ്വാസകോശത്തിലേക്കും ഫുഡ് അന്നനാളത്തിലേക്കുമാണ് കയറേണ്ടുന്നത്. അപ്പൊ അന്നനാളത്തിൽ വായു കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈസോഫാഗിൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞ ഒരു സ്പിഞ്ചർ, അത് ഫുഡ് ആഹാരം കയറുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു സ്പിഞ്ചറാണ്. അതേപോലെ തന്നെ താഴെ ഒരു സ്പിഞ്ചറുണ്ട്, കാർഡിയക് സ്പിഞ്ചർ എന്ന് പറയും. നമുക്കറിയാം ആമാശയം അല്ലെങ്കിൽ വയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ താങ്ങാൻ വയറിന് മാത്രമേ പറ്റൂ. അത് മേപ്പോട്ട് കയറിയാലും താപ്പോട്ട് ഇറങ്ങിയാലും ഇങ്ങനെ ഇൻഫ്ലമേഷനും നീർവീഴ്ചയും വ്രണങ്ങളും ഉണ്ടാവും. അപ്പം അത് കടക്കാതിരിക്കാനാണ് താഴത്തെ സ്പിഞ്ചർ. അപ്പം ഇത് മുകളിലേക്ക് കയറുന്നതിനാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നത് വഴി അവിടെ ഇറോഷൻസ് ഉണ്ടാവും, അതാണ് നമുക്ക് ായിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ചിലപ്പം ഇത് ഡയഫ്രത്തിൽ കൂടി കടന്നാണല്ലോ അകത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ ഈ ഡയഫ്രത്തിന്റെ ആ ഓപ്പണിങ്ങിൽ കൂടി ഈ വയറിന്റെ ഒരു അംശം ഇങ്ങനെ തള്ളി വെളിയിലേക്ക് ഒരു ഹെർണിയ പോലെ വരും. ഇതിന്റെ എല്ലാം സിംറ്റങ്ങൾ ഒന്നാണ്, എല്ലാത്തിനും നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ആണ് തോന്നുന്നത്. മിക്കവാറും ഈ ഹാർട്ട് ബേണും ഒറിജിനൽ നെഞ്ചുവേദന എന്ന് വെച്ചാൽ ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. മിക്കവാറും ഇതെല്ലാം രാത്രി കാലങ്ങളിലാണ് വരുന്നത്. മിക്കവാറും ഇത് ഹാർട്ടിന്റെ പെയിനാണോ അതോ വയറിന്റെ ആണോ, എല്ലാവരും വിചാരിക്കും ഇത് ആ രാത്രി വരികയും നെഞ്ചുവേദന വരികയും ചെയ്യുന്നുണ്ട്. ഹാർട്ട് പെയിൻ ആണെന്ന് പറഞ്ഞ് കാഷ്വാലിറ്റിയിൽ ഒരുപാട് വരുന്ന ഒരു കേസാണിത്. ഇതപ്പം തിരിച്ചറിയാൻ പറ്റുന്നത് ഇ സി ജിയും ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു എൻസൈം ട്രോപോണിൻ എൻസൈം ടെസ്റ്റ് ഉണ്ട്. ഇതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് ഹാർട്ടിന്റെ ആണോ അതോ ഇത് അന്നനാളത്തിന്റെ കുഴപ്പമാണോ എന്ന്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഈസോഫേജിയൽ ക്യാൻസർ, അത് ഈ വ്രണങ്ങളിരുന്ന് ഉണങ്ങാതെയാണ് ഇത് ഈസോഫേജിയൽ ക്യാൻസറിലേക്ക് മാറുന്നത്. അപ്പം ഇത് വരാൻ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ വരാൻ റിഫ്ലക്സ് ഈസോഫാജിറ്റൈസ് ഇപ്പം നമ്മൾ, പിന്നെ ഫുഡ് അലർജി ഉണ്ടെങ്കിലും ഇതേ കാരണങ്ങളെല്ലാം വരാം, പിന്നെ കാൻഡിഡ് ഇൻഫെക്ഷൻ വന്നാലും വരാം. ചില മെഡിക്കേഷൻസ് ഉണ്ട് ഈ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ, അല്ലാതെ തന്നെ ഒരുപാട് മെഡിസിൻ ഉണ്ട് ഈ അന്നനാളത്തിൻ്റെ മാത്രമല്ല ഈ മ്യൂക്കസ് മെമ്പറിയൻ എല്ലാം, ആമാശയത്തിലെ മ്യൂക്കസ് മെമ്പറിയൻ എല്ലാം ഹാനികരമായ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടും വരുന്ന അസുഖങ്ങൾ. ഈ റിഫ്ലക്സ് വരുന്നതിന് നമ്മൾ ജേർഡ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് ആദ്യം നമുക്കറിയാം ഇത് ആഹാരം പോകുന്ന വഴിയാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമുക്ക് തോന്നുന്നത് ഡിസ്ഫേജിയ, ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ആദ്യം തോന്നുന്നത്. അത് ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും വരാം ഡിസ്ഫേജിയ ഉണ്ടാവാം. ഈ കാരണങ്ങൾ മാത്രമല്ല, ശരിക്കും ബ്രെയിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ വന്നാലും ഡിസ്ഫേജിയ വരാം. സർജിക്കലോ ചിലപ്പം ആക്സിഡന്റോ ഒക്കെ വന്നാലും സ്ട്രോക്ക് ഒക്കെ വന്നാൽ പോലും ഡിസ്ഫേജിയ ഉണ്ടാക്കാം, ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അല്ലാതെ ചില ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അത് ഉണ്ടായാലും നമുക്ക് ഡിസ്ഫേജിയ വരാം. അപ്പം ഈസോഫാഗസിന്റെ കാരണങ്ങളല്ലാതെ തന്നെ വേറെ കാരണങ്ങളും കൊണ്ടും ഡിസ്ഫേജിയ വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഹാർട്ട് ബേൺ, അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് അറിയണമെങ്കിൽ ആദ്യമേ ചെയ്യുന്നത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. ആദ്യത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ. പിന്നെ എൻഡോസ്കോപ്പി കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബേരിയം മീൽ എക്സ്റേ, ഇപ്പൊ ക്യാൻസറസ് കണ്ടീഷനൊക്കെ ആയിട്ട് എക്സ്റേ എടുക്കുമ്പോൾ ആ വ്രണത്തിന്റെ അവിടെ നമുക്ക് ഒരു ഫില്ലിംഗ് കിട്ടും, ബാക്കി സ്ഥലം അതില്ലാതെ ഇരിക്കും. അങ്ങനെ ബേരിയം മീൽ എക്സ്റേയും MRI സ്കാനിങ്ങും കൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ക്യാൻസർ ഉള്ള കണ്ടീഷനിൽ എല്ലാ കേസിലും നമ്മൾ ആദ്യമേ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തും, അതാണ് ഒരു പ്രൈമറി ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പം മിക്കവാറും ക്യാൻസർ ഉള്ളതിൽ ഇതിനകത്ത് വേരിയേഷൻ വരും, അനീമിയ കാണിക്കും, വെയിറ്റ് ലോസ് കാണിക്കും, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ ക്യാൻസറിന്റെ കേസിൽ വരും. പിന്നെ ഇതിന്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണം ഒരു കാരണമാണ്. പിന്നെ പ്രഗ്നൻസിയില് വയറ് വലുതാവും തോറും ആമാശയ മേളിലേക്ക് തെള്ളുകയും അതിനൊരു ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഉണ്ടാകാം. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത് തിരിച്ച് ഒഴുകി നെഞ്ചത്തേക്ക് വരാം. അപ്പൊ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കഴിക്കണം. അതുപോലെ തന്നെ ഇതുള്ളവര് ശരിക്കും കട്ടിലിന്റെ കാലില്ലേ ഒരു പടി പൊക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഈ റിഫ്ലക്സ് തിരിച്ചു വരാതെ ഇരിക്കും.
1: കുറച്ചു തടയാം.
0: അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കുക, കാല് കട്ടിലിന്റെ കാല് കുറച്ച് പൊക്കി വെക്കുക, അല്ലെങ്കിൽ തല പൊക്കി വെക്കുന്നതിലും കുറച്ചുകൂടെ തലേണ വെച്ച് തല പൊക്കി നമ്മുടെ ഒരു സ്പൈനൊരു വളവ് വരും. കട്ടിലിന്റെ കാലൊരു ചിരി പൊക്കി വെച്ചാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ കഴിക്കുന്ന ആഹാരം ഒരുപാട് സ്പൈസി ആവാതിരിക്കുക, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉള്ള ആഹാരങ്ങൾ എടുക്കുക. കൂടാതെ ഏത്തക്കപ്പൊടി കാച്ചി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് എല്ലാ വ്രണങ്ങളും ശരിക്കും പച്ച ഏത്തക്ക തന്നെ വേണം, പഴുത്ത ഏത്തക്ക ഇത് കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏത്തക്കപ്പൊടി നമ്മൾ കാച്ചി വെറുമായിട്ട് കഴിക്കുന്നത് വ്രണം ഉണങ്ങാൻ സഹായിക്കും, ഉണ്ടായ വ്രണങ്ങൾ ഉണങ്ങാൻ സഹായിക്കും.
1: അന്നനാളം ചെന്നെത്തുന്നത് സ്റ്റൊമക്കിൽ, അതായത് ആമാശയത്തിൽ. അതിന്റെ ഘടനയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: അന്നനാളം കാർഡിയക് ഓഫ് ദ സ്റ്റൊമക്കിലാണ് അവസാനിക്കുന്നത്. അവിടുന്നാണ് സ്റ്റൊമക്ക് തുടങ്ങുന്നത്. ഒരു ജെ ഷേപ്ഡ് ഒരു ലെതർ ബാഗാണ് ആമാശയം. ആമാശയത്തിന്റെ ഭിത്തികൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് റിഡ്ജസ് ഉള്ള, അതിനൊരു സബ്മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. ബാക്കിയുള്ള കുടലിന്റെ ഭാഗവും ഈസോഫാഗസിന്റെ ഭാഗവും വെച്ച് നോക്കുമ്പോൾ അതിനൊരു സബ്മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പം നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് ആണ് അതിനുള്ളത്. 0.8 to 2 ആണെന്ന് തോന്നുന്നു അതിന്റെ പി എച്ച്. ശരിക്കും അത് നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും പറ്റി കഴിഞ്ഞാൽ പൊള്ളും. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സബ്മ്യൂക്കസ് ലെയർ ഈ ആമാശയത്തിനുണ്ട്. അത് ഒരുപാട് റിഡ്ജസുകൾ ചേർന്ന ഒരു ലെയറാണ്. റിഡ്ജസ് വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ കപ്പാസിറ്റി കൂട്ടാനാണ്. നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുമ്പം ആ റിഡ്ജസ് ഒന്ന് വലുതാവും. ശരിക്കും ഇതൊരു സംഭരണി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ ഡൈജഷനുണ്ട്, കെമിക്കൽ ഡൈജഷനുണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്റ്റൊമക്കാണ് മെക്കാനിക്കലി. കാരണം ഈ വരുന്ന സാധനമെല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് അതിനകത്ത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിനകത്ത് വരുന്നത് തന്നെ അതിനകത്ത് ബാക്ടീരിയ ഒക്കെ വരുമല്ലോ ഈ കഴിക്കുന്ന ആഹാരത്തിൽ. ചിലപ്പം ഇതിനെല്ലാം നശിപ്പിച്ച് അതിനെ ശുദ്ധീകരിച്ച് ഇതിന്റെ പെരിസ്റ്റാൾസിന് കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ട്. കട്ടിയുള്ള പേശികളാണ് ഇതിൻ്റെത്. അപ്പം ഇത് പൾവറൈസ് ചെയ്ത് ആസിഡും എൻസൈംസും കൂടെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ ഇത് ബോളസ് അല്ല, ഇത് കൈമായി മാറുകയാണ്. സ്റ്റൊമക്കിൽ കൈമായി മാറുകയാണ്.
1: ആമാശയത്തിലുള്ള എൻസൈംസും ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും അതൊക്കെ ഒന്ന് വിശദീകരിക്കൂ ഡോക്ടർ.
0: ആമാശയത്തിൽ നിന്ന് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ്, ജി സെൽസ്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് അകത്തുള്ള ലെയർ ഓഫ് നെർവ് സെൽസ് ഉണ്ട്, അതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ ജി സെൽസിൽ നിന്നാണ് ഗ്യാസ്ട്രിൻ ഉണ്ടാകുന്നത്. ഈ ഗ്യാസ്ട്രിന്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എച്ച് സി എൽ പെറൈറ്റൽ സെൽസിൽ നിന്ന് എച്ച് സി എൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അബ്ഡമിനൽ കണ്ടന്റിന്റെ ഏറ്റവും കൂടുതലുള്ള സെക്രഷൻ എച്ച് സി എൽ ആണ്. ഇതല്ലാതെ കൂടാതെ എൻസൈമും ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ട് കാണുന്ന എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ പെപ്സിനോജൻ പെപ്സിൻ ആവുന്നതാണ്. പെപ്സിനാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. റെനിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്, അത് പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുന്ന. ആ പാലിന്റെ ഡൈജഷന് സഹായിക്കുന്നതാണ് റെനിൻ. ഇവ കൂടാതെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, അവ കുറച്ചൊക്കെ നമ്മുടെ ഫാറ്റിനെ പൾവറൈസ് ചെയ്യാനുള്ള സഹായിക്കും. ലിപ്പേസ് ഫാറ്റിന്റെ ഡൈജഷൻ ശരിക്കും ഡിയോണത്തിലാണ് നല്ലപോലെ നടക്കുന്നത്, എന്നാലും ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് സഹായിക്കും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ എം എസ്. കൈം എന്നാൽ എന്താണ്?
0: കൈമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കൽ ക്യാവിറ്റിയിൽ ആഹാരം ബോളസ് ആവുന്നു. ഇത് ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് ബാക്കി എൻസൈം എല്ലാം കൂടെ ചേർന്ന് വേറൊരു രൂപത്തിൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന ആ രൂപം കഴിച്ച ഭക്ഷണത്തിന്റെ രൂപമാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. കൈമാണ് വീണ്ടും ഡിയോഡിനത്തിൽ കൂടി കയർന്ന് പോകുന്നത്. അപ്പം പിന്നെ കൈമാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഫുഡ് പിന്നെ കൈമാണ്.
1: ഈ സ്റ്റൊമക്കിൽ സാധാരണ ഉണ്ടാകുന്ന അസുഖങ്ങൾ, കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: എല്ലായിടവും കാണുന്ന പോലെ മെയിനായിട്ട് കാണുന്നത് ഈ അൾസറുകൾ തന്നെയാണ്. ചിലപ്പം സ്വന്തം ഹൈഡ്രോക്ലോറിക്കസിന് തന്നെ ഈ പേശികളിൽ ഉണ്ടാവുന്ന
1: ന്യൂക്ലോഷൻസ്
0: ഉണ്ടാക്കാം.
1: മ്യൂക്കോസ്
0: അപ്പം ശരിക്കും ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയാം. അപ്പം അത് പെപ്റ്റിക് അൾസർ രണ്ടു വിധമുണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് അൾസർ, പിന്നെ ഡ്യുവോഡിനത്തിൽ കാണുന്ന അൾസറുകൾ. പക്ഷെ ഗ്യാസ്ട്രിക് അൾസറാണ് കുറച്ചുകൂടെ സീരിയസ്, കാരണം കുറച്ച് പ്രായമുള്ളവരിലാണ് സാധാരണ ഗ്യാസ്ട്രിക് അൾസർ കണ്ടുവരുന്നത്. ആഹാരം കഴിക്കുമ്പം ഇത് കൂടുകയാണ് വേദന. ഡ്യുവോഡിനൽ അൾസറിന് നേരെ തിരിച്ചാണ്. പക്ഷെ ബാക്കി സിംറ്റം എല്ലാം വേദന, വോമിറ്റിംഗ്, പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ചെയ്യാം. അതല്ല എങ്കിൽ സ്റ്റൂളിൽ കൂടെ പോസയാണെങ്കിൽ ബ്ലഡ് ആയിട്ട് പോകത്തില്ല, നമുക്ക് കറുത്ത
1: മലീന.
0: ഇപ്പം പരിശോധനയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒക്കൾട്ട് ബ്ലഡ് ആയിരിക്കും കിട്ടുന്നത്. ബ്ലഡായിട്ട് നമുക്കൊരിക്കലും കിട്ടൂല. പിന്നെ ഈ വ്രണങ്ങളിൽ വരാവുന്ന വേറെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം എച്ച് പൈലോറി ബാക്ടീരിയ. അതിപ്പം ഒരു എച്ച് പൈലോറി ബാക്ടീരിയ ഇൻഫെക്ഷൻ നമ്മൾ എല്ലാത്തിലും കേൾക്കുന്നുണ്ട്. ബേസ് വൈറസ് ആണെങ്കിലും ഡ്യൂഡിനം ആണെങ്കിലും സ്റ്റമക്കാണെങ്കിലും ഇതിന്റെ ഒരു, കാരണം പിന്നീട് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ഇതിനകത്ത് വരുന്നത് ക്യാൻസറാണ്. അത് ക്യാൻസർ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, രണ്ടുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്റേ, ബേരിമിൽ എക്സ്റേയിൽ വരുന്ന ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ക്യാൻസർ ആണ്. പിന്നെ എൻഡോസ്കോപ്പിൽ നമുക്ക് ബയോപ്സി എടുത്ത് ബയോപ്സി ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്യാൻ പറ്റും.
1: ആമാശയത്തിന്റെ ഹെൽത്ത്, ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
0: ഇതിനകത്തെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടാത്ത മെഡിക്കേഷൻ ഒഴിവാക്കുക. എല്ലാത്തിനും പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട്. അത് മെയിനായിട്ട് ആമാശയത്തിലെ മിക്ക രോഗങ്ങൾക്കും കാരണം ഈ മെഡിക്കേഷനാണ്. അത് ഒഴിവാക്കുക, ആൾക്കഹോൾ ഒഴിവാക്കുക, ടൊബാക്കോ ച്യൂവിങ്, പുകവലി ഇവയെല്ലാം ഒഴിവാക്കുക. കൂടാതെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ആമാശയത്തെ സൂക്ഷിക്കാൻ പറ്റുന്നത്.
1: പിന്നെ അടുത്തത് ഡുവോഡിനോ ആണ് അല്ലേ? അതിന്റെ ഘടന, അതിൽ പുറപ്പെടുവിക്കുന്ന എൻസൈംസ് അതിനെ പറ്റി.
0: സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുകുടലിലേക്ക് കടക്കുകയാണ്. ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗമാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അതൊരു സി ഷേപ്ഡ് ഒരു കുഴലാണ്. പക്ഷെ ഇവിടെ ഡിയോഡിനം ഇങ്ങനെ വളച്ചു വെച്ചേക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന പി എച്ചോടുകൂടി ഒരിക്കലും ആ കൈം ഇൻഡസ്ട്രീനിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ ആ ന്യൂട്രലൈസേഷൻ നടക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് ഡിയോഡിനം. ഇതിന് ഏകദേശം ഒരു 25 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളം കാണും. ഇത് തുടങ്ങുന്നത് വയറ് തീരുന്നിടത്ത് പൈലോറസ് എന്ന് പറയുന്ന പൈലോറിക് സ്പിഞ്ചർ ഉണ്ട്. അവിടെ പൈലോറിക് സ്പിഞ്ചർ വഴിയാണ് കൈം ഡിയോഡിനത്തിലേക്ക് കടക്കുന്നത്. ജിജിനം തുടങ്ങുന്നത് അടുത്ത ഭാഗം ജിജിനാണ്. അവിടം വരെയാണ് ഡിയോഡിനത്തിന്റെ. ഈ ഭാഗത്ത് വെച്ച് തന്നെ ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഈ ഭാഗത്ത് വെച്ചാണ് ഈ ആസിഡ് അമ്ലം ആൽക്കലിനായി മാറ്റുന്നത്, ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഡിയോഡിനത്തിന് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇവിടെയാണ് ലിവറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ലിവറും പാൻക്രിയാസും കൂടെ ചേർന്ന് ഉള്ള ഒരു ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിലെ ബൈലും കൂടെ ചേർന്നാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. കൈം വന്ന് ജസ്റ്റ് ഡിയോഡിനത്തിൽ കയറുമ്പം തന്നെ അവിടുന്ന് റിഫ്ലക്സ് പോവുകയാണ്, പാൻക്രിയാസിലേക്ക് പോവും. അവിടുന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്ന് ബൈലും ഡിയോഡിനത്തിലേക്ക് വന്ന് തുറക്കുന്ന ഒരു ഡക്ട് ഉണ്ട്. അവിടെ നിന്ന് ഡിയോഡിനത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് ആണ് ഇത് ന്യൂട്രലൈസ് ചെയ്യുന്ന,
1: ആസിഡിനെ
0: ന്യൂട്രലൈസ് ചെയ്യും. കൂടാതെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ട്. പാൻക്രിയാസിനെ കുറിച്ച് പറയുമ്പോൾ ആ എൻസൈംസിനെ കുറിച്ച് പറയാം. കൂടാതെ ഡിയോഡിനത്തിനകത്ത് എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. ഇപ്പം ഡിയോഡിനകത്ത് ഉണ്ടാവുന്ന ഹോർമോണാണ് സെക്രീറ്റിനും കോളിസ്റ്റോകൈനിനും. അപ്പം ഡിയോഡിനത്തിൽ കൈയും കയറുമ്പോൾ തന്നെ ഇതിന്റെ സെക്രീഷൻ നടക്കും. ഈ സെക്രീഷനാണ് മറ്റേതിനെ ഉത്തേജിപ്പിക്കുന്നത്. അവിടുന്ന് വരെ പാൻക്രിയാറ്റിക് ജ്യൂസ് ബൈലും വരെ. ഇപ്പം പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് പാൻക്രിയാറ്റിക് ആമിലേസ്, ട്രിപ്സിനോജൻ, ലൈപേസ് ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എല്ലാം. ബൈലിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഫാറ്റിന്റെ ഡൈജഷനാണ്. കാരണം ഫാറ്റ് ഒരിക്കലും ഇപ്പം നമുക്ക് വെള്ളവും എണ്ണയും എല്ലാം കൂടെ ഇട്ട് ചേർത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നടക്കുന്നത് ബൈല് വഴിയാണ്. അപ്പം ഡിയോഡിനത്തിൽ വെച്ച് അത് ന്യൂട്രലൈസ് ചെയ്ത കൈമാണ് പിന്നെ ജജിനത്തിലേക്ക് വരുന്നത്.
1: ഡോക്ടർ, ഡിയോഡിനത്തിലെ എൻസൈംസും ഹോർമോൺസും അതൊക്കെ ഏതൊക്കെയാണ്?
0: ഞാൻ ഇപ്പം ഹോർമോണിന്റെ കാര്യം പറഞ്ഞു, സെക്രീറ്റിനും സിസിക്കി, കോളിസിസ്റ്റുകൈനി. കോളിസിസ്റ്റുകൈനിനും സെക്രീറ്റിന്റെ സെക്രീഷൻ നടക്കുമ്പോഴാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് വന്ന്, പാൻക്രിയാറ്റിക് എൻസൈംസ് വന്ന് ഡിയോഡിനത്തിലേക്ക് കടക്കുന്നത്. ആ സമയം തന്നെ ബൈകാർബണേറ്റും പാൻക്രിയാറ്റിക് ജ്യൂസും കൂടെ വരും. ആ സമയത്ത് തന്നെ ബൈലി, ഇത് മൂന്നും ഒരു ഓപ്പണിംഗിൽ കൂടെയാണ് ഡിയോഡിനത്തിലേക്ക് വരുന്നത്. ഇത് കൂടാതെ തന്നെ ഡിയോഡിനത്തില് എൻസൈംസ് ഉണ്ട്, ട്രിപ്സിൻ, ലൈപേസ്, അമിലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന ട്രിപ്സിൻ
1: പ്രോട്ടീനും
0: ലൈപേസ് ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് അപ്പം മുതൽ എല്ലാ ഡൈജഷനും തുടങ്ങിക്കഴിഞ്ഞ് ഇതിന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള പരുവത്തിനായി കഴിഞ്ഞു. ആ ഒരു പരുവത്തിൽ നിന്നാണ് നമ്മൾ ഡിയോഡിനത്തിനത്തേക്ക് ജിജിനത്തിലേക്ക് ടൈം കടക്കുന്നത്. അപ്പം ഡിയോഡിനത്തിന്റെ ഫംഗ്ഷൻസ് പറയുവാണെങ്കിൽ ഒന്നുകൂടെ പറയാം നമുക്ക്, കാരണം നമുക്കറിയാം ഗട്ട് ബ്രെയിൻ ആക്സസ് ശരിക്കും നമ്മുടെ വിശപ്പ്,

0: അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഡ്യൂഡിനമാണ്. എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, ഇത് ബ്രെയിനിലെ ലിംബിക് സിസ്റ്റവുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനാണ് ശരിക്കും ഡ്യൂഡിനത്തിന്. അതുകൊണ്ട് ഒരാളുടെ ആഹാരം എത്ര എടുക്കണം, ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമാണല്ലോ. അത് തീരുമാനിക്കുന്നത് ഡ്യൂഡിനമാണ്. ആഹാരം എടുക്കണോ നിർത്തണോ, എത്രമാത്രം എടുക്കണം, ഇതെല്ലാം ഡ്യൂഡിനമാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഗട്ട് ബ്രെയിൻ ആക്സസ് ഓരോത്തിലും നമുക്കത് കാണാൻ പറ്റും. ഓരോ പോർഷന് വരുമ്പോഴും ആ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും.
1: ഡ്യൂഡിനത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡ്യൂഡിനൽ അൾസറാണ്. ഡ്യൂഡിനൽ അൾസർ എന്ന് പറയുമ്പോൾ ആ തുടക്ക ഭാഗത്ത് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് കയറുന്നൊരു ഭാഗമുണ്ടല്ലോ, മിക്കവാറും അവിടെയാണ് നമുക്ക് ആ പൈലോറിക് സ്പിഞ്ചറിന്റെ അടുത്താണ് ഡ്യൂഡിനൽ അൾസർ കാണുന്നത്. ഇത് കൂടുതലും ചെറുപ്പക്കാർക്കാണ് ഡ്യൂഡിനൽ അൾസർ കാണുന്നത്. കൂടുതലും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. രാത്രി കാലങ്ങളിലാണ് അസുഖം വരുന്നത്. വേദന ഇതുപോലെ തന്നെ ഹാർട്ട് ബേൺ, പെയിൻ, ഇത് ഇതുവരെ പറഞ്ഞ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, ഇതൊക്കെ തന്നെയാണ് ഡ്യൂഡിനൽ അൾസറിന്റെ ലക്ഷണങ്ങൾ. അത് കടുക്കുമ്പോൾ ചിലപ്പോൾ നോസിയ വോമിറ്റിംഗ് ആയിട്ട് വരും. ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ മലീന കാണാം, എന്നുവെച്ചാൽ കറുത്ത ബ്ലഡ് വരാം. തിരിച്ചാണെങ്കിൽ നമുക്ക് വോമിറ്റിങ്ങിൽ ഫ്രഷ് ബ്ലഡ് അല്ല, കുറച്ചുകൂടെ കറുത്ത ബ്രൗണിഷ് വോമിറ്റ് ആയിരിക്കും കാണുന്നത്. ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചേഞ്ചസ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ.
1: നമ്മുടെ കരളും പാൻക്രിയാസും ദഹനത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും ഡോക്ടർ.
0: ലിവറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. റിബ് കേജിനകത്ത് കാണുന്ന മൂന്ന് അവയവം ഹാർട്ട്, ലങ്സ്, ലിവർ എന്നിവയാണ്. ഡയഫ്രത്തിന് താഴെയാണ് ലിവർ കാണുന്നത്. ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഡീറ്റോക്സിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഇപ്പം നമുക്ക് നല്ലതൊന്നും മാർക്കറ്റ് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് അതെല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യുകയും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എല്ലാം ലിവർ ടോക്സിക്കായ മരുന്നുകളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മരണത്തിലേക്ക് പോകാത്തത് ലിവർ ഉള്ളത് കൊണ്ടാണ്. അത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും ആൾക്കഹോൾ കഴിച്ചാലും എല്ലാം ഡീറ്റോക്സിഫിക്കേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് പടച്ചിട്ട പോലെ നിൽക്കുന്നത് ലിവറാണ്. പിന്നെ ഡൈജഷനിലാണ് അടുത്ത ഫംഗ്ഷൻ. ഡൈജഷൻ വെച്ച് നോക്കുമ്പോൾ ലിപ്പിഡ് ഡൈജഷൻ അല്ലെങ്കിൽ ഫാറ്റ് ഡൈജഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് മെറ്റബോളിസത്തിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നമുക്കറിയാം പൊടലിൽ നിന്ന് പോട്ടൽ വെയിൻ വഴി ഈ പോഷകങ്ങളെല്ലാം ലിവറിലാണ് എത്തുന്നത്, വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ലിവറിൽ വെച്ചാണ് ഇതിന്റെ മെറ്റബോളിസംസ് ഓരോന്നും നടക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊർജത്തിനെടുത്ത ഗ്ലൂക്കോസ് പിന്നീട് അധികം വരുന്നത് ഗ്ലൈക്കജനായി ലിവറിൽ സൂക്ഷിക്കും. എന്നാൽ നമുക്ക് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ഗ്ലൈക്കജൻ വീണ്ടും ഗ്ലൂക്കോസായി മാറും. ബാക്കി പദാർത്ഥങ്ങളിൽ നിന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസം അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്ലാസ്മ പ്രോട്ടീനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിലാണ്. കൂടാതെ തന്നെ ലിപ്പിഡ് ഡൈജഷൻ, ലിപ്പിഡ് മെറ്റബോളിസം നോക്കിയാൽ കൊളസ്ട്രോള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ട്രൈഗ്ലിസറൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലാം ലിവറിൽ തന്നെയാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രിക്ക് പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം

0: നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പം അത് കൺട്രോൾഡാണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു.
2: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT Thomas പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ 1-ാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2-ാം ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ 1-ാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71-ാം സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി. This is Radio Santanam 90.4 FM. Stay tuned.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21वीं सदी का भारत आधुनिक इंफ्रास्ट्रक्चर के जिस नए युग में प्रवेश कर रहा है वो अभूतपूर्व है, अकल्पनीय है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി.

0: കീഴ്പ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി.

0: ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിൽ ആദ്യ കത്തെഴുതിയിരിക്കുന്നത് ആറാട്ടുപുഴ നിന്നും മയൂഖ മനോജാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
3: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഗാനരചയിതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ആകാശവാണി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനം

0: ത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: വിനോദത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യം സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ജേതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയെ മനസ്സാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
5: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ അനുപിട.
1: അപ്പൊ
0: അനുപിട, നമ്മള് കഴിഞ്ഞ ആഴ്ച കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ ആഴ്ചയും നമുക്ക് കുറച്ച് ലോഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ശ്രോതാക്കളുടെ കുറച്ച് ഡൗട്ട്സും ഒക്കെ നമുക്ക് വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശ്രോതാക്കളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ നമുക്ക് ഇനിയും ഇതേപോലെ തന്നെ ആവശ്യമാണ്. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അനുപിട്ട, അപ്പോ ഇന്ന് നമുക്ക് ആദ്യം തന്നെ പുതിയ ഷവമിയുടെ ഒരു പുതിയ ലോഞ്ചിലേക്ക്, അതായത് റെഡ്മി ടെർബോ 5 എന്ന് പറഞ്ഞൊരു മോഡല്.
1: അവർക്ക് രണ്ട് ലോഞ്ച് ഉണ്ട്, റെഡ്മിന്റെ ടെർബോ, റെഡ്മി സീരീസിൽ ഒരു ലോഞ്ചും ഷവമിയുടെ സീരീസിൽ ഒരു ലോഞ്ചും ഉണ്ട്.
0: റെഡ്മി ടെർബോ 5 17T, ഷവമിയുടെ 17T ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടെർബോ 5 ഡീറ്റെയിൽസിലേക്ക്
1: പോകാം.
0: എന്താണ് അതിന്റെ സ്പെക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ, ലോഞ്ച് ഡേറ്റിന്റെ കാര്യം, പ്രൈസിംഗിന്റെ കാര്യം എന്തൊക്കെയാണ് അറിയാൻ സാധിക്കും?
1: നമുക്ക് പ്രൈസിംഗ് അറിയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേങ്കിലും ലോഞ്ച് ഡേറ്റുമായി അതിന്റെ സ്പെക്കും ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ റെഡ്മി ശരിക്കും ഒരു ഷവമിയുടെ ഒരു സബ് ബ്രാൻഡ് എന്ന രീതിയിലാണ് അവർ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവർ കൂടുതലും അത്യാവശ്യം ഒരു മിഡ് സെഗ്മെന്റിലുള്ള ഫോണുകളാണ് ആദ്യമേ ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരൊരു പെർഫോമൻസ് സീരീസ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സീരീസിലേക്ക് അവർ മാറിയത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ലോഞ്ച്.
0: റെഡ്മിയുടെ
1: എന്ന് വെച്ചാൽ ടെർബോ സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് റെഡ്മി ടെർബോ 5 എന്ന് പറഞ്ഞ മോഡലാണ്.

0: അത് അതിന്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ട് ജൂൺ 16 അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിപ്സെറ്റ് മീഡിയ ടെക്കിന്റെ ഡൈമൻസിറ്റി 8500 അൾട്രാ ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അതിന്റെ റാം എന്ന് പറയുന്നത് അപ് ടു 24 GB വരെയുള്ള റാം ഉണ്ട്. അതിനകത്ത് ശരിക്കും 12 GB വെർച്വൽ റാം ആയിട്ട് അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസ്യൂമർ മോഡലിന്റെ അകത്ത് നമുക്ക് 16 ടോപ്പ് മോഡലിൽ 16 GB വരെയാണ്. പിന്നെ അതിന്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളർ വേരിയന്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ രണ്ട് കളർ സാധാരണ റെഡ്മി എന്ന് പറയുമ്പോഴത്തേ മൾട്ടി കളർ മാരുതി
1: രണ്ട്
0: കളർ മാത്രം, അതായത് ബിസിനസ് സെഗ്മെന്റ് പോലെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. പിന്നെ ഷോമിയുടെ തന്നെ അവരുടെ പാറ്റേൺ ഇതായ 3D ഐസ് ലൂപ്പ് കൂളിംഗ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് അത് തീരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആണ് ഷോമിയുടെ. പിന്നെ ഇതിന്റെ അകത്ത് LPDDR5 റാം ആണ്. UFS 4.1 ആണ് അവർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പീഡ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.59 inch ആണ് AMOLED സ്ക്രീൻ ആണ്. 6.59 inch
1: അത്യാവശ്യം
0: വലിയ സ്ക്രീൻ ആണ്. അപ്പം നോർമലി റെഡ്മിയുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഫോണുകളും അത്യാവശ്യം
1: വലുതാണ്. 6.59
0: എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുതാണ്. നോർമലി ഇവരുടെ റെഡ്മിയുടെ ഫോണുകളെല്ലാം അത്യാവശ്യം വലുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 GB വരെയാണ് മാക്സിമം അൾട്രാ ആൻഡ് LPDDR5 അൾട്രാ റാം നമുക്ക് കിട്ടുന്നത്. 512 GB വരെയുള്ള സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഡ്യുവൽ ക്യാമറ യൂണിറ്റ് ആണ്. 50 MP ഒരു പ്രൈമറി ഷൂട്ടർ ഉണ്ട്, ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു 20 MP ഒരു സെൽഫി ക്യാമറയാണ്. ഇതിന്റെ അകത്തെല്ലാം നമുക്ക് 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, സാധിക്കും. പിന്നെ ബാറ്ററിയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് ബാറ്ററി അവർ ഒറ്റും ലാഭിച്ചിട്ടില്ല. 7560 mAh വലിയൊരു ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്, വിത്ത് 100 W ഫാസ്റ്റ് ചാർജിംഗ്, വയർഡ് ഫാസ്റ്റ് ചാർജിംഗ്. വയർലെസ് ചാർജിങ്ങിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും ഈ പവർ സീരീസ് എല്ലാ ഫോണുകളിലും
1: വയർലെസ്
0: ചാർജിംഗ് കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രൈസിങ്ങിന്റെ പോയിന്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ അവർ പ്രൈസിംഗ് അവർ അനൗൺസ് ചെയ്യുമെന്ന് തോന്നുന്നു.
1: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രൈസ് അത്ര തീരെ കുറയാനിരിക്കാനുള്ള
0: സാധ്യത കുറഞ്ഞിരിക്കാം. കാരണം മിഡ് സെഗ്മെന്റ് എന്നുള്ള ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം. പിന്നെ റെഡ്മിയുടെ ബാക്കി നോട്ട് സീരീസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടബ് ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ട് തന്നെയാണ്.
1: സൂചിപ്പിക്കുന്ന
0: പെർഫോമൻസ് ഫോൺ ആയിട്ട് അവർ അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 3 മന്ത്സ് എക്സ്ക്ലൂസീവ്ലി ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ വരുള്ളൂ. അപ്പൊ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല, ഓൺലൈൻ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തെടുക്കേണ്ടി
1: വരും. അതുപോലെ തന്നെ ഇപ്പൊ ഷവോമിയുടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേരുടെ കേൾക്കുന്നത്, കാരണം നമ്മൾ ശ്രോതാക്കൾ വന്നിട്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓഫ്ലൈൻ സ്റ്റോറുകൾ പലതും ഇപ്പോ ക്ലോസ് ചെയ്ത് വരുന്നു. അപ്പോ സർവീസിന്റെ ഒക്കെ എങ്ങനെയാണ്? സർവീസും പലയിടത്തും ഉണ്ടായിരുന്ന സർവീസ് സെന്ററുകളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്.
0: സർവീസ് അവരുടെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അതായത് കളക്ഷൻ പോയിന്റ്സ് ആണ് കൂടുതലും മേജർ, അതായത് മെട്രോ സിറ്റീസ് അല്ലെങ്കിൽ കോസ്മോ സിറ്റീസിൽ മാത്രമേ അവർക്ക് സർവീസ് L1 അല്ലെങ്കിൽ L2 സർവീസ് സെന്റേഴ്സ് ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം കളക്ഷൻ പോയിന്റ് ആണ്. ബാക്കി പക്ഷേ എന്നാൽ കളക്ഷൻ പോയിന്റിൽ തന്നെ ഇപ്പം ബാറ്ററി എല്ലാവരുടെയും ബാറ്ററി മാറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് L1 അല്ലെങ്കിൽ.
1: ഓഫ്ലൈൻ സ്റ്റോറുകളൊക്കെ ക്ലോസ് ചെയ്യുന്നതിന്റെ ഒരു ഇതെന്താണ്? OnePlus-നെ ഒക്കെ പോലെ പതിയെ കൊണ്ട് ഒരു ഓൺലൈൻ സെയിൽ മാത്രമാക്കാനുള്ള ഒരു?
0: തീർച്ചയായിട്ടും അല്ല, ഷവോമി ആദ്യമേ പിന്നെ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ ഓൺലൈൻ ആയിരുന്നു, എന്നിട്ടാണ് പിന്നെ അവർ ഓഫ്ലൈനിലേക്ക് പോകുന്നത്. തിരിച്ചും എനിക്ക് തോന്നുന്നു ഓൺലൈൻ
1: എന്ന് വെച്ചാല് മറ്റ് സ്റ്റോറുകളിലേക്ക് നമുക്ക് ഡിവൈസ് കിട്ടാത്തൊരവസ്ഥ.
0: അല്ല, ശരിക്കും സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള ഷോർട്ടേജ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷവോമിയുടെ തന്നെ ഷവോമി സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അത് അവർ ആദ്യമേ സ്റ്റോപ്പ് ചെയ്തു, കാരണം അതിന്റെ അകത്ത് വയബിലിറ്റി അവരുടെ പിന്നെ ബിസിനസ് വയബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. കാരണം അതിൽ ഒറ്റ ഷവോമിയുടെ മാത്രം ഫോൺ വെച്ച് അല്ലെങ്കിൽ ഷവോമിയുടെ മാത്രം ഡിവൈസസ് കൊണ്ട് ആൾക്കാരെ അത്രയും അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ബിസിനസ് ഓവർഹെഡ്സും കൂടുതലാണ്, സ്റ്റാഫിനെ നിർത്തുന്നതും സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതല്ല. അതുകൊണ്ട് അവർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷവോമി സ്റ്റോവ്സ് അവർ ക്ലോസ് ചെയ്തു. എന്നിട്ട് അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, പാർട്ട്നേഴ്സ് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്, പക്ഷെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സപ്ലൈ ചെയിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഷവോമിയുടെ മാത്രമല്ല ബാക്കി എല്ലാ ഫോണിനും ആ പ്രശ്നം വരുന്നുണ്ട്. സാംസങ്ങും ആപ്പിളും ഒക്കെ മാത്രമേ ഉള്ളൂ കുറച്ച്, കാരണം അവർ ഓവർ സ്റ്റോക്ഡ് ആണ്. അത് അവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഇതുള്ളത്. ബാക്കിയുള്ള ഫോണുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അവരെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, ഈ വൺ പ്ലസും ശരിക്കും ഈ ഓൺലൈൻ ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ളൊരു മെയിൻ കാരണം ഈ ഡിവൈസിന്റെ അതായത് ചിപ്പിന്റെ ഒക്കെ ഷോർട്ടേജും പിന്നെ സപ്ലൈ ചെയിൻ്റെ അകത്ത് വരുന്ന ബ്ലോക്കേജസും ആണ്. കാരണം അവർക്ക് ബാക്കിയുള്ള സ്റ്റോറുകളും അവരുടെ സ്വന്തം സ്റ്റോറുകളും അല്ലാതെ പാർട്ട്നേഴ്സിനെയൊക്കെ നിലനിർത്താനായിട്ട് ഒരുപാട് പൈസ ചിലവാക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ അത്

0: കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളാണ് ഇതെല്ലാം.
1: ശരി ശരി ഓക്കെ.
0: അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നൊരു മൂന്നാല് കൊല്ലവും കൂടി ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും പക്ഷെ തിരിച്ചവർ അതേപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോറിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത്.
1: മനസ്സിലായി ഓക്കെ. അപ്പോ ഇത് അത്രയാണ് നമുക്ക് റെഡ്മി ടർബോ ഫൈവ്
0: അറിയാൻ
1: സാധിക്കുന്നത്. അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷൗമി 17T ഡീറ്റെയിൽസ് കൂടെ വേണമെങ്കിൽ അങ്ങ് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ബേട്ടാ, ഷോമിയിലേക്ക് തന്നെ തിരിച്ചെത്താം നമുക്ക്. ഷോമിയുടെ 17T എന്ന് പറയുന്ന മോഡല്, 17 Pro ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 17T എന്ന് പറയുന്ന ഇപ്പോ റീസെന്റ് ഇറങ്ങുന്ന മോഡലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്?
2: അത് ഓൾറെഡി ലോഞ്ച് ആയി, അത് കഴിഞ്ഞ ബുധനാഴ്ച ലോഞ്ച് ആയി.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ പ്രൈസിംഗ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാം ഈ മോഡൽ അവൈലബിൾ ആണ്.
1: ശരി,
2: നിങ്ങൾക്ക് ശരിക്കും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് വേണമെങ്കിൽ സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ ഒന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്, കാരണം അവിടെ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്.
1: ഓക്കെ,
2: 17T പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12GB, അവരുടെ ബേസ് വേരിയന്റ് 12GB 256GB ആണ്. അത് 60,000 rupees ആണ്.

0: ചെയ്യുന്നത്
1: ഇന്ത്യയിൽ. 512 GB വേരിയന്റിന് 65,000 രൂപയാണ്.
0: ശരി,
1: ഇതാണ് പ്രൈസ് പോയിന്റ്. പിന്നെ ഷവമി ഒരു ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ഒരു 5,000 rupees ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് സെലക്ടഡ് ആയിട്ടുള്ള HDFC ബാങ്ക്, SBI കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, ICICI ബാങ്ക് കാർഡ്സിനൊക്കെ ഒരു 5,000 അപ്രണ്ട് ഒരു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് അവർ കൊടുക്കുന്നു അങ്ങനെ കാർഡ് ഉള്ളവർക്ക്. ഇതിന്റെ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ഡ്യുവൽ സിം ആണ്, രണ്ട് നാനോ സിം ആണ്. ആൻഡ്രോയിഡ് 16 ബേസ്, ഹൈപ്പർ OS 3 എന്ന് പറഞ്ഞ അവരുടെ പുതിയ OS-ന്റെ അകത്താണ് അത് റൺ ചെയ്യുന്നത്. ഇതും 6.59 ഇഞ്ച്, മറ്റേ ടർബോ പോലെ 6.59 ഇഞ്ചിന്റെ സ്ക്രീൻ ആണ്. 1.5K AMOLED സ്ക്രീൻ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 3500 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ഉണ്ട്. ഇതും മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്രാ ആണ്. ഇതിനെ സെയിം ചിപ്സെറ്റ് തന്നെ. 12 GB LPDDR5 RAM ഉണ്ട്. അപ് ടു 512 GB വരെ സ്റ്റോറേജ് ഉണ്ട്. ഇതിലും 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. കാരണം അത് ഷവമിയുടെ എല്ലാ ഫോണുകളിലും ഇപ്പൊ 3D, അതായത് ഹെവി ഈ പെർഫോമൻസ് ഓറിയന്റഡും ഗെയിമിംഗ് ഓറിയന്റഡും ഒക്കെ ആയിട്ടുള്ള ഫോണുകൾക്കെല്ലാം
0: സെയിം
1: 3D കൂളിംഗ് സിസ്റ്റം ആണ് പെട്ടെന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഇത് ലൈക്കാ ടൂണ്ട് ആണ്. ഇപ്പൊ ഷവമി ലൈക്കാ ആയിട്ട് ടൈപ്പ് ആയിട്ട് അവരുടെ ലൈക്കാ ടൂണ്ട് എല്ലാം വരുന്നത്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ആദ്യത്തെ ഒരു ലെൻസ് 50 MP ഒരു ലൈറ്റ് ഫ്യൂഷൻ 800 പ്രൈമറി ക്യാമറയുണ്ട്. പിന്നെ ഒരു 50 MP 5x ടെലിഫോട്ടോ ക്യാമറയുണ്ട്. പിന്നെ ഒരു 12 MP അൾട്രാ വൈഡും ഉണ്ട്. ഇത്രയാണ് ലെൻസുകളുടെ കോൺഫിഗറേഷൻ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിസ്കോപ്പ്, 50 MP പെരിസ്കോപ്പിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 115 mm ഒരു ലെൻസ് യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ് ടു 115 mm നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പൊ അത്രയും സൂം ചെയ്യാൻ പറ്റും. നോർമൽ നമ്മളുടെ ക്യാമറയ്ക്കകത്ത് ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം 115 mm ഒരു
0: ടെലിഫോട്ടോ ഫീൽ
1: കിട്ടുന്ന ഒരു ഫീലാണ്. പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതിനകത്തുണ്ട്. നെറ്റ്വർക്ക് നോക്കുമ്പോൾ 5G 4G LTE, പിന്നെ വൈഫൈ ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് 6 ഉണ്ട്, NFC ഉണ്ട്, GPS ഉണ്ട്, നാവിക് ഉണ്ട്, പിന്നെ USB ടൈപ്പ് സി പോർട്ടും ആണ്. റേറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും IP68 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ കൊറില്ല ഗ്ലാസിന്റെ 7i സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. ബാറ്ററിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ടർബോ ആണ് കുറച്ചും കൂടെ ഇതിന്. 6500 mAh സിലിക്കൺ കാർബൺ ബാറ്ററി ആണ്. 67 W ഹൈപ്പർ ചാർജ് ആണ്, ഫാസ്റ്റ് ചാർജിങ്. 22.5 W റിവേഴ്സ് ചാർജിങ് ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഉള്ളത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോണുകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഫോണുകളും എല്ലാം ഇപ്പൊ മീഡിയ ടെക്കിലേക്ക് മാറുന്ന ഒരു
0: ഫോണുകളുടെ
1: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സിന് അത്യാവശ്യം നല്ല വിലയാണ്. കാരണം അത് അവര് OEM ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല റേറ്റ് ആണ് മീഡിയ ടെക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ഫോണുകളും മീഡിയ ടെക്കിലേക്ക് മാറുന്നത്.
0: അതെ, കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഓൾറെഡി ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്, ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് വീണ്ടും നല്ല രീതിയിൽ പ്രൈസ് കയറിയ ആൾക്കാർ വാങ്ങാനുള്ള ശരിക്കും ഇതിനകത്ത് അവർ സ്നാപ്ഡ്രാഗണിൽ നിന്ന് മാറി മീഡിയ ടെക്.
1: അതെ, കാരണം ആ പ്രൈസ് പോയിന്റ് കയറുമ്പോഴത്തേക്ക് ഏകദേശം ആപ്പിളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്തൊക്കെ രീതിയിൽ തന്നെ വരും. അപ്പൊ അത്രയും പൈസ കൊണ്ട് ഒരു ആപ്പിളിന്റെ ഐഫോൺ മേടിക്കുക, അത് ഈ ഫോൺ മേടിക്കുക എന്നുള്ള സംശയമാണ് കമ്പനികളെ. അവര് ഈ ഒരു പ്രൈസ് പോയിന്റ് കട്ട് ചെയ്തിട്ട് ഡൈമൻസിറ്റിയിലോട്ട് വരാൻ. ഡൈമൻസിറ്റി മാത്രമല്ല, ഇപ്പൊ ഒരുപാട് ചിപ്പുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. TSMC ആ ഒരു ഗ്രേഡിലുള്ള ഒരുപാട് ചിപ്പുകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തേക്ക് ഞാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചിപ്പുകളൊക്കെ പല ഫോണുകളും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡിൽ നമ്മൾ പറയാനുണ്ടായി. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു A-സീരീസിലായിരുന്നു
0: തോന്നുന്നു
1: കിരൺ, പക്ഷേ വോവയുടെ അതല്ല. അതേപോലെ തന്നെ ഒരു നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചിപ്പ്. അപ്പൊ അത് അതെല്ലാം SOC തന്നെയാണ്. അപ്പം ഇത് ഇതിലേക്ക് പോകാനുള്ളൊരു കാരണം അത് തന്നെയാണ്. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതിന്റെ കേസിലും ആ ഒരു ഇഷ്യൂ ആണ് അവര് പ്രകടമായിട്ട്. സാംസങ്ങിന്റെ കേസിൽ സാംസങ്ങിന്റെ ഫോൾഡബിൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർ പറയുന്നതും ഈ ഒരു പ്രൈസ് പോയിന്റിന്റെ ഒരു പ്രശ്നമാണ്. സ്നാപ്ഡ്രാഗണിലേക്ക് പോകുന്നതിന് പകരം മറ്റു ചിപ്പുകളിലേക്ക്
0: പോകുന്നതിന്റെ റീസൺ.
1: അതെ, തീർച്ചയായും.
0: അപ്പൊ ഇത്രയാണ് ഷവമി 17T വരുന്നത്. അതായത് ഇത് പക്ക ഒരു ഫോട്ടോഗ്രഫി ഫോൺ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ്മി ടർബോ 5 ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ടർബോ 5 June 16 ഇറങ്ങും. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത്
1: കഴിഞ്ഞു.
0: പാരലി ഒരു ഫോട്ടോഗ്രഫി ഫോണും അതിന്
1: പെർഫോമൻസ് ഫോണുമായിട്ടാണ് പെർഫോമൻസ് ഫോൺ ഇറക്കുമ്പോഴത്തേക്കും
0: ഫോട്ടോഗ്രഫി അപ്പോൾ സീനിൽ വരുമ്പോഴത്തേക്ക് റെനോ ഇറക്കുന്നു.
1: അതെ,
0: അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ വൺ പ്ലസ്
1: ഇറക്കുന്നു. അതെ, പിന്നെ ഇതിന്റെ അകത്ത് ഷവമിയുടെ പറയാനുള്ളത് ഷവമിക്കും റെഡ്മിക്കും ഉള്ള ഒരു കുറെ പ്രശ്നങ്ങൾ, ഇൻഹെറന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. OS-ന്റെ ലാഗ്,
0: ഹൈപ്പർ OS-ന്റെ
1: ലാഗ് ഉണ്ട്. പിന്നെ കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ലാഗ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ലാഗ്സ് വരുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ സോഫ്റ്റ്വെയർ കൊണ്ട് അവർ കുറെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ ഇൻഹെറന്റ്ലി അവർക്ക് പണ്ടോട്ടേ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നില

0: നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്തൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഹൈപ്പർവൈസ് വന്നതിന് ശേഷം കുറച്ച് ഇന്റർഫേസ് ഭയങ്കരമായിട്ട്
1: താരതമ്യേന എനിക്ക് തോന്നുന്നു ഷവോമിയുടെ ഒരു ഒരു പകുട്ടിപ്പോ ഒന്ന് മങ്ങി നിൽക്കുവാണ്,
0: ആക്ച്വലി ഒന്ന് മങ്ങി നിൽക്കുകയാണ്. കാരണം അവര് അവരെനിക്ക് തോന്നുന്നു ഒരുപാട് ഡിവൈസസിലേക്ക് പോയി. ടി വി ഉണ്ട് ഇപ്പൊ അവരുടെ, പിന്നെ കൺസ്യൂമർ യൂട്ടിലിറ്റീസ് കുറെ സാധനങ്ങളുണ്ട്, ഷൂ വരെ ഉണ്ട് അവർക്ക്.
1: പക്ഷെ ഇത് പലതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല.
0: അതെ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷെ ഗ്ലോബൽ മാർക്കറ്റ്
1: ഗ്ലോബലി അവൈലബിൾ ആണ്. ഇന്ത്യയിൽ കിട്ടുന്നത് എനിക്കൊന്ന് അത്രയും വലിയൊരു ഒരു കൺസ്യൂമർ ഇതിലോട്ട് പോയോണ്ടാവാം
0: ഫോണിലുള്ള ഫോക്കസ്. കാരണം പ്രൈമറിലി ഇത് ഫോൺ ബേസ് ചെയ്തുകൊണ്ട് ഫോൺ മാത്രം ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇപ്പൊ ലാപ്ടോപ്സ് ഉണ്ട് അവരുടെ, അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. പിന്നെ വി ആർ ഗ്ലാസസ് ഉണ്ട്, അങ്ങനെ ടീ ഷർട്ട് വരെ
1: ഇറക്കിയിട്ടുണ്ട്. ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു, ഇപ്പൊ അതെല്ലാം
0: ഷൂ വരെ അവൈലബിൾ
1: ആയിരുന്നു. അപ്പൊ എത്രയാണ് നമുക്ക് 17T യെ പറ്റിയുള്ള കിട്ടുന്ന ഡീറ്റെയിൽസ്? അപ്പൊ ഇനിയും നമുക്കുള്ളത് ഷവോമിയുടെ തന്നെ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ഒരു ലീക്സ്, പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണിന്റെ കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ തണ്ടക് പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേട്ട, അപ്പോ നമുക്ക് ഇനിയുള്ളത് 18 Pro മാക്സിന്റെ ലീക്കുകളാണ് വന്നിരിക്കുന്നത് അല്ലെ? അതായത് 200 MP ഡുവൽ ക്യാമറ സിസ്റ്റം ആയിട്ടൊക്കെ ഷവോമി അവരുടെ ഫോൺ കൊണ്ടുവന്നിരുന്നത്. അതായത് നമ്മുടെ ഒപ്പോയും വിവോയും അൾട്രാ സീരീസ്, അതായത് X300 Ultra ഫൈൻഡ് X9 Ultra ഇറക്കിയതിന്റെ പിന്നാലെ ഷവോമി അവരുടെ അൾട്രാ സീരീസ് ഇറക്കിയിരിക്കുകയാണ്. ഡുവൽ 200 MP ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഫോൺ. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? മറ്റേ ഫോൺ ബ്രാൻഡുകളുടെ ഫോൺ പോലെ തന്നെ അത്രയും മികച്ച ഫോൺ തന്നെ ആയിരിക്കുമോ ഇത്? നമ്മൾ ഷവോമിയുടെ 18 നോർമൽ ഫോണുകൾ ഇറക്കിയിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല ഇന്ത്യയിൽ.
2: തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു മന്ദതയുണ്ട്. അപ്പം ഷവോമി

0: കുറച്ച് ആൾക്കാർക്ക് പണ്ട് ഷോമി ഫോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്രേസ് ആയിരുന്നു.
1: അതെ അതെ.
0: പക്ഷെ ആ ക്രേസ് ഇപ്പൊ നേരത്തെ അഖില് പറഞ്ഞ പോലെ ഡൈ ഡൗൺ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അവർ ഫോൺസ് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 17 Pro Max എനിക്ക് തോന്നുന്നു അത്രത്തോളം ഹിറ്റ് ആയിട്ടില്ല. ഈവൻ ദോ അതിന്റെ അകത്ത് ലൈക്ക് ക്യാമറാസ് ഉണ്ടായിരുന്നെങ്കിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ബാക്കിൽ ബാക്ക് സ്ക്രീനിന്റെ അകത്ത് അവർക്ക് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ
1: ബാക്കിൽ ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇന്ത്യയിൽ ഇറങ്ങിയത്. ആരുടെ മീൻസ് റിവ്യൂസിന്റെ കയ്യിലൊക്കെ കിട്ടിയതല്ലാതെ കസ്റ്റമേഴ്സിന്റെ കിട്ടിയതായിട്ട് അറിയില്ല.
0: അവരുടെ സൈറ്റിൽ പോലും ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഫോണിന് ഈ പറഞ്ഞ പോലെ ഷോർട്ടേജസും പിന്നെ ബാക്കി അതിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും ആ റീസൺ. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ 18 Pro Max ലീക്ക് വന്നിട്ടുണ്ട്. അത് ഒരു ലീക്കാണ്. പക്ഷെ എങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. 18 Pro Max അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് കോൾകോമിന്റെ SM8975 ചിപ്പ് എന്ന് പറയുന്നതാണ്. അതായത് സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 6 Pro SoC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ശരിക്കും ആ ഒരു ക്യാമറയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ
1: തന്നെയാണ്.
0: അപ്പൊ ഇനി 1+ അകത്തൊക്കെ അത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർത്ത് ക്വാർട്ടറിലാണ്. ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് നവംബറിലൊക്കെ ആയിരിക്കും. കഴിഞ്ഞ 17 Pro Max അവർ സെപ്റ്റംബർ ലാസ്റ്റ് ആണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ലാസ്റ്റ് ലോഞ്ച് ചെയ്തത്.
1: പക്ഷേ അത് കിട്ടിയതും വന്നപ്പോഴത്തേക്കും ഒരുപാട് വൈകി.
0: അപ്പൊ ഗ്ലോബൽ ലോഞ്ച് എനിക്ക് തോന്നുന്നു മിക്കവാറും ഫോർത്ത് ക്വാർട്ടറിലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ബേസ് ചെയ്തുകൊണ്ടുള്ള ലീക്കാണ്. ഇതിന്റെ അകത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് അവർ പറയുന്നത്. അത് 2 200 MP രണ്ട് ക്യാമറ സെറ്റപ്പാണ്. കഴിഞ്ഞ 17 Pro Max അകത്ത് 50 MP 3 ക്യാമറയാണ്. അതിന് പകരം ഇത് 200 MP 2 ക്യാമറയാണ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂമാണ്.
1: ഓക്കെ.
0: കഴിഞ്ഞ തവണ 5x ഒപ്റ്റിക്കൽ സൂമായിരുന്നു. അതിന് പകരം 3x ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ അവര് ലോഫിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടെക്നോളജിയും കൂടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഓവർഫ്ലോ ഇന്റഗ്രേഷൻ കപ്പാസിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. അത് ശരിക്കും ഈ സിമോ സെൻസേഴ്സിന്റെ അകത്ത് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് UltraHDR. അതായത് വളരെ ലോ ലൈറ്റിൽ പോലും നല്ല പിക്ചർ കേപ്പബിലിറ്റി വിത്തൗട്ട് ബ്ലറിങ്ങോ അല്ലെങ്കിൽ പിക്സലേഷൻസോ ഇല്ലാതെ നോയിസോ ഇല്ലാതെ നല്ല ഇമേജ് ക്വാളിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ലോഫിക് എന്ന് പറയുന്നത്.
1: ഓക്കെ.
0: അത് ക്യാമറ സെൻസറിന്റെ കൂടെ എംബഡ് ചെയ്ത് വരുന്ന ഒരു ഒരു ഒരു സിമോ സെൻസറിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ഒരു ഒരു ഇലക്ട്രോണിക് ഇതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണാണ് ഈ ഷോമിയുടെ 18 Pro Max എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിന് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം UltraHDR കാറ്റഗറിയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഇവർ ക്ലെയിം ചെയ്യുന്ന ആപ്പിൾ പോലും ചെയ്യാൻ മടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആപ്പിൾ പോലും ചെയ്യാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാക്കിലെ ഡിസ്പ്ലേ.
1: അപ്പൊ
0: അത് കുറച്ചും കൂടെ അവര് കഴിഞ്ഞ 17 Pro Max കൂടുതൽ അവർ വലുതാക്കിയിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവരുടെ ആ ഒരു ഡെമോ ഫോൺ പോലെ അവർ ഒരു എന്താ പറയുന്ന ഒരു അവരുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണിന്റെ ഒരു ലീക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ
1: പറ്റിയിട്ടില്ല.
0: അത് നീ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. പിന്നെ 8500 mAh ഒരു മെഗാ ബാറ്ററിയാണ് ഇതിന്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 100 W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 50 W വയർലെസ് ചാർജിംഗ്.
1: ഇതെല്ലാം ഈ 18 Pro Max മാത്രമല്ലേ,
0: ഇത്രയും കാര്യങ്ങള്. പിന്നെ ആൻഡ്രോയിഡ് 17 ആയിരിക്കും, ഓബിയസ്ലി HyperOS 4 ആയിരിക്കും. HyperOS 4 ഇപ്പൊ ഉടനെ അവർ ലോഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു OS-ലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന എന്റെ ചിപ്സെറ്റ് ഏതാണ്, പിന്നെ ക്യാമറ ഏതാണെന്നുള്ള കാര്യങ്ങൾ.
1: ശരി ശരി. ഓക്കെ. മെയിനായിട്ട് അതാണ് അവർ പുറത്തു വിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്. എന്തായാലും ഷോമിയുടെ 18 സീരീസ് അല്ലെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകുമ്പോൾ ഉറപ്പായിട്ടും ഫോട്ടോഗ്രഫി ഫോൺ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ട മെയിൻ കാര്യവും ഈ ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും 100,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ ആയിരിക്കും ഇത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസും ക്യാമറയും ഒത്തുചേർത്ത ഒരു ഫോൺ ഇറക്കുക എന്നുള്ളതാണ്.
1: ശരി ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഷോമിയുടെ 3 ഫോണുകളുടെ അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. Redmi Turbo 5, 17T ഡീറ്റെയിൽസ് കിട്ടി, 18 Pro Max ലീക്സും കിട്ടി. അപ്പൊ 18 Pro Max ഇപ്പൊ കഴിഞ്ഞ വർഷം 17 ഇറങ്ങിയത് പോലെ പാളിപ്പോതിരിക്കട്ടെ എന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായിട്ടും സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആകട്ടെ, വേറെ അവർക്ക് ഈ ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം.
1: അപ്പൊ അത്രയാണ് ഷോമിയുടെ ന്യൂസ് വരുന്നത്. ഇനി നമുക്ക് പോകാനുള്ള സാംസങ്ങിന്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സാംസങ്ങിന്റെ ഗാലക്സി ഫോൾഡ് 8 കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നമുക്ക് Flip 8 കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്തനം 90.4 FM. നമ്മൾ ഫോൾഡിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിന്റെ കുറച്ച് ബാറ്ററിയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഫ്ലിപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്? നമുക്ക് അതിന്റെ ലോഞ്ചിന്റെ കാര്യം അറിയാൻ പറ്റുന്നുണ്ടോ? സ്പെക്കിന്റെ കാര്യം എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും ഫോൾഡിന്റെ കൂടെ തന്നെ ആയിരിക്കും ഫ്ലിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരേ ഒറ്റ ലോഞ്ച് ഇവന്റിൽ തന്നെ ആയിരിക്കും, കാരണം അവരുടെ പ്രീമിയം ഫോൺസ് ആണ് അത്. അപ്പൊ ഇത് നമുക്ക് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാൻസൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടിപ്സ്റ്ററിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് 2 ചിപ്പ് വേരിയന്റ്, ഗാലക്സി Z Flip 8 എന്ന് പറയുന്ന 2 ചിപ്പ് വേരിയന്റിലായിരിക്കും വരാൻ ചാൻസസ് ഉള്ളതെന്ന് അറിയപ്പെടുന്നത്.

0: പഴയ ഫ്ലിപ്പും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്യുന്ന ചിപ്സ് എന്ന് പറയുന്നത് ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിന്റെ 2600 എസ് ഒ സി ആണ്. അത് സാംസങ്ങിന്റെ തന്നെയാണ്. ലോകത്തെ ആദ്യത്തെ 2NM ഫോം ഫാക്ടറിൽ ഇറക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്.
1: അപ്പൊ
0: സാംസങ്ങിന്റെ തന്നെ ഫൗണ്ടറി ചെയ്യുന്ന അവര് അതായിരിക്കും ഒരു ഒരു ഏതൊക്കെ റീജിയനിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക്
1: അറിവായിട്ട്
0: ധാരണ വന്നിട്ടില്ല. എങ്കിലും ഒരു ചിപ്സെറ്റ് അതും മറ്റേത് കോൾകോമിന്റെ സ്നാപ് ഡ്രാഗൺ 8 Gen 5 ആയിരിക്കും. ഈ എക്സിനോസ് 2600 ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2NM ആയതുകൊണ്ട് പെർഫോമൻസ് ശരിക്കും സ്നാപ് ഡ്രാഗണേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസമെങ്കിലും അവർ സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് 10 core മാത്രമേ ഉള്ളൂ.
1: അപ്പൊ
0: മാക്സിമം പവർ ഔട്ട്പുട്ട് 2.4 GHz വരെ കണ്ടാണ് 2600 അവർ പറയുന്നത്, സ്പെക് വൈസ് പറയുന്നത്. പിന്നെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിവായിട്ടില്ല, അതിനെയും വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയത്തേ ഉള്ളൂ. നേരത്തെ അവരുടെ S26 ഉം S26 Plus അല്ല 2600 എക്സിനോസിന്റെ അകത്ത്, ഐ മീൻ 2600 അല്ല, അതിന് മുമ്പിലത്തെ ഉള്ള ചിപ്സിന്റെ അകത്ത് എക്സിനോസിന്റെ ചിപ്പിലാണ് അവർ പവർ ചെയ്തിരിക്കുന്നത്.
1: ശരി ശരി.
0: അൾട്രാ മാത്രമേ ഉള്ളൂ സ്നാപ് ഡ്രാഗണിന്റെ
1: അകത്ത് വന്നിരിക്കുന്നത്.
0: അതെ അതെ. അപ്പൊ അതേപോലെ അപ്പൊ ഇന്ത്യ പോലുള്ള, എനിക്ക് തോന്നുന്നു നോർമലി അവര് എക്സിനോസ് കൊടുക്കുന്നത് ബാക്കി ഇന്ത്യ പോലുള്ള
1: രാജ്യങ്ങൾക്കാണ്.
0: സ്നാപ് ഡ്രാഗൺ എല്ലാം അവരുടെ US ഉം യൂറോപ്പും ചൈനയിലും എല്ലാം റിസർവ്ഡ് ആണ്.
1: അതെ അതെ.
0: അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും അവര് ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏതൊക്കെ
1: എക്സിനോസ് കൊടുക്കുന്നതിന്റെ റീസൺ പ്രൈസ് കട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്.
0: തീർച്ചയായിട്ടും പ്രൈസ് കട്ടിങ്ങിന്റെ, അത് കമ്പനി ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം റൈസിംഗ് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ കൊണ്ടാണ് ഒരു എക്സിനോസിലോട്ട് മാറാനുള്ള ഒരു ഇതുണ്ടായതെന്നുള്ളത് കമ്പനി തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ഇത് ശരിക്കും December 2025 അവര് അനൗൺസ് ചെയ്തൊരു ഫോണാണ് ഇത്. ഈ എക്സിനോസിനെ സാംസങ് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2NM പ്രോസസ്സിൽ ആദ്യത്തെ ചിപ്പ് തന്നെ 2NM പ്രോസസ്സിന്റെ അകത്ത് ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, വേൾഡിൽ ആദ്യമേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചിപ്പാണത്.
1: ഓക്കെ.
0: അതിൻ്റെതായ പ്രത്യേകതകൾ അതിന് സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ഗേറ്റ് ഓൾ അറൌണ്ട്, അതായത് GAA എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ CPU GPU NPU എല്ലാം ഒറ്റ ചിപ്പിന്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം NVIDIA സ്പാർക്ക് ഇറക്കിയ പോലെ അതേപോലെ തന്നെയാണിത്. അപ്പൊ അതുകൊണ്ട് എൻഹാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പെർഫോമൻസും എല്ലാം കൂടുതലായിരിക്കും. 10 core ആണ്, ഞാൻ നേരത്തെ പറഞ്ഞപോലെ 10 core ആണ്. ഇതിന്റെ പീക്ക് ക്ലോക്ക് സ്പീഡ് 3.8 GHz വരെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും 2.6 ലേക്ക് അവർ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലിപ്പിന് വേണ്ടിയിട്ട്.
1: ശരി ശരി.
0: ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇതിന്റെ ലോഞ്ച്
1: ഫ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്റ്റൈൽ ഫാക്ടർ ഫോൺ ആണ്. അതിലെങ്ങനെ ആരും ഗെയിം കളിക്കാനുള്ള ചാൻസ് ഇല്ല. ഫോട്ടോസ് എടുക്കാനും ഈ പറഞ്ഞ വളരെ മീൻസ് ആ ഒരു പർപ്പസ് കുറവാണ്. സ്റ്റൈൽ ഫാക്ടർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ.
0: ജെൻഡർ വൈസ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും ശരിയല്ല, നമ്മൾ പറയുന്നതും ശരിയല്ല. എങ്കിൽ പോലും ഫ്ലിപ്പിന്റെ കൂടുതലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലേഡീസ് ആണ്. കാരണം അവർക്ക് കൈ കൊണ്ട് നടക്കാനുള്ള വാനിറ്റി ബാഗിന്റെ അകത്ത് ഇടാനും കൈ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള എളുപ്പവും, പിന്നെ അത് മാത്രമല്ല കളേഴ്സ് അവർ ഫ്ലിപ്പിന് കൂടുതലാണ്.
1: ഫാൻസി കളേഴ്സ്,
0: ഫാൻസി കളേഴ്സ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് ആണ് ഫ്ലിപ്പിനുള്ളത്. അപ്പൊ അതിന് പെർഫോമൻസും അല്ല, എന്നാൽ ക്യാമറയാണോ ചോദിച്ചാൽ ക്യാമറയല്ല, എന്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ്
1: വരുന്നത്. പിന്നെ ഒരു ഫണ്ണും കൂടെ ആണല്ലേ പഴയ നമ്മുടെ മോട്ടോറൈസർ.
0: പക്ഷെ മോട്ടോറൈസർ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അത് അതിന്റേതായ ഒരു ഒരു ഭംഗി ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ആ മോഡൽ നിർത്തിയതിനകത്ത് ഭയങ്കര വിഷമമുണ്ട് മോട്ടോറോളോട്.
1: അപ്പോ അത്രയാണ് നമുക്ക് സീ ഫ്ലിപ്പ് 8 ഡീറ്റെയിൽസ് കിട്ടുന്നത്. എന്തായാലും ഈ നമ്മുടെ ഫോൾഡ് 8 ഈ ഫ്ലിപ്പ് 8 ഒക്കെ എന്ത് സമയത്തേക്ക് നമുക്ക് കിട്ടാൻ ചാൻസ്?
0: അവരുടെ ഓഗസ്റ്റിന് മുമ്പ്, അതായത് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഗൂഗിൾ പിക്സലിന്റെ കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ ഒരു. അപ്പൊ മിഡ് ഓഗസ്റ്റ് അല്ലെങ്കിൽ
1: ഗൂഗിൾ സാംസങ് ആപ്പിൾ അങ്ങനെ ആയിരിക്കും.
0: ഗൂഗിൾ സാംസങ് ആപ്പിൾ അതാണ് നോർമലി ഉള്ള ഓർഡർ.
1: ശരി ശരി. ഓക്കെ. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വൺ പ്ലസ് അവരുടെ പഴയ ഫോണുകൾക്ക്, പഴയ ഫോൺ മീൻസ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണുകൾക്കെല്ലാം കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അതിന്റെ കൂടെ വൺ പ്ലസ് അവരുടെ ഒരു കുറച്ചുകൂടെ വലിയ സെഗ്മെന്റിൽ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് കൂടെ നമുക്ക് വരുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്രം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവിട്ടപ്പോ വൺ പ്ലസ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ മീൻസ് ഓഫേഴ്സും കാര്യങ്ങളും ആയിട്ട് സെയിൽസും ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോ ഏതൊക്കെ ഫോണിന് ഈ ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ മോഡൽസിനാണ് വരുന്നത്, എന്തൊക്കെ വരുന്നുണ്ട്, പ്രൈസിംഗിലാണോ വ്യത്യാസം വരുന്നത്, അതോ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടാണോ?
1: പ്രൈസ് പോയിന്റിൽ തന്നെയാണ്. അപ്പൊ ഇതിപ്പം കമ്മ്യൂണിറ്റി സെയിൽ ഇപ്പൊ അവർ ലോഞ്ച് ചെയ്തത് തേഴ്സ്ഡേ ആണ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഉടനെ തന്നെ ലോഞ്ച് ആവും. 2026 ആദ്യത്തെ അവരുടെ കമ്മ്യൂണിറ്റി സെയിൽ ആണ്.
0: എന്താണ് ഈ കമ്മ്യൂണിറ്റി സെയിൽ കൊണ്ട് വൺ പ്ലസിന്റെ
1: കമ്മ്യൂണിറ്റി? ഒരു വലിയ സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയുണ്ട്. നമ്മൾ വൺ പ്ലസിന്റെ ഫോൺ മേടിക്കുമ്പോൾ വൺ പ്ലസിന്റെ ആപ്പിന്റെ അകത്ത് കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർഡ് ആവും. നമ്മുടെ ഫോൺ നമ്പർ വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർഡ് ആവും. അപ്പോൾ നമ്മൾ വൺ പ്ലസിൽ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസിന്റെ പഴയ ഫോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാം, അതിന് ഡിസ്കൗണ്ട് കിട്ടും. അല്ലാതെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിന് ഒരു ഇത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്, ഫ്രീ ബീസ് കിട്ടും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി വലുതാക്കാൻ വേണ്ടി അവർ വൺ പ്ലസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, വൺ പ്ലസിന്റെ ആദ്യത്തെ ഫോൺ ഉള്ള സമയത്ത് തൊട്ടേ ആ കമ്മ്യൂണിറ്റി ഉണ്ട്.
0: അപ്പൊ
1: അതിനകത്ത് മെമ്പേഴ്സായ ഒരുപാട് പേരെ നമുക്ക് എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ വൺ പ്ലസിന്റെ യൂസർ ആയതുകൊണ്ട്. അപ്പം പിന്നെ സ്പെഷ്യൽ ഈവന്റ്സിന്റെ അകത്ത് നമുക്ക് പങ്കെടുക്കാനുള്ള പാസസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വൺ പ്ലസ് കമ്മ്യൂണിറ്റി വഴി നമുക്ക്
0: കിട്ടുന്നതാണ്. ഓക്കെ,
1: അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇപ്പം പുതുതായിട്ട് 2026 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 2026 സെയിൽ അവർ ലൈവ് ആകാൻ പോവാണ്. അതിന്റെ അകത്ത് വന്നേക്കുന്ന ഓഫേഴ്സ് എന്ന് വെച്ചാൽ വൺ പ്ലസ് 15 ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഇത് അവരുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയ വൺ പ്ലസ് 15 3,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ,
1: അപ്പം എഫക്റ്റീവ് പ്രൈസ് ഇപ്പം 78,000 രൂപയായിരുന്നു, അത് 75,000 രൂപയിലേക്ക് താഴേക്ക് വരും.
0: ശരി,
1: അതേപോലെ തന്നെ 15R ഒരു ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റീവ് പ്രൈസ് വന്നിട്ട് 52,000 രൂപയായി. ഇപ്പം ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസ് 52,000 രൂപയായി.
0: ഓക്കെ,
1: പിന്നെ വൺ പ്ലസ് തേർട്ടീൻ ഒറിജിനലി പ്രൈസ് 70,000 രൂപയ്ക്കാണ്.
0: ശരി,
1: ഇപ്പം മാർക്കറ്റിൽ വിട്ടുകൊണ്ടിരിക്കുന്ന 70,000 രൂപയ്ക്കാണ്. അതിനൊരു ടെമ്പററി പ്രൈസ് കട്ട് 12,000 രൂപയുടെ ടെമ്പററി പ്രൈസ് കട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നു.
0: ഓക്കെ,
1: അപ്പൊ അതിന്റെ
0: അടിപൊളി
1: ഫോണാണ്, കിടിലം ഫോണാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 15 എനിക്ക് ഇഷ്ടപ്പെടുക 13, കാരണം അതിന്റെ ബാക്കിലത്തെ ആ ഗ്രിപ്പും അതും ലെതർ
0: ലെതർ ഫിനിഷ്. 15 നല്ല ഫോണാണ്, എന്നിരുന്നാ പോലും വൺ പ്ലസ് 13 നല്ലൊരു ഫോണായിരുന്നു.
1: നല്ല ഫോണായിരുന്നു. അതെ, ഈ 12,000 കൂടെ ഒരു 5,000 ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ടും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോണിന്റെ വില ഏകദേശം 53,000 രൂപയ്ക്ക് വൺ പ്ലസ് 13 നിങ്ങൾക്ക് മേടിക്കാൻ
0: പറ്റും.
1: വൺ പ്ലസ് 13 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആണ്, ഓർമ്മയാണ്. അപ്പൊ അത് ഇപ്പോഴും നല്ല, കാരണം വൺ പ്ലസ് 13 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. ഇതുവരെ
0: ഒരു രണ്ട് ജനറേഷൻ ബാക്കിലോട്ട് നിൽക്കുന്നേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 3 അപ്ഡേറ്റ്സും കൂടെ, 3 വർഷത്തെ അപ്ഡേറ്റ്സും കൂടെ.

0: 5S തോന്നും.
1: 5S ആണ്, 5S അതെ. അപ്പം അതാണ് ഈ വൺ പ്ലസിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഇത് വന്നേക്കുന്നത്. ഇത് അവര് നോഡിലേക്കും അവര് എക്സ്റ്റെൻഡ് ചെയ്തു. നോട്ട് സിക്സ് എന്ന് പറഞ്ഞ സീരീസിലും അവർക്ക് അത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ,
1: ഇപ്പൊ നോട്ട് സിക്സ് നമുക്ക് ലേറ്റസ്റ്റ് വൺ പ്ലസ് നോട്ട് സിക്സ് നമുക്ക് 41 നമുക്ക് കിട്ടും, 41,000 രൂപ.
0: ഓക്കെ,
1: നോട്ട് സി സിക്സ് നമുക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 39,000 അല്ല 30,000 രൂപ, 2,000 രൂപയുടെ ഡിസ്കൗണ്ട്.

0: ഡിസ്കൗണ്ട്. പിന്നെ നമുക്ക് വൺ പ്ലസ് പാഡ് ഫോർ, പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വൺ പ്ലസ് പാഡ് ഫോർ ഉണ്ട്, അതിനും ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അത് ഏകദേശം 5000 രൂപയുടെ ഡിസ്കൗണ്ട് അവർ അപ്ഫ്രണ്ട് കൊടുക്കുന്നു, ബാങ്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, സെലക്ടഡ് കാർഡ്സിന് മാത്രമാണെന്നേ ഉള്ളൂ. നമുക്ക് ഈ ഡിസ്കൗണ്ടുകൾ നമുക്ക് കമ്മ്യൂണിറ്റി, അവരുടെ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അവൈൽ ചെയ്യാൻ
1: പറ്റും.
0: അതെ അതെ, ഓഫ്ലൈൻ സ്റ്റോർ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അതിന്റെ വാലിഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇത് കാണിക്കേണ്ടിയിരിക്കും.
1: മനസ്സിലായി.
0: അപ്പൊ ഇനി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടില്ല, നേരത്തെ ഉള്ള മെമ്പേഴ്സ് കേട്ടിട്ട് നമ്മൾ പോയി കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ട് കാര്യമില്ല. ഇത്രയും വർഷത്തെ ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ
1: കൊടുക്കുള്ളൂ.
0: ഇതൊക്കെയാണ് നമുക്ക്. ഞാൻ ഒന്നുകൂടെ പറയാം, വൺ പ്ലസ് 15 ഏകദേശം 78000 രൂപ ആയിരുന്നത്, 3000 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 75000 രൂപയ്ക്ക് കിട്ടും. വൺ പ്ലസ് 13 ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വന്നേക്കുന്നത് വൺ പ്ലസ് 13 ആണ്. 70000 രൂപ വിലയുള്ള സാധനത്തിന് 12000 രൂപ അപ്ഫ്രണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും.
1: സ്റ്റോക്ക് ക്ലിയറും കൂടെ ചെയ്യാനുള്ള
0: ആയിരിക്കും. പിന്നെ ഒരു 5000 രൂപീസിന്റെ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടെ ചേർത്ത് നമുക്ക് മൊത്തം 53000 രൂപയ്ക്ക് ആ ഫോൺ മേടിക്കാൻ സാധിക്കും. പിന്നെ വൺ പ്ലസ് നോട്ട് 6 നമുക്ക് 41000 രൂപയ്ക്ക് മേടിക്കാം. വൺ പ്ലസ് നോട്ട് CE6 2000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 30000 രൂപയ്ക്ക് മേടിക്കാൻ കഴിയും. നോട്ട് CE6 ലൈറ്റ് എന്ന് പറയുന്ന മോഡലിന് 1500 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 21500 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇത്രയാണ് ഡിസ്കൗണ്ട്. പിന്നെ വൺ പ്ലസ് പാഡ് 4 5000 രൂപയുടെ ഇൻസ്റ്റന്റ് ബാങ്ക് കാർഡ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്.
1: ഇപ്പൊ ഈ സെയിൽ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവരുടെ പഴയ സ്റ്റോക്കുകൾ ഈസിലി
0: സ്റ്റോക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, വൺ പ്ലസ് കമ്മ്യൂണിറ്റി ഇപ്പൊ നമുക്ക് ഇതല്ലാതെ തന്നെ ഒരു ബൈബാക്ക് ഓഫേഴ്സ് പറയുന്നുണ്ട്. വൺ പ്ലസിന്റെ പഴയ ഫോൺ ഉള്ളവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കടയിൽ കിട്ടുന്നതിനേക്കാൾ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കിട്ടും എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ
1: മാറ്റിയെടുക്കാൻ
0: അപ്പൊ വൺ പ്ലസുമായിട്ട് കുറെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ്.
1: അപ്പൊ
0: കൂടുതൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ്.
1: അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സിന് പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ്.
0: അതെ അതെ അതെ. അപ്പൊ ഇത് ശരിക്കും വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി ഇപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനോട് വൺ പ്ലസ് എടുക്കാനൊക്കെ ഉള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകുകയും അവർ ഓട്ടോമാറ്റിക്കലി വൺ പ്ലസിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് കമ്പനിയുടെ വിശ്വാസം. അത് ഒരു പരിധിവരെ നടന്നിട്ടുമുണ്ട്. കാരണം വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി ഇത്ര സ്ട്രോങ് ആണുള്ള ഒരു കാരണം അത്.
1: അതാണ്.
0: കാരണം റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എനിക്കിപ്പോഴും 1.7 അപ്ഡേറ്റ്സ് വരുന്നുണ്ട്.
1: സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്.
0: അപ്പൊ അത് അതുവരെ നിന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 6 കൊല്ലത്തോളമായി.
1: എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന ഫോണൊക്കെ 7 വർഷം അപ്ഡേറ്റ്
0: ചെയ്യുമ്പോൾ.
1: അപ്പൊ അതാണ് വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റി സെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വൺ പ്ലസിന്റെ ഫോണുകൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇപ്പോ 13 ഒക്കെ നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. 13 ആക്ച്വലി അടിപൊളി ഒരു ഫോണാണ്, ഏറ്റവും കിടിലെ ഫോണുകളിൽ ഒന്നാണ് 13.
0: അവർ കുറെ നാളായിട്ട് വൺ പ്ലസ് ഒരു കൊള്ളാത്ത ഒരു ഡൗൺ സൈഡിലേക്ക് പോയിട്ട്
1: അതായിരുന്നു ഒത്തിരി പേര് മേടിച്ച ഒരുപാട് നല്ല അഭിപ്രായമുള്ള ഫോണാണ് വൺ പ്ലസ് 13. അപ്പൊ അതുപോലെ അവരുടെ മിഡ് റേഞ്ച് ഫോണുകളായ നോട്ട് 6, നോട്ട് CE6, പിന്നെ അവരുടെ പാഡ് സീരീസിലുള്ള സാധനങ്ങൾക്കും എല്ലാം ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പഴയ ഫോണുകൾ കൊടുത്ത് മാറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്
0: അവസരം.
1: അപ്പൊ ഇനി വരുന്നത് വൺ പ്ലസിന്റെ തന്നെ ഒരു ന്യൂസ് ആണ്. അവരുടെ ഒരു കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് വൺ പ്ലസ് മാറുന്നു. നമുക്കറിയാം ഇപ്പോ ഒപ്പോടെ പെർഫോമൻസ് ഫോണായിട്ടാണ് വൺ പ്ലസ് ഫോണുകളിലെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറച്ചുകൂടെ കിടിലും ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഒക്കെ ആയിട്ട് അവരുടെ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. വരുമേട്ട, വീണ്ടും നമുക്ക് വൺ പ്ലസിലേക്ക് തന്നെ പോവാം. വൺ പ്ലസിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അവര് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2K ഡിസ്പ്ലേയും 240Hz റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അതായത് നമുക്കറിയാം, വൺ പ്ലസ് ഇപ്പോ കാരണം 15 ഇറക്കിയത് മുതൽ തന്നെ അവരുടെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒപ്പോടെ ഒരു പെർഫോമൻസ് ഫോൺ ആയിട്ട് മാറി വൺ പ്ലസ് കംപ്ലീറ്റ്ലി. എന്നാലും ക്യാമറ ഒന്നും മോശമെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ആ ഹാസിബിളായിട്ടിന്റെ കൊളാബറേഷനൊക്കെ നിർത്തി അത് മൊത്തം ഒപ്പോലോട്ട് മാറിയിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു പെർഫോമൻസ്, അതായത് ഗെയിമിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന ഈ 240Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഫോൺ, 2K ഡിസ്പ്ലേ വരുന്ന ഫോൺ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെയാണ് കേപ്പബിലിറ്റി ഉള്ളത്?
1: ശരിക്കും അങ്ങനെ ഒരു പുതിയ ഫോണിന്റെ ഇതായിട്ടല്ല, ഇനി വരുന്ന ഫോണുകളൊക്കെ ആക്ച്വലി ഈ 240K ഡിസ്പ്ലേ വരെ ഉള്ള ഫോണുകൾ, റിഫ്രഷ് ആയിട്ടുള്ള ഫോണുകൾ ഇറക്കാൻ വൺ പ്ലസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് ലീക്ക്. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ 16, അതായത് ഇത് പറയാനുള്ള കാരണം വൺ പ്ലസ് 16 ശരിക്കും മണിയറിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഏകദേശം 165, അടുത്ത ഫസ്റ്റ് ഫോൺ 165Hz റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ 185Hz റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോൺ അതായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇത് പറയാനുള്ള കാരണം. ഈ പിന്നെ ലീക്ക് വന്നേക്കുന്നത് ശരിക്കും വിശ്വാസയോഗ്യമായ ഒരു ലീക്കാണ്. അപ്പൊ അതിനകത്ത് പിന്നെ വൺ പ്ലസ് 16 ശരിക്കും യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 6 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ ചിപ്സെറ്റിന്റെ അകത്ത് വലിയൊരു ഒരു ലാർജ് സിലിക്കൺ കാർബൺ ബാറ്ററി ഉണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു 10,000 mAh അല്ലെങ്കിൽ 9,000 mAh ഒരു ബാറ്ററി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 185Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്നത്, 2K ഡിസ്പ്ലേ വരുന്നത് കൊണ്ടാണ്.
0: കാരണം ഇപ്പൊ ഓൾറെഡി എല്ലാം
1: ചാർജ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഓൾറെഡി എല്ലാ ഫോണുകളും വൺ പ്ലസ് 15 തന്നെ 1.5K OLED ആണ്, ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വൺ പ്ലസ് പാഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവൻ ദോ അത് LED ആണെങ്കിൽ പോലും ഭയങ്കര ബ്രൈറ്റ്നസ് ആണ്, നല്ല ബ്രൈറ്റ്നസ് ആണ്, ബാറ്ററി സ്മൂത്ത് ആണ്. അത് മാത്രമല്ല, ടച്ച് സാമ്പിളിംഗിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ചിപ്പ്
0: ഇറക്കുന്നുണ്ട്.
1: വൺ പ്ലസ് നേരത്തെ ഇറക്കുന്നുണ്ട്, അവരുടെ പ്രൊപ്രൈറ്ററി ചിപ്പാണ്. ഇതെല്ലാം കൂടെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഊഹം ആണ് ശരിക്കും ഇനി 2K ഡിസ്പ്ലേസിലേക്ക് വൺ പ്ലസ് 15 അല്ലെങ്കിൽ വൺ പ്ലസ് 16 തൊട്ട് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം.
0: ഓക്കെ, അതിനിടയ്ക്കൂടെ ഞാൻ നേരത്തെ ഷവമിയുടെ 18 Pro Max കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് Gen 6 ചിപ്സെറ്റ് ആണ് വരുന്നത്, ഇതിനകത്തും അതാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് എത്ര നാനോമീറ്റർ?
1: 2 nanometer അല്ല, അത് 3 nanometer തന്നെയാണ്. സ്നാപ് ഡ്രാഗൺ 9 ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത് 2 nanometer.
0: 9 series ആണ്, അപ്പൊ
1: 2 nanometer വരുന്നത്. ഈ Gen 6 വരെ 3 nanometer ആണ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക്. അപ്പം ഇനി നമുക്ക് വൺ പ്ലസിന്റെ ഫോൺ, പക്ഷെ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വൺ പ്ലസ് ഒബ്ലിവിയൻ, അതായത് വൺ പ്ലസ് പൂട്ടിപ്പോവുക എന്നുള്ള ഒരു ന്യൂസ് വരെ നമ്മൾ ഇടയ്ക്ക്
0: സംസാരിക്കുന്നത്
1: തീർച്ചയായിട്ടും ഇല്ല. അപ്പം എന്തായാലും പക്ഷെ ഓൺലൈനിൽ കൂടെ മാത്രം ഇനി അടുത്ത

0: ചാനലുകൾ പുതിയ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതെല്ലാം ഓൺലൈൻ വഴി മാത്രമായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോയുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂട. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് ഗിമിക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും പവർ പാക്ഡ് ആയിട്ടുള്ള ഫോണുകൾ വൺ പ്ലസ് അന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ നമ്മൾ കാണുന്ന ലീക്കുകളെല്ലാം.
1: ഓക്കെ,
0: അപ്പം അതിൽ നമുക്ക് സമാധാനിക്കാം, കാരണം നല്ല ഫോണുകൾ മരിച്ചിട്ടില്ല.
1: അതെ,
0: ഇനിയും നല്ല നല്ല ഫോണുകൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്.
1: എന്തായാലും വൺ പ്ലസ് 13 മുതൽ വൺ പ്ലസ് നല്ലൊരു തിരിച്ചുവരവാണ് ശരിക്കും. മുന്നേ വരെ വൺ പ്ലസിന്റെ ഫോണുകൾ ആക്ച്വലി നല്ല ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന വൺ പ്ലസ് പെട്ടെന്നാണ്
0: അവരുടെ ഗ്രീൻ ലൈനും പിന്നെ
1: വീടാൻ തുടങ്ങിയത്.
0: എനിക്ക് തോന്നാൻ നോഡിന്റെ സ്പ്ലിറ്റ് വന്നപ്പോ തൊട്ടാണ് അവർ താഴേക്ക് പോകാൻ
1: തുടങ്ങിയത്. അങ്ങനെ ഇരുന്നാണ് അവർ പിന്നെ 13 ഇറക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും ഒരു ഹൈ അവർക്ക്
0: കിട്ടി.
1: അങ്ങനെ 15 ആക്ച്വലി നല്ലൊരു, കാരണം നല്ല ഉഗ്രം ഫോണാണ്.
0: ഉഗ്രം ഫോണാണ്, ക്യാമറയുടെ കേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. ടച്ച് ഫീൽ ഭയങ്കരമാണ്. സ്ക്രീൻ സൈസ്, സ്ക്രീനിന്റെ ഡിസ്പ്ലേ നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്റെ.
1: അപ്പൊ അതാണ് വൺ പ്ലസിന്റെ വരാൻ പോകുന്ന ഫോണുകളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും ഇനി ഇറങ്ങാൻ സാധ്യത. നമ്മൾ നേരത്തെ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാര്യം പെർഫോമൻസ് ഫോണുകളാണ് ഇനി വൺ പ്ലസ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുന്നത്. പുതിയ സ്ക്രീനും പുതിയ ചിപ്സെറ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും വൺ പ്ലസ് 16 ഒക്കെ ഇറക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന്റെ സ്പെക് എന്നുള്ളത് നമുക്ക്
0: വരുന്ന ദിവസങ്ങൾ പുതിയ പുതിയ ലീക്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും ശ്രോതാക്കളെ അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും.
1: അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. അതായത് സാംസങ് അവരുടെ ആൻഡ്രോയിഡ് 17 ബേസ്ഡ് 1 UI 9
0: ടെസ്റ്റ്
1: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പുതിയ ചേഞ്ചസ് വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ.
0: അവര് തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 17 ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് വൺ പ്ലസ് UI 9 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അവർ ശരിക്കും കുറേ ഈ ആൻഡ്രോയിഡ് 17 കുറെ ഫീച്ചേഴ്സ് അവർ നല്ല ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് AI AI ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സാംസങ്ങിന്റെ AI അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
1: നിലവിൽ കൊള്ളാന്ന് പറയുന്ന സാംസങ്ങിന്റെ
0: വൺ UI മാത്രമാണ്. അപ്പൊ അടുത്ത ഈ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി S26 സീരീസ് തൊട്ടാണ് ഫെബ്രുവരിയിൽ ലോഞ്ച് ആവുന്നത്. അതിന്റെ അകത്ത് ശരിക്കും ഓൾറെഡി 8.5 ആണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. അത് 9 അപ്ഡേറ്റ് ചെയ്തിട്ടോടെയായിരിക്കും ഇത് തുടങ്ങുക. പിന്നെ പുതിയ ഫോൺ ഗാലക്സി സീരീസ് എല്ലാം പുതിയത് വരാൻ തുടങ്ങുകയാണ്. പക്ഷെ അവരിപ്പോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗാലക്സി S25 അകത്താണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പുതിയ ആൻഡ്രോയിഡ് 17 ടൈപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് അവർ 1 UI കൊണ്ടുവന്നിട്ടുണ്ട്.
1: അപ്പൊ
0: കുറച്ചും കൂടെ എളുപ്പമുണ്ട്, ഡാഷ് ബോർഡ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പിന്നെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറച്ചും ഒരു 2 times ബെറ്റർ ആയിട്ടുണ്ട്. നോർമലി സാംസങ് ഗാലക്സി അൾട്രയുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറയുന്നത് ബാറ്ററി പെട്ടെന്ന് തീരുന്നു എന്നുള്ളതായിരുന്നു. അതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ബേസിക്കലി അതിനകത്തുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം പ്ലേസ്മെന്റും അതിന്റെ പെർഫോമൻസും എല്ലാം കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച്
1: ഒപ്റ്റിമൈസേഷൻ
0: ആണ് വൺ പ്ലസ് യുവിക്കാത്തുള്ളത്. പിന്നെ ഈ ഞാൻ പല എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോട്ടഡ് സോഫ്റ്റ്വെയർസ് ആണ്. അത് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്, അവർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് അവർ കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷെ സാംസങ് AIക്കകത്ത് അവർ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്, കാരണം ഇനിയിപ്പോ ആപ്പിള് സിരി ആയിട്ട് ചേർന്ന് സിരി പുതിയ എഫക്റ്റീവ് ആയിട്ടുള്ള സിരി ആയിട്ട് വരികയാണ്. കാരണം
1: ഗൂഗിളുമായിട്ട്
0: ചേർന്ന്
1: 18 കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള AI ആയിരിക്കും എന്നാണ്.
0: അതെ, സെർച്ച് ഒക്കെ സിരിക്ക് വേണ്ടി സെപ്പറേറ്റ് ആപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവർ ഇപ്പൊ ഇറക്കുന്നത്. പിന്നെ തീംസ് കുറച്ച് കൂടുതൽ വൺ പ്ലസ് UIക്കകത്ത് വന്നിട്ടുണ്ട്, വൺ UIക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് അവരിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കൂടുതലും AI ബേസ്ഡ് എൻഹാൻസ്മെന്റ്സ് ആണ്.
1: അപ്പൊ അത് എപ്പോഴത്തേക്കായിരിക്കും ലോഞ്ച് ചെയ്യാൻ ചാൻസ് S25?
0: അത് എനിക്ക് തോന്നുന്നു ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ, അതായത് നമ്മുടെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ റോൾ ഔട്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയോട് കൂടി കംപ്ലീറ്റ് ആവുക.
1: അപ്പൊ അതാണ് 1 UI പുതിയ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പുതിയ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാല് ആൻഡ്രോയിഡ് ഫോൺ അല്ലെ സ്മാർട്ട് ഫോണുകൾ അവരുടെ ഏറ്റവും വലിയ ഒരു ലോവസ്റ്റ് സെയിലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ.
0: അപ്പൊ
1: എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: சத்துணம் 90.4 FM. Stay tuned.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അനുവിട, അപ്പോ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഭയങ്കര വലിയൊരു ഡിപ്പിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്, ഒരു ക്ലൂ വരുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ? നമ്മളിപ്പോ AI ആണെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ മെമ്മറിയുടെ ഒക്കെ ക്രൈസിസ് ആണെന്ന് പറയുന്നുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ അത് എങ്ങോട്ടാണ് പോകുന്നത്? എവിടം വരെ പോകും? എപ്പോ ഒരു തിരിച്ചു വരവുണ്ടാവാൻ ചാൻസ് ഉണ്ട്?
2: തിരിച്ചു വരവിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാറായിട്ടില്ല. എങ്കിലും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ഷിപ്മെന്റ്സിലാണ്, ഷിപ്മെന്റ് റേറ്റിലാണ് ഇപ്പം നിലവിലുള്ള സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് 13.9% ഡിപ്പാണ് ഈ സ്മാർട്ട് ഫോൺ ഷിപ്മെന്റ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് വലിയൊരു ഡിപ്പാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഈ AI ഗ്ലോബൽ അപ്പ് ചെയ്യുക എന്നുള്ള, AI ഗ്ലോബൽ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും AI ഇൻഡസ്ട്രീസ്, അതായത് AI കമ്പനീസ് എല്ലാം ഈ മെമ്മറി മേടിച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഷോർട്ടേജിൻ്റെ അകത്ത്, റിസോഴ്സസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന, മെമ്മറി മാത്രമല്ല ചിപ്പിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഷോർട്ടേജ്, സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ഷോർട്ടേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സാധനം കിട്ടാതാകുകയും, അല്ല അഥവാ സാധനം കിട്ടിയാൽ തന്നെ ഹ്യൂജ് ഡിമാൻഡ് കാരണം പൈസ ഭയങ്കര കൂടുതൽ കൊടുത്തവർക്ക് ആ റിസോഴ്സ് മേടിക്കേണ്ട അവസ്ഥയും വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ പോയിന്റിൽ, അതായത് കൺസ്യൂമർ മേടിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന് അത്രത്തോളം പ്രൈസ് കയറുകയും ആൾക്കാർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ ശരിക്കും ഈ 2026 ഇത്രയും വലിയൊരു ഡിപ്പ് ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ ഡിപ്പ് ഉണ്ടാകാനാണ് ചാൻസ്. അത് എത്ര നാൾ നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AI കമ്പനീസ് ഒന്ന് സ്റ്റേബിൾ ആണ്, AI ബബിൾ ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മുടെ .com ബബിൾ പോലെയാണ്. അപ്പൊ അതും കൂടെ വരികയാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ്.
1: ഞാനിപ്പോ അടുത്ത കുറച്ച് ന്യൂസുകൾ, കുറച്ച് ലീക്സ് കേൾക്കുന്നത് കാണാം. അതായത് ഇപ്പോ ഒരുപാട് കമ്പനീസ് ആൾക്കാരെ പിരിച്ചുവിടുന്നു AI കാരണം. അപ്പോ ഇപ്പൊ അതിന് കോൺട്രറി ആയിട്ട് കിട്ടുന്ന മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാല്, ഇപ്പൊ ഈ പല കമ്പനികളും AI അഡാപ്റ്റ് ചെയ്തല്ലോ, പക്ഷെ ഈ അഡാപ്റ്റ് ചെയ്ത കമ്പനികൾക്ക് പലർക്കും AI ചെലവ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
2: തീർച്ചയായിട്ടും. അതിപ്പോ ഈ ഇടയ്ക്ക് സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചു. കാരണം AI ഇപ്പം സബ്സ്ക്രിപ്ഷൻ ശരിക്കും താങ്ങാൻ പറ്റുന്നതിന്, കാരണം നമ്മളിപ്പം ഒരാളെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ 2 times to 3 times കൂടുതലാണ്
1: എക്സ്പെൻസീവ്
2: ആവുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, പല കമ്പനീസ് AIയിലേക്ക് മാറിയ പല കമ്പനീസിനും നേരത്തെ ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ അത്രയും ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ AIക്ക്
1: പറ്റുന്നില്ല
2: എന്നുള്ളൊരു ഒരു പ്രശ്നവും അറിഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ AI ഒരു ബബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക്
1: നിൽക്കുകയാണ്. ഏതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന കമ്പനികൾ, കാരണം സ്വിച്ച് ചെയ്തത് മണ്ടത്തരമായി പോയോ തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു.
2: അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്ക് അകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം അവർക്ക് റിസോഴ്സ് ഉണ്ടാകാതെ, അവർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ചിപ്പും മെമ്മറിയും. ഇത് രണ്ടും കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്കാർ ഒരുപാട് ഈ ചെറിയ
1: പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും.
2: പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി
1: ഫോണുകളുടെ വില ഭയങ്കരമായിട്ട്
2: കൂട്ടേണ്ടി വരും. അതിൽ പെട്ടുപോകുന്നത് ശരിക്കും ഈ ലോ സെഗ്മെന്റ്, അതായത് ഇപ്പൊ അവർ കമ്പനി പറയുന്നത് നമുക്ക് ന്യൂസ് കിട്ടിയേക്കുന്ന $150 താഴെ, അതായത് നമ്മൾ ഇന്ത്യൻ മണീസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 30,000 to 40,000 താഴെയുള്ള ഫോണുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. സാംസങ്ങും ആപ്പിളും ഒരു പരിധിവരെ ഇൻസുലേറ്റഡ് ആണ്, കാരണം അവരുടെ സപ്ലൈ ചെയിൻസ് കംപ്ലീറ്റ്ലി അവർ നേരത്തെ തന്നെ അതെല്ലാം ഫില്ല്. അത് മാത്രമല്ല, ആപ്പിളിനും സാംസങ്ങിനും അവരുടേതായ മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. അതും അതിന്റെ കൂടെ തന്നെ അവരൊരു 10 to 15 വർഷത്തേക്ക് അവർ ഓവർ സ്റ്റോക്ഡ് ആണ്. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം

0: നമ്മൾ നേരത്തെ പറഞ്ഞു ഷവമിക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ഷവമിയുടെ ഐഫോണുകൾ ഏറ്റവും കൂടുതൽ തട്ടുകേട് ഉണ്ടായിരിക്കുന്ന ഈ ടോപ്പ് കമ്പനീസിന്റെ അത് ഷവമിക്കാണ്. ഷവമിയുടെ ഷിപ്മെന്റ്സ് ഏകദേശം 14% ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല ഫോണുകളും അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ, അതുകൊണ്ടായിരിക്കണം ഷവമി
1: ഓപ്പറേഷൻ
0: ഡള്ളായിട്ട് നിൽക്കുന്നത്. പല രാജ്യങ്ങൾക്കും, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഷവമിക്ക് അത്രത്തോളം ഒരു ഹോൾഡ് ഇല്ലാതായേക്കാണ്. ആകെപ്പാടെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന, ഈ സമയത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു കമ്പനിക്കാണ്, അത് ഓവയാണ്. 1% ഗ്രോത്ത് അവർക്കുണ്ട്. കാരണം അവരാ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ റേറ്റ് കീപ്പ് ചെയ്യുകയും അവർക്ക് ഈ മാർക്കറ്റ് തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓവയുടെ ഫോൺസിന് ഡിമാൻഡും ഉണ്ട്, ക്വാളിറ്റി അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറയാൻ പ്രിഡിക്ട് ചെയ്യാനുള്ള കാരണം. 2026 ഇത്രയും കൂടുതൽ ഡിപ്പ് വന്നേക്കുന്നത്, 13.9%. അത് ഇനിയും കൂടാനാണ് ചാൻസ്. ഇനി വരും കാലങ്ങൾ, വരുന്ന വർഷങ്ങളിലെല്ലാം പല ഫോണുകളും, പല ലോയൻ ഫോണുകളും ഇല്ലാതായേക്കാം, ലോയൻ കമ്പനികളും ഇല്ലാതായേക്കാം, പുതിയ കമ്പനികളൊക്കെ വന്നേക്കാം. അപ്പൊ ഇത് എത്ര നാൾ നിലനിൽക്കും ചോദിച്ചു കഴിഞ്ഞാൽ, AIയുടെ സ്റ്റെബിലിറ്റി എന്ന് തീരുമോ എന്ന് ലെവലാകുന്നു, അന്ന് വരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അതുവരെ AI കമ്പനീസിന്റെ ഡെവലപ്മെന്റ് വരും. .com ബബിൾ ഉണ്ടായ സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം കമ്പ്യൂട്ടറുകളെല്ലാം ആ സമയത്ത് മെമ്മറിയുടെയും നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ദൗർലഭ്യത ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, .com ബബിൾ ബേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയത്. അത് സ്റ്റേബിൾ ആയെന്ന് മാത്രമല്ല, പ്രൈസസ് ഒക്കെ പണ്ടത്തേക്ക് ഭയങ്കരമായിട്ട് താഴെ വരികയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇതിനും സംഭവിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം.
1: അപ്പൊ എന്തായാലും ഇതൊരു റിയാലിറ്റി തന്നെയാണ്.
0: തീർച്ചയായിട്ടും ഇതൊരു വലിയ റിയാലിറ്റിയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ റിയാലിറ്റിയാണ്. നമ്മൾ തന്നെ നമ്മളിപ്പോ നേരിട്ട് കാണുന്നതല്ലേ, 20,000 ഉണ്ടായിരുന്ന ഫോൺ ഇപ്പൊ 40,000 ഡബിളായി. അപ്പൊ ഇനിയും അത് കൂടുതലേ ഉള്ളൂ.
1: അപ്പൊ അത് ഇതിന് സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമായിരിക്കത്തില്ലോ, കാരണം
0: ഗാഡ്ജറ്റുകളല്ലേ ഡിവൈസസ് എല്ലാം. അതിനേക്കാളുപരി നമുക്ക് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളൊക്കെ ഇല്ലാതാകുകയാണ്. അപ്പം അവര് പുതിയ ഫോണുകൾ മേടിക്കണമെങ്കിൽ വില കൂടിയ ഫോൺ. പക്ഷെ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
1: അപ്പൊ
0: അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരുന്ന സെക്കൻഡ് ഹാൻഡ് ഓട്ടോമൊബൈൽസിനായിരുന്നു ഭയങ്കരമായ
1: ഡിമാൻഡ്.
0: അപ്പൊ അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്കും ഗാഡ്ജറ്റ്സിനും നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ഇത് കാരണം. അത് നമുക്ക് വരുന്ന കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ എന്തായാലും അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ്. കാര്യം നമ്മൾ ഇതിന് മുന്നേയും ചെറിയ രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണുകൾക്ക് വില കൂടുന്നു, മിഡ് റേഞ്ച് ഫോണുകൾക്കായിരിക്കും കൂടുതൽ വില കൂടാനുള്ള ചാൻസ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഹൈ എൻഡ് ഫോണുകൾക്ക് അവര് വില കുറയ്ക്കും. ഈ ചിപ്സെറ്റുകൾ കുറച്ചൊന്ന് താഴ്ത്തിയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിനെ മാറ്റി മീഡിയ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് മാനേജ്
0: ചെയ്യാൻ പറ്റും.
1: പക്ഷെ ലോ എൻഡ് ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് വരും. അപ്പൊ അതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അത്യാവശ്യം കുറച്ച് ലോഞ്ചസിന്റെ കാര്യം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ലാതെ കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ അടുത്ത ആഴ്ചയിൽ കാണാം. പിന്നെ നമ്മൾ പുതിയ കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ടെക് ബൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശ്രോതാക്കളുടെ താല്പര്യം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ എന്തായാലും EV യുഗമാണ്, അപ്പൊ എല്ലാം ഇത് ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും EVയും നമുക്കിപ്പോ ഒരു ഗാഡ്ജറ്റ് ആയിട്ട് തന്നെ പറയാവുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള EV കാർസോ അല്ലെങ്കിൽ EV സ്കൂട്ടേഴ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് അത് വാട്സ്ആപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സജഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമ്മളെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ

0: 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-3-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-3-71-4, മൊബൈൽ 9446-20-27-0.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM il ippol kelkam Music Beats Live Chat Show.

ഹായ് ഹലോ നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് ഞാൻ ദാ സ്വാഗതം ചെയ്യുകയാണ്. ഓണേ സീറ്റിൽ ഞാൻ ആതിരയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളും നല്ല നല്ല ആൽബം സോങ്സും ഒക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ട് പോകാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് വന്നോളൂ, അപ്പോൾ മെസ്സേജ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് താമസിച്ചോ എന്നൊക്കെ ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക് ബൈറ്റ്സ് എന്ന പ്രോഗ്രാം ഇങ്ങനെ കുറച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഡിലേ ആയി പോയത്. അപ്പോൾ എന്തായാലും ഞാൻ ദാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്കിങ്ങനെ രസമായിട്ട് ഈ ഒരു വൈകുന്നേരം ഇങ്ങനെ കടന്നു പോകാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ പാട്ടിലേക്ക് പോകുമ്പോൾ, ഒരുപാട് നല്ല വെബ് സീരീസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നല്ല നല്ല വെബ് സീരീസുകളാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുള്ളത്. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും ചില ദിവസങ്ങളിൽ. എന്തായാലും ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ സൺഡേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ വയ്ക്കാറുണ്ട്. സാധാരണ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടം കുറച്ച് ക്രൈം സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ വെബ് സീരീസ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്ന എന്താണ്, കുറച്ച് കോമഡിയൊക്കെ ആയിട്ടുള്ളൊരു വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കാറുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ഒരു സന്തോഷം കാണാൻ

വേണ്ടിയിട്ട് കോമഡി വെബ് സീരീസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു ടൈപ്പിൽ ഒതളങ്ങാ തുരുത്ത് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്, എല്ലാവരും കേട്ട് കാണാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ നാട്ടുമ്പുറത്ത് കഥ പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ലോകമാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒതളങ്ങാ തുരുത്ത് എന്ന. അവിടെ നടക്കുന്ന കുറേ കഥകൾ, അവിടുത്തെ വളരെ കാഷ്വലായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ എല്ലാം റൺ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കോമഡി വെബ് സീരീസാണ് ഒതളങ്ങാ തുരുത്ത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു വെബ് സീരീസാണ്. അതിൽ ഒരു പാട്ടുണ്ട്, വണ്ടീനെ തേടും ഞാനൊരു പൂവിൻമുട്ട്, അങ്ങനെ ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാട്ട് കേട്ട് കാണും. എന്തായാലും നല്ല രസമുള്ള പാട്ടാണ്. കുറച്ച് നാൾ മുൻപ് റിലീസായിട്ടുള്ള ഈ വെബ് സീരീസിൽ പക്ഷേ ഈ പാട്ട് വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് ഈ കുറച്ചിടയായിട്ടാണ്. എന്ത് രസമായിട്ടാണ് ആ പാട്ടിനെ പ്ലേസ് ചെയ്യുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കവർ സ്റ്റോറീസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാം ഈ ഒരു പാട്ട് വിത്തായിരിക്കും അയാളുടെ ഒരു ബർത്ത്ഡേ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് വണ്ടിനെ തേടും എന്ന ഗാനം. അപ്പം ഈ മനോഹരമായ ഗാനം, അതായത് ഈ ഒരു വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് അംബുജിയാണ്. അപ്പം അതുപോലെ തന്നെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ബിനോ അബിനാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നത്ത്, അദ്ദേഹത്തിനാണ് ബിനോ അബിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജയേഷ്, ചിന്നു, മൃദുല, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത്, ഈ ഒരു വെബ് സീരീസിലുണ്ട്. ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അനു ബി ഐവറാണ്. അപ്പോൾ അങ്ങനെ രസമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് സിനിമകളെല്ലാം ഫെയിമായിട്ട് നിലനിൽക്കുന്നത് അബിൻ ബിനോ തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു വെബ് സീരീസിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു സിനിമ ഒരു താരമായിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ തുടക്കകാലത്ത് ഇങ്ങനെ വെബ് സീരീസിലൂടെ ചുവട് വെച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുള്ളൊരു വെബ് സീരീസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിനെ തേടുമെന്ന ഗാനം വളരെ ഹിറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുകയാണ്. ഇന്നും അതേ ഹിറ്റ് ലിസ്റ്റിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പം ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? മ്യൂസിക് ബീറ്റ്സിൽ ആദ്യമായി ഈ വണ്ടിനെ തേടുമെന്ന ഗാനം തന്നെ കേൾക്കാം. കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: മണ്ണിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും, ദ മ്യൂസിക് ബീറ്റ്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണേ സീറ്റിൽ ഞാൻ ആതിരയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. നല്ലൊരു പാട്ടല്ലേ? കുറച്ചൊരു ഒരു നമ്മുടെ ഷോർട്ടിൽ കേൾക്കുന്നൊരു സോങ് ആണ്, പക്ഷെ എങ്കിലും നല്ല രസമാണ് അതിൻ്റെ റണ്ണ് കേൾക്കാൻ. ഒരു പഴയ ഒരു ക്ലാസിക് ടച്ചൊക്കെ ഉള്ള ഒരു സോങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുകയാണ് ആദ്യത്തെ ഈ ഒരു പാട്ട് മ്യൂസിക് ബീറ്റ്സിൽ. അപ്പോൾ അടുത്ത പാട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള രാജൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നു വയനാടെന്ന്, മ്യൂസിക് ബീറ്റ്സിൽ മോഹം എന്ന ആൽബത്തിലെ കുടജാദ്രിയിൽ, കുടജാദ്രിയിൽ കുടച്ചൂടുമാ കുടമഞ്ഞു പോലെ പ്രണയം, ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരു ലവ് ട്രാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുള്ളൊരു പാട്ടാണ് അല്ലേ? മോഹം എന്ന ആൽബത്തിലെ ഇത് പാടിയിരിക്കുന്ന ആരാണ്? സ്വർണ്ണലതയാണല്ലേ, അവരുടെ ആ ഒരു ഗോൾഡൻ വോയിസിലാണിത് പാടിയിരിക്കുന്നത്. എം എ ബാബ്ജിയുടെ വരികളിൽ, എം എ ബാബ്ജിയുടെ തന്നെ സംഗീതത്തിൽ വിരിഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ട്. ഇതിൻ്റെ ഗായകരായിട്ട് വരുന്നത് സ്വർണ്ണലത മാത്രമല്ല, ഷഹബാസ് അമൻ കൂടിയാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ കൂടിയാണ്. അപ്പോൾ ഇവരുടെ ഒരു മധുര ശബ്ദത്തിൽ പിറന്ന അതിമനോഹരമായ ഗാനം, അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽസും അതിമനോഹരം തന്നെയാണ് അല്ലേ? അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സഞ്ചരിച്ച്, അല്ലെങ്കിൽ വളരെ അദൃശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാമുകൻ, അല്ലെങ്കിൽ ഒരു രൂപം, ഒരു ഗന്ധർവനെ പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് ആ ഒരാൾ ഇങ്ങനെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ. അത്ര രസമുള്ളൊരു പാട്ടാണ്. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള രാജൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: Bye bye kelku, Radio Santanam 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മ്യൂസിക് ബീറ്റ്സിൽ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ടിരിക്കുകയാണ്. മോഹം എന്ന ആൽബത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ രാജൻ ചേട്ടൻ അയച്ചൊരു, അതായത് അദ്ദേഹം പറഞ്ഞൊരു പാട്ടാണ് എങ്കിൽ കൂടിയും അതൊരു വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ ആയിരുന്നു. നമ്മുടെ ബാബുരാജൻ സാറിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അത് ഒരിക്കൽ കൂടി രാജൻ ചേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ രാവിലെ തന്നെ ലൈവിലൊക്കെ വിഷയമുണ്ടായി. അപ്പോൾ വീണ്ടും രാജൻ ചേട്ടൻ മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവിലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്യണം, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു ബാബുരാജൻ സാർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ബാബുരാജൻ സാർ കേട്ടിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരം ആതിര. ഇന്ന് എനിക്ക് ദാസേട്ടൻ പാടിയിട്ടുള്ള നദി എന്ന ആൽബത്തിലെ കൽപ്പന നദിയുടെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണം. ആൽബം സോങ്സ് കേൾക്കുന്നത് റേഡിയോ സ്റ്റേഷൻസിൽ കുറവാണ്. റേഡിയോ സാന്ത്വനത്തിലൂടെ കേൾപ്പിക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. നമ്മൾ എല്ലാ ലൈവിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ബാബുരാജൻ സാർ ഒരു തരംഗിണി ഫാനാണ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ കൽപ്പന നദിയുടേതെന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ കെ ജി യേശുദാസ് സാറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും മഹാനായിട്ടുള്ള സംഗീതജ്ഞൻ വി ദക്ഷിണാമൂർത്തി സാറാണ്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ സാറാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ദിവ്യമായിട്ടുള്ളൊരു സോങ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. അതങ്ങനെ തന്നെയാണ്, ഒരു ബ്യൂട്ടിഫുൾ ഒരു ട്രാക്കാണ്. അപ്പോൾ ആ ഒരു പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മുടെ ബാബുരാജൻ സാറ് ചോദിക്കുകയുണ്ടായി. രാജൻ ചേട്ടന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, Music Beats.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. പ്രത്യേകിച്ചും ആൽബം സോങ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൽബം സോങ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ എന്തായാലും 4 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ചായക്കുടി ടൈമൊക്കെ കഴിഞ്ഞ ഒരു ബ്രേക്കല്ല, ഒരു തിരക്ക് പിടിച്ചോട്ടത്തിനിടയിലുള്ള ചെറിയൊരു ബ്രേക്ക് ടൈമാണ് വൈകുന്നേരത്തെ ഈ ഒരു ടീ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല പാട്ടുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും സജഷൻസൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുരാജൻ സർ പറയുകയാണ്, നമ്മൾ നേരത്തെ കേട്ട നദി എന്ന ആൽബത്തിലെ സോങ് സംഗീതം ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സർ തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന കൈത പ്രമാശാണ് എന്ന രീതിയിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബാബുരാജൻ സർ പറഞ്ഞിട്ടുണ്ട് മെസ്സേജൊക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ബാബുരാജൻ ചേട്ടന് മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് മാധുരി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. മാധുരി ചേച്ചി അയച്ചിരിക്കുന്നു, നമസ്കാരം മാധുര, ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മണ്ണിനെയും കൃഷിയെയും പ്രകൃതിയെയും ഭൂമിയുടെ അവകാശികളെയും കുറിച്ച് ദി എന്ന ഗായിക പാടിയിട്ടുള്ള എൻജാമി എൻജാമി എന്ന ഗാനം എനിക്ക് വേണ്ടത്, ആ പാട്ടാണ് വേണ്ടതെന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് അടുത്തതായിട്ട് പ്ലേ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇതൊരു വെറും ഒരു ഡാൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സോങ് എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ വരികൾക്കും ഒരുപാട് അർത്ഥതലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭൂമിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ സാധാരണക്കാർക്ക് വേണ്ടി ആ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ഒരു പാട്ടിൻ്റെ ഓരോ വരിയിലും. അതിലെ എൻജാമി എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട മുതിർന്നവരെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഘോഷിക്കൂ എന്ന രീതിയിൽ തന്നെയാണ് ആ വരികൾ വരെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പാട്ടിന് പ്രേരണയായിരിക്കുന്നത് അറിവിൻ്റെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന വള്ളിയമ്മയുടെ ജീവിതമാണ് ഈ പാട്ടിന് പ്രചോദനമായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ ആദിവാസി ഗോത്ര സംസ്കാരവും ഹൈ ഫാഷനും ചേർന്നിട്ടുള്ള ഒരു കിഡിൽ കോസ്റ്റ്യൂമും നിയോൺ വിഷ്വൽസുമാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. നല്ല രസമുള്ള ഹുക്ക് സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് സ്ട്രാറ്റജീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ആശയം അവർ വളരെ മനോഹരമായിട്ടാണ് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. ആലാപനം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ജാസ് വോയിസിൻ്റെ ഒരു റാണി എന്ന് തന്നെയാണ് നമ്മുടെ ദിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തീപ്പൊരു റാപ്പർ എന്നറിയപ്പെടുന്ന അറിവാണ് ഇതിൻ്റെ കൂടെ പാടിയിരിക്കുന്നത്. സംഗീതം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം സ്വതന്ത്ര കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സംഗീത സംവിധായകനായിട്ടുള്ള എ ആർ റഹ്മാൻ സാറാണ് മജ എന്ന പേരിലൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പാട്ടിനെ ഇത്ര ഹിറ്റാക്കിയതിൽ വളരെ വലിയൊരു സ്ഥാനം വഹിച്ചിരിക്കുന്നത്. 2021 റിലീസായിട്ടുള്ള ഈ ഒരു പാട്ടിൻ്റെ ഒരു റണ്ണും ആ ഒരു സക്സസ്സും ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് രസമായിട്ടൊന്ന് എന്താ ആഘോഷിക്കാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ റെഡി ആവണം. യെസ്. അപ്പോൾ നമുക്ക് ആ ഒരു മനോഹരമായ ഗാനം കേൾക്കാം, എന്നിട്ട് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

once again welcome back to radio sandhvanam 90.4 fm music beats ana priyapadavar ketondirikkunnathu music beats il ee manoharamayittulla album songs inde run il ningalodoppam njan aathirana appo studio clock il samayam 4 mani kayinja 50 minute irikkunu appo nammude last song ilekkum last message ilekkum nammal povaanu nammude yathra da innathe yathra nammal da ivada avasanippiyan povunu appo last message namukku vaaikka alle appo nammude last message aichirikkunnathu shan aanu aichirikkunnathu hi aathira cheechi and hi music beats എനിക്ക് വേണ്ടി എൻ്റെ ലവറിന് വേണ്ടിയിട്ട് ലവറായിട്ടുള്ള സ്വാതിക്ക് വേണ്ടിയിട്ട് ഒരു ലവ് സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഒരു ഒരു ബ്യൂട്ടിഫുൾ ഒരു ലവ് ട്രാക്ക് തന്നെയായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷാനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാതിക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് 2026 റിലീസായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഒരു സോങ് ഉണ്ട്, ലവാണ് എന്ന സോങ്. അപ്പോൾ അതിൻ്റെ ഗാനം ചെയ്തിരിക്കുന്നത് റിജോ ജോസഫും ജോ പോളും ചേർന്നിട്ടാണ് ആ ഗാനം ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, നമുക്ക് കേൾക്കാൻ തന്നെ രസമുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.

അപ്പോൾ അടുത്ത ശനിയാഴ്ചകളിൽ 4 മണി തൊട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തന്നിട്ടുണ്ട്. ചില 2 മെസ്സേജസിനൊന്നും റിപ്ലൈ തന്നിട്ടില്ല. അടുത്ത ലൈവിൽ നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഈ ലോക സംഗീത ദിനത്തിൽ സംഗീത ലോകത്തെ വിശിഷ്ട വ്യക്തികൾ എത്തുന്നു റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. റിയാലിറ്റി ഷോസിലൂടെ മലയാള ഗാനരംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത പിന്നണി ഗായകൻ സംഗീത് റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കായി സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കുന്നു രാഗവിസ്മയത്തിലൂടെ. മറക്കാതെ കേൾക്കാം ലോക സംഗീത ദിനത്തിൽ രാഗവിസ്മയം. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 4:30. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ

0: മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് തുടരണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഡെങ്കിപ്പനി, ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനായി കൊതുകുകളുടെ ഉറവിട നശീകരണം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന ഡ്രൈ ഡേ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ബോയ്സ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ കൌൺസിലർ ബി ശൈലജ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ സഫീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ രേഖ എം രവീന്ദ്രൻ വിഷയാവതരണം നടത്തി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹെർമോയിൻ പി മാക്സ്വെൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വായനയുടെ മൂല്യം തലമുറകളിലേക്ക് പകരുന്നതിനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണം, മാസാചരണം എന്നിവയ്ക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം വടക്കേവിള എസ് എൻ പബ്ലിക് സ്കൂളിൽ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തിൽ നിന്ന് പുസ്തക ഡിജിറ്റൽ വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ നയിക്കാൻ പൊതുസമൂഹത്തിന് കഴിയണമെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ലൈബ്രറി കൌൺസിൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ആർ മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു. എസ് എൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ കെ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിംഗ് സെന്ററിൽ 3 മാസം ദൈർഘ്യമുള്ള ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, ഫുഡ് ആൻഡ് ബിവറേജസ് അസിസ്റ്റന്റ്, മൾട്ടി കുസീൻ കുക്ക്, ബേസിക് ബേക്കർ ആൻഡ് കൺഫെഷണർ കോഴ്സുകളിലേക്ക് 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9847174968 എന്ന നമ്പരുമായോ 9895399751 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ ക്വിസ് പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10:30 കടപ്പാക്കട സ്പോർട്സ് ക്ലബിലാണ് മത്സരങ്ങൾ. പങ്കെടുക്കുന്നവർ രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. ക്വിസ് മത്സരത്തിന് HS HSS വിഭാഗങ്ങളിലും പെയിന്റിംഗിൽ UP HS HSS വിഭാഗങ്ങളിലുമാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്ക് 9995586878 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9995586878. കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പവനം സെക്യുലർ അവാർഡ് കവി കുരീപ്പുഴ ശ്രീകുമാറിന്. കേരള സാഹിത്യ അക്കാദമി MD ഹാളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പവനപർവം അനുസ്മരണ പരിപാടിയിൽ കെ രാധാകൃഷ്ണൻ MP പുരസ്കാരം സമർപ്പിക്കും. കടപ്പാക്കട കെൽട്രോൺ നോളജ് സെന്ററിൽ 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് പ്രവേശനം ക്ഷണിച്ചു. യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് 8590733511 എന്ന നമ്പരുമായോ 9388338357 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിങ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ജേതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

0: സന്ധുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30.

0: മുതൽ വൈകിട്ട് 8 മണിവരെ ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ് അക്ഷരമുദ്ര. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണിത്. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയും കുറിച്ച് വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങളുണ്ട്, പ്രഭാഷണങ്ങൾ എന്നിവയുടെയും ഒക്കെ തന്നെ ഒരു സമഗ്രമായ വിവരണമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ ഞാൻ ഇന്ന് പറയുന്നത് പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായിരുന്ന മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന ഒരു കൃതിയെക്കുറിച്ചാണ്. ആ കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജാനുവിന്റെ ഭാഷയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ മാധവിക്കുട്ടി ജാനുവിന്റെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റെത്. അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നാട്ടിൻപുറത്തെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള വികാരമാണ് ജാനുവിലൂടെ പുറത്തു വരുന്നത് എന്ന് മാധവിക്കുട്ടി പറയുന്നു. ജാനുവിന്റെ നിരവധിയായ പ്രത്യേകതകളെക്കുറിച്ചും ജാനുവിന്റെ ഭാഷയെക്കുറിച്ചും വളരെ ആഴത്തിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് അക്ഷരമുദ്രയിൽ ജാനു പറഞ്ഞ കഥ ഞാൻ ശ്രോതാക്കൾക്കായി വായിക്കുകയാണ്. ജാനുവിന്റെ അതേ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഇത് വായിക്കുന്നത്. ജാനുവിന്റെ 1-ാം അധ്യായമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഇന്നാളൊരീസം മാതൃഭൂമിയില് ഉദ്യോഗമുള്ള ഒരാള് ഇന്നെ മിഠായി തെരുവില് കണ്ടപ്പോ ചോദിക്കുക, അല്ല ജാനുവമ്മേ, ജാനുവമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ മരിച്ചൂന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാൻ മരിച്ചൂന്ന് നിങ്ങൾ എങ്ങനെയാ കരുതിയത് നായരേ? ഞാൻ ചോദിച്ചു. എന്റെ 16 അടിയന്തരത്തിന് ഇങ്ങക്ക് ഞാൻ കുറി തന്നിരുന്നോ? അയാളപ്പോ അങ്ങനെ അങ്ങ് ഇല്ലാണ്ടായി. ചത്തൂന്നും അതിലപ്പുറവും ഒക്കെ പറഞ്ഞുണ്ടാക്കും വെറ്റകള്. ഇവറ്റയൊക്കെ അസൂയക്കാരാണേ, കഷണ്ടിക്കും അസൂയക്കും മറന്നില്ല എന്ന പണ്ട് ചീരക്കുഴി അച്ചുനായര് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഉള്ള സൂക്കേട് അച്ചുനായര് മാറ്റും. കുട്ടിയോളെ കരപ്പനും ചൊറിക്കും ഒക്കെ കഷായമുണ്ട്, പക്ഷെ അസൂയക്ക് മരുന്നില്ല. കുട്ടിയോളെ അത് കഴിപ്പിക്കാൻ ഭയങ്കര പ്രയാസ. പക്ഷേ ഒരച്ച് ശർക്കര നക്കാൻ കൊടുത്ത അവറ്റ കഷായമൊക്കെ ഇറക്കിക്കോളും. ഞാൻ എത്ര കുട്ടികളെ കണ്ടേക്കണു, അച്ഛനായരെ നെയ്യും കഷായം ഒക്കെ ചെല്ലുമ്പോ കാണാം വെളുത്തങ്ങനെ തടിച്ചു വരണത്. ആരോടും പറയില്ലെങ്കില് ഞാനൊരു കാര്യം പറയാം. ഈ കമലൂട്ടിയമ്മയുടെ അമ്മ ഉണ്ടായിരുന്നില്ലേ, അവര് പറഞ്ഞതാ, കുട്ടിക്കാലത്ത് ഗ്രഹണി പിടിച്ച് എല്ലും തോലുമായിത്രേ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിലെ സന്തതിയായിരുന്നു.

കൽക്കത്തയിലല്ലേന്നും താമസം. അമ്മയുടെ പഴേരിയും പശുവിന്റെ നെയ്യും അപ്പപ്പോ കറന്ന പാലും ഒന്നും അവിടെ കിട്ടിയില്ല അത്രേ. ബംഗാളിയോടെ കഞ്ഞിയായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. എന്തിനു പറയുന്ന, കാപ്പി കുടിച്ച് അങ്ങനെ വിയർപ്പിക്കും. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നോടുള്ള അസൂയ അതിന് കാരണമുണ്ട്. ഇക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, സാമാനം കേടുവരാണ്ട് വയ്ക്കാൻ ഉള്ള ഫ്രിഡ്ജുണ്ട്, ഇക്ക് ടി വി ഉണ്ട്, 1.5 പവന്റെ അടികയുണ്ട്, 2 വളയുണ്ട്, വള്ളിക്കമ്മലുണ്ട്, മുറുക്കാൻ പുകയിലുണ്ട്, തലയൊക്കെ നരച്ചാലും സ്ത്രീ ഭഗവതിയെ പോലെ ഇരിക്കണമെന്നാ എല്ലാവരും എന്നെ പറയുന്നേ. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കമലൂട്ടിയമ്മയുടെ വീട്ടിൽ പോയി 2 ആഴ്ച അങ്ങനെ അങ്ങോട്ട് താമസിക്കും. ഇപ്പൊ പോവാറില്ല. ഇടവും വലവും നോക്കാണ്ട് 36 പൊന്നാനി പോയി കുപ്പായമിട്ടില്ലേ. പേരും മാറ്റിയിത്രേ, സുറയെന്നാ പേര്. പേര് കേട്ടപ്പോ ഞാൻ അങ്ങട് ഇല്ലാണ്ടായി. എന്തിനാ കമലൂട്ടിയമ്മ ഈ കടുങ്കൈ ചെയ്തത്? ആരാ ഇത് ചെയ്യിച്ചത്? എന്റെ നാരായണകുളങ്ങര ഭഗവതിയെ, ഓനെ ഒരു പാഠം പഠിപ്പിക്കണേ. ഓന് ഈ ലോകത്തിലും മറ്റേ ലോകത്തിലും ഗതി കിട്ടില്ല. എന്ത് മുഖശ്രീയുള്ള ഒരമ്മയാർന്നേ നമ്മുടെ കമലൂട്ടിയമ്മ. ഗതി ഉണ്ടാവില്ല. ഈ മുഖശ്രീയുള്ള അമ്മ നമ്മുടെ കമലൂട്ടിയമ്മ ഇപ്പം ടിവിയിലും പേപ്പറിലും ഒക്കെ കാണാറുണ്ട്. കരിമ്പൂതം പോലെ എന്റെ നെഞ്ചു പൊട്ടണ്. ഇക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ വയ്യ. ഇങ്ങക്ക് കൊച്ചി പോയി അവരെ കണ്ടൂടേ എന്നാ എന്റെ ഇടയത്തെ പെൺകുട്ടിയോള് ചോദിക്കണ്. പഴയ സാരിയോള് മേടിച്ചു കൊണ്ടുവരീൻ. അവറ്റയ്ക്കൊക്കെ സാരിമേലാ കണ്ണ്. എപ്പോ നോക്കിയാലും സാരി സാരീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കൾക്ക് വേണ്ടത് ചുരിദാറാ. ഇത്രേ അഭംഗിയുള്ള ഒരു വേഷം ഞാൻ കണ്ടിട്ടില്ല. ആണും പെണ്ണും അല്ലാത്ത രൂപ ചുരിദാർ ഇടുമ്പോൾ. അമ്മമ്മയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ കുശുമ്പ. അമ്മമ്മയ്ക്ക് വയസ്സായില്ലേ, അതുകൊണ്ടാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്റെ അടുത്തെ സുനി ഇത് തന്നെ പറയും, ഇക്ക് വയസ്സായോ, എന്താ ഓൾക്കൊരു നഷ്ടം. എന്റെ മുഖത്തിന്റെ ചന്തം ഇവറ്റയ്ക്ക് ആർക്കും ഇല്ല. 2 കൊല്ലം മുമ്പ് ഞാൻ കൊച്ചി പോയപ്പോൾ കമലൂട്ടിയമ്മയുടെ ഇഷ്ടക്കാരി സുധാവാര്യര് ചോദിക്കുക, ആരാ കമലയുടെ അടുക്കളയിൽ ഇരിക്കണ സുന്ദരി ആരാ എന്ന്. ഞാൻ നിത്യവെള്ളയെ ഉടുക്കായിരുന്നുള്ളൂ, പണ്ട് പരിചയിച്ച ശീല. എന്റെ മുണ്ടോള് 1.5 മുണ്ടും കൈ പിടിക്കണ മുണ്ടും ഒക്കെ ഞാൻ കഞ്ഞിമേല് മുക്കി നീലം ചേർത്തങ്ങനെ വെളുപ്പിക്കും. കിളിയുടെ ചിത്രമുള്ള പേപ്പറിലാ നീലം വരണത്. അത് ഒരു ലേശമെടുത്ത് കഞ്ഞിയിൽ ചേർത്ത് നല്ലോണം കലക്കണം. അയില് മുണ്ടുമുക്കണം, നല്ലോണം കൊടഞ്ഞ് ഉണക്കാനിരണം. എന്റെ സ്ത്രീത്വം അതിമ്മലാ കിടക്കണേ. എന്നെ കണ്ടാ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ബേജാറാ. അവറ്റയുടെ നായന്മാരൊക്കെ എന്നെ നോക്കുമ്പം അവറ്റയ്ക്ക് പേടിയ. ചിലപ്പോ ഞാൻ വിചാരിക്കും ഈ സൗന്ദര്യം ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. കുഞ്ഞിപ്പാറുവിനെ പോലെ കറുത്തിട്ടാവായിരുന്നു, 2 കോന്ത്രമ്പല്ലുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തവളായി ഒരു ഭാഗത്ത് അങ്ങനെ കുത്തിയിരിക്കണമായിരുന്നു. ചീത്തപ്പേരും കേൾക്കേണ്ടി വരില്ല. ഈ ജന്മം അവസാനിക്കാറായില്ലേ. ഇനിയത്തെ ജന്മം മുഖശ്രീ തൊട്ടുകുളിക്കാത്ത മുഖവും കോന്ത്രപ്പല്ലും കാക്കയുടെ നിറവും ഒക്കെ കിട്ടണേന്നാ എന്റെ പ്രാർത്ഥന. ആത്മാർത്ഥ ഇല്ലാന്നാ പറയണത്. എന്താ ഇപ്പോ ഞാൻ പറയണതൊന്നും വിശ്വസിക്കാത്തത്? ഇങ്ങനെയൊന്നും വേണ്ടായില്ലായിരുന്നുണ്ടോ? എന്നെ ആർക്കും വേണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഒതളങ്ങ തിന്ന് ജീവൻ ഒടുക്കാം. പക്ഷേ ഒതളങ്ങ കണ്ടാ തന്നെ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ ഈ ജന്മം ഒതളങ്ങ കണ്ടിട്ടില്ല. വേറെ വല്ല വിഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചു തന്നോളീൻ, ഞാൻ തിന്നോളാം. എത്ര രസമായിട്ടാണ് ജാനുവമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ മാധവിക്കുട്ടി തൻ്റെ ഈ കൃതിയിൽ വിശദീകരിക്കുന്നത്. ജാനുവിൻ്റെ ഭാഷയാണ് ഇവിടെ നാം എടുത്തു പറയേണ്ടത്. കളങ്കം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജാനുവിൻ്റെ ഈ ഭാഷയാണ് ജാനുവമ്മ പറഞ്ഞ കൃതി എന്ന ഈ കഥയിൽ മാധവിക്കുട്ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുറേയധികം നേരമായി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ 1-ാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്.

അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് ജാനുവിൻ്റെ ഭാഷ വളരെയധികം നിഷ്കളങ്കമായിരുന്നു എന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. രണ്ടാം അധ്യായമാണ് ഞാനിനി ശ്രോതാക്കൾക്കായി വായിക്കുന്നത്. ഇൻഡോടത്തെ ഭാസ്കരനെ ഓർമ്മയില്ലേ തങ്കമണിയുടെ മോൻ? ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഓനെ കണ്ടേക്കണോ? കറുത്ത് മെല്ലിച്ച ഒരു ചെക്കൻ, അരയില് അവൻ നിക്കറ് കെട്ടിയായിരുന്നു നിർത്തണത്. ഇപ്പോ ഓനെ കാണണം, രാജകുമാരനെ പോലെ തടിച്ച് വെളുത്ത് മുഖത്ത് വലിയ മീശയും ഒക്കെയായി. ഇപ്പോ ഓൻ പോലീസിലാ. ആലുവേല് നാലും കൂടണ വഴിയില് കൈയും കലാശവും ഒക്കെ കാട്ടി ലോറിയും മാരുതിയും ഒക്കെ പിടിച്ചു നിർത്തലാ ഓന്റെ ജോലി. ചിലപ്പോ രാത്രി സമയത്താ ഓന് ഡ്യൂട്ടി. സന്ധ്യ ആവുമ്പം പണ്ട് തൂങ്ങിയിരുന്ന കുട്ടിയാ, ഇക്ക് കേക്കുമ്പോ പാവം തോന്നും. നമ്മുടെ മടിയിൽ കിടന്ന് വളർന്നണ കുട്ടോൾ അപ്പടി വളർന്ന് വലിയോരായപ്പോ അവരെ പറ്റി ആലോചിച്ച് കരയാനേക്ക് നേരം ഉണ്ടാവൂ. എന്റെ മടിയിൽ കിടന്ന് വളർന്ന കുട്ടിയല്ലേന്നും ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പേപ്പറിന്റെ ഡയറക്ടറാ നമ്മുടെ കമലയമ്മയുടെ മോൻ. വിശ്വസിക്കോ നിങ്ങള്, ചിന്നക്കുട്ടൻ സ്കൂള് പോവാണ്ടൊക്കെ നിലവിളിക്കുമ്പോൾ ദാസ്മേനോനും അടുക്കളക്കാരൻ ഗോപാലനും കാവല് നിൽക്കണ വാച്ച്മേനോനും ഒക്കെ കൂടി കുട്ടിയെ പിടിച്ച് കസാലയിൽ ഇരുത്തി ഒരു സാരിയുണ്ട് മുറുക്കി കെട്ടി റോഡിൽ കൂടെ എടുത്തോണ്ടല്ലേ സ്കൂളിൽ കൊണ്ടുപോവാറുന്നുള്ളൂ. സ്കൂളിൽ പോവാൻ ഇത്രയും മടിയുള്ള വേറൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ചിലോര് ഉറക്കെ ചിരിക്കും, ചിരിച്ചോണ്ടൊന്നും നമ്മുടെ ചിന്നുക്കുട്ടൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ബോംബെ എന്ന് പറയണ ദേശത്തിന് രാജാവ താൻ എന്നായിരുന്നു ആ കുട്ടിയുടെ നാട്യം. എന്ത് ബോംബെയുടെ പുതിയ പേര് ഞാൻ കേട്ടിട്ടില്ല, മുമ്പേന്നൊക്കെ കേക്കണു. ഇന്നേം പോലീസ് പിടിച്ചോട്ടെ, ഇക്ക് യാതൊരു പേടിയില്ല ഈ ജന്മം. മുംബൈന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബോംബെ അല്ലെങ്കിൽ ബോംബെ അങ്ങനെ ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയി. ഈ ശീലം മാറ്റാൻ മറാഠികൾക്ക് കഴിയില്ല. നമ്മുടെ നാട്ടില് ഓടണ തീവണ്ടികൾക്ക് കയറാൻ മറാഠികൾക്ക് പേടിയാവില്ലേ? മഴയില് കുതിർന്ന പാലങ്ങളാ ഒക്കെ, 100 കൊല്ലം പഴക്കമുണ്ട്. വണ്ടി എപ്പോഴാ പുഴയില് പത്തോന്നും പറഞ്ഞു വീഴുന്നേന്ന് ആർക്കും അറിയില്ല. നീന്തല് വശമുള്ളവര് ചിലപ്പോ രക്ഷപ്പെടും, ബാക്കിയുള്ളവര് ചെളിവെള്ളം കുടിച്ച് വയറ് പൊട്ടിച്ചാവും. എന്റെ പുന്നയൂർക്കാവിലെ ഭഗവതി, ഇക്ക് ഇവറ്റയുടെ ചിത്രം TVയിൽ കാണുമ്പോ തന്നെ കരച്ചില് വരും. TVയില് മനുഷ്യന്റെ ശവശരീരം കാണിക്കരുതെന്ന ഞാൻ നായനാരോട് പറയാൻ പോണത്. നായനാരോട് ഫോൺ വിളിക്കാൻ കൊറേ അധികം ശ്രമിച്ചു, കിട്ടിയില്ല. പുകല വലിക്കേല കൊച്ചിയിലെന്ന് കേട്ടപ്പോ തോന്നിയതാ ആദ്യം തന്നെ വിളിക്കാന്ന്. കഞ്ഞിയും ചോറും കിട്ടിയില്ലെങ്കില് സാരമില്ല, പക്ഷെ ഇക്ക് പുകയില വലിക്കാതെ 2 ദിവസം കഴിയാൻ വയ്യ. ശർക്കരയിട്ട് വാസന പുകയില ഉണ്ടാക്കണെങ്കില് ചിലരൊക്കെ അത് വാങ്ങി കയ്യിൽ വയ്ക്കല. വായനാറ്റം പോവാനാ, ക്ക് വെറും പുകയിലയാ ഇഷ്ടം, ക്ക് വായനാറ്റം ഇല്ല. നിന്റെ വായ്ക്ക് സ്വതവേ തന്നെ നല്ല വാസനയാ, എന്താ എന്റെ രഹസ്യം ഒന്ന്? അടപ്പേല പാറു എത്ര തവണയാ ചോദിച്ചേക്കണത്? ഓക്ക് വല്ലാത്ത വായനാറ്റവ, കോന്ത്രപ്പല്ല് കാരണാവും. പാവം പാറൂന് നാറ്റം, അതുകൊണ്ടാത്രേ ഓൾക്ക് സ്വയംവരം നടക്കാഞ്ഞത്. നാട്ടില് ഏത് കല്യാണം നടന്നാലും പാറു അവിടെ ഹാജർ. പുളിയിലക്കര മുണ്ടും ചോന്ന ചെമ്പര പൊട്ടും കഴുത്തില് അടികയും ഒക്കെയായി പാറു പന്തലിലുണ്ടാവും. പാവം, നാഗസ്വരം കേൾക്കാൻ പാറുവിന് വലിയ മോഹാത്രേ. ഒടുവില് മോഹം സാധിക്കാതെ അടപ്പേല പാറു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ടൈഫോയിഡ് പനിയാറുന്നു, ഡോക്ടർ കൊടുത്ത മരുന്ന് തെറ്റിപ്പോയി എന്നാ കേക്കണത്. ഇക്ക് ശല്യ. ഞാൻ കാണാത്ത ഒരു കാര്യം ഞാൻ ബാക്കിയുള്ളവരോടൊന്നും പറയില്ല. എന്റെ അമ്മാമ വേലപ്പാര് വീരശൂര പരാക്രമിയായിരുന്നു. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു വിശകലനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ

ശ്രോതാക്കൾക്ക് വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര. മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെക്കുറിച്ചൊക്കെയാണ് അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ പുന്നയൂർ കുളത്തിൻ്റെ പ്രണയ രാജകുമാരിയായിരുന്ന കമലാദാസ് എന്ന ആമിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ ജാനുവിൻ്റെ ഭാഷ മാധവിക്കുട്ടി എടുത്തു പറയുന്നുണ്ട്. ജീവനുള്ള നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് ആമി പറയുന്നു. ഈ ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ഭാഷ ആരും കേട്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതി വയ്ക്കുന്നത് എന്നും ആമി പറഞ്ഞിട്ടുണ്ട്. ജാനുവിൻ്റെ ഭാഷ അല്ലെങ്കിൽ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയെക്കുറിച്ച് അതിൻ്റെ രണ്ടാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജാനു ഇങ്ങനെ പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. ഈ ജാനു എന്നത് തൻ്റെ ബാല്യക്കാരിയായ ചിരുതേയി അമ്മ എന്ന വ്യക്തിയെ ജാനുവാക്കി മാറ്റിയാണ് മാധവിക്കുട്ടി തൻ്റെ കൃതിയിൽ വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങളായി മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്നു അല്ലെങ്കിൽ പരിചാരികയായിരുന്ന ചിരുതേയി അമ്മയാണ് ജാനുവമ്മയായി മാധവിക്കുട്ടി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നത്. ജാനു പറയുകയാണ്: രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിച്ചു. കാലില് ലേശം നാരായണാദി തൈലം തിരുമാൻ ഞാൻ പോയതാ. സന്ധിയിലൊക്കെ വേദനയാ. വാദമെന്നൊക്കെ ചിലോർ പറയും. വാദമാവില്ല. ഇക്ക് വാദം പിടിക്കണ പ്രായമായിട്ടില്ല. ജാതകം ഇല്ലെങ്കിലും ഇക്കിൻ്റെ വയസ്സിനെ പറ്റി രൂപമുണ്ട്. ദാസമേനോൻ്റെ പ്രായാ ഇക്ക്. മൂപ്പർ മിഥുനത്തിൽ മരിച്ചു. എന്നാ മരിച്ചേന്ന് ചോദിച്ച ഇക്ക് കീറ് കൃത്യം ഉത്തരം പറയാൻ വയ്യ. ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞു എന്ന് തോന്നണു. എന്ത് ഇക്ക് മരണഭയോ? ഏ ഇക്കൊരു ഭയോ ഇല്ല. ആകെ കൂടി എൻ്റെ അമ്മാമ്മ മാത്രമേ ഇക്ക് പേടിയുണ്ടാറുന്നുള്ളൂ. വേലപ്പാരെ പറ്റി കേട്ടിട്ടില്ലേ? കേക്കാണ്ടായിരിക്കില്ല. ശൂര പരാക്രമി. അമ്മാമ്മ മിറ്റത്ത് നിൽക്കുമ്പോൾ ചുളി പാടില്ല. ഒത്ത ഉയരം പുരുഷ ലക്ഷണം ഒക്കെ തികഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഞാൻ എത്ര സ്ഥലത്ത് പോയിരിക്കണു, എത്ര മനുഷ്യരെ കണ്ടിരിക്കണു. ഈ അമ്മാമ്മയുടെ അത്രയും പുരുഷ ലക്ഷണം തികഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആര്? സിനിമക്കാരോ മമ്മൂട്ടിയോ മോഹൻലാലോ? എന്താ ഈ പറയണത്? അവറ്റയ്ക്ക് എന്ത് പുരുഷ ലക്ഷണാ? മൂത്ത് വെളുത്ത് പൗഡർ ഇട്ടാ പുരുഷ ലക്ഷണം കിട്ടുവോ? ഇപ്പോൾ പുരുഷന്മാരെ കാണാൻ കിട്ടില്ല. എല്ലാരെ കണ്ടാലും പെണ്ണുങ്ങളാന്നാ തോന്നാ. കുണ്ടന്മാര് ചന്തി കുലിക്കണി നടക്കണത് കണ്ടാ നോക്കി നിൽക്കണവരൊക്കെ ഓക്കാനം വരും. ആണാച്ച ആണ്, പെണ്ണാച്ചാലോ പെണ്ണ്. നടൂലാവരുത് സ്ഥാനം. അതേ ഞാൻ പറയണുള്ളൂ. ഇല്ലെങ്കിൽ കാണാം ഈ ലോകം നിറച്ച് ആണും പെണ്ണും അല്ലാത്തൊരു വിലസണത്. ഇക്ക നപുംസകങ്ങളോട് വെറുപ്പാ ഇല്ലാന്നേ. ക്കാരോടും ഒരു വെറുപ്പുമില്ല. എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതല്ലേ. നപുംസകമായി ജനിക്കണത് ആരുടെ തെറ്റാ? കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന നേർവഴിക്ക് നടത്തണേ സദാസമയവും എന്നേ എൻ്റെ പ്രാർത്ഥന ഉണ്ടാറുന്നുള്ളൂ. ഞാൻ നായർ സ്ത്രീയായിട്ട് ജനിച്ചു, നായർ സ്ത്രീയായിട്ട് തന്നെ മരിക്കും. ഞാൻ മതം മാറി പേരും മാറ്റി ഈ ജന്മം നടക്കില്ല, അത് തീർച്ചയാ. കമലൂട്ടി അമ്മയ്ക്ക് ഇങ്ങനെയും പോഴത്തം പറ്റൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പഠിച്ചു പഠിച്ച് പണിക്കാരായിന്ന് അമ്മാമ്മ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ രണ്ടാം അധ്യായമാണ് ഞാൻ അങ്ങനെ തന്നെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വായിച്ചു

0: ഏൽപ്പിച്ചത്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത ജാനുവിൻ്റെ ഭാഷയാണ്. ജാനു 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മന്ത്രി എന്ന് പറഞ്ഞ മരഞ്ചാടിയൊന്നുമല്ല, അവറ്റയ്ക്ക് വാലുണ്ടാവില്ല, എല്ലാരെ പോലെയോ ആ മന്ത്രിയോളും. ബോംബെന്ന് കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ മന്ത്രിയോളെ പോലെ പവറ് കാട്ടൂല്ല മറാഠിക്കാരി മന്ത്രിയോള്. ബാലസാഹിബ് എന്നെല്ലാരും വിളിച്ചേർന്ന ഒരു തന്ത വന്നു ഒരിക്കൽ മോനൂട്ടനെ കാണാൻ. തന്തയായിരിക്കാം, നല്ല തലയെടുപ്പ, അവറ്റയൊക്കെ മുണ്ടുടുക്കണത് താറുടുക്കണ പോലെയാ. നിലത്ത് എഴഞ്ഞു കിടക്കും. ഖദറിന്റെ ജുബ്ബയുടെ കീശയിൽ കണ്ണടക്കൂട് വച്ചിട്ടുണ്ടാവും. കാശി വയ്ക്കാൻ പേഴ്സില്ല, എന്തിനായി പേഴ്സ്? പിന്നാലെ കാര്യസ്ഥന്മാർ നടക്കുണ്ടാവും. അവറ്റയുടെ കയ്യിൽ പെട്ടിയും പ്രമാണവും ഒക്കെ ഉണ്ടാവും. 10,000 എടുത്തു കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞ കാര്യസ്ഥന്മാര് പെട്ടെന്ന് കൊടുക്കും ആ തുക. എന്ത്, ഞാൻ മേടിച്ചു എന്നോ പറയണത്? ഛേ, ഞാൻ ആ ജാതി പെണ്ണല്ല. ഇക്ക് മാനവും മര്യാദയും വിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ തറവാട്ടില് ഒരു തീയും മാനവും മര്യാദയും വിട്ട് നടന്നിട്ടുമില്ല. കാശില്ലെങ്കിൽ ഉണ്ണണ്ട, ചാവാനും വലിയ വിരോധമൊന്നുമില്ല. ഇക്ക ഒരു മന്ത്രിയും കാശ് തന്നിട്ടില്ല. കാശ് തന്നാ ഞാൻ മേടിക്കൂല്ല. മന്ത്രിയായെന്നും ഇക്ക് നോട്ടോ ഇല്ല. ഞാൻ അത് തന്നോന്റെ മോന്തക്കെറി. ഞാനും ഇവിടെയൊക്കെ വളർന്നതല്ലേന്നും ഇന്നേം കാലം വരെ ഏതെങ്കിലും കൂളൻ വന്ന് ഒരു ഊട്ടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ആരും എൻ്റെ അടുക്കത്തേക്ക് പോലും വരില്ല. അത് ഉറപ്പാ. എൻ്റെ ആദ്യത്തെ സംബന്ധക്കാരൻ വിളക്കും കെടുത്തി എന്നെ തൊടാൻ വന്നപ്പോൾ ഞാനാ പഹേൻ്റെ വലത്തെ കാത് ഒരൊറ്റ കടി. അയ്യോ എൻ്റെ അമ്മേന്ന് നിലവിളിച്ച് ജനലിൽ കൂടി ഒരു ചാട്ടം. പിന്നെ മുറിവൊക്കെ ഉണങ്ങി. ഏകദേശം 1 മാസം കഴിഞ്ഞാ മടങ്ങി വന്നത്. ഇക്ക് ഒരു വരിക്കച്ചക്കയും കൊണ്ടാ ഓൻ്റെ വരവ്. തേൻ വരിക്ക. രാത്രി ഒരു വാരിസാരുടെ തൊടിയിന്ന് കട്ടതാത്രേ. എന്റെ സംബന്ധക്കാരന് ഒരു തൊഴിലേ വശം ഉണ്ടാർന്നുള്ളൂ. ദാ വാല്യത്തെ രാത്രി വേലി ചാടി തേങ്ങ മോഷ്ടിക്കുക പതിവ്. ചിലപ്പോ വൈക്കോല് കക്കും, അത്ര തന്നെ. എനിക്ക് കള്ളന്റെ ഭാര്യ ആവണ്ടേന്ന് പറഞ്ഞ് ഞാൻ എത്ര കിടന്ന് കരഞ്ഞു. ഒടുവില് ആ ബാധയൊഴിഞ്ഞു. കുറെ കാലം അയാള് ജയിലിലായിരുന്നു. പിന്നെ പുറത്തു വന്നോ അതോ അവിടെ കിടന്നു ചത്തോ ക്കൊന്നും അറിയില്ല. ഞാന് അന്വേഷിച്ചില്ല. ക്ക് ഒരു വരിക്കച്ചക്ക ലാഭം, മറ്റൊന്നും ആ മനുഷ്യൻ ഇക്ക് തന്നിട്ടുമില്ല. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ്. ഈ കൃതി അങ്ങനെ തന്നെ ഞാൻ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചതാണ്. എന്തെന്നാൽ ജാനുവമ്മയുടെ ഭാഷ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ കൃതി ശരിക്കും മലയാള സാഹിത്യ ലോകത്ത് അറിയപ്പെടേണ്ട ഒരു കൃതി തന്നെയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷ വളരെ നിഷ്കളങ്കത നിറഞ്ഞതാണ്. തൻ്റെ ബാല്യക്കാരിയായ ജാനുവമ്മയെക്കുറിച്ചാണ് ഈ കൃതിയിലൂടെ മാധവിക്കുട്ടി പറയുന്നത്. മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്ന ചിരിതേയി അമ്മയാണ് ജാനുവമ്മ എന്ന കഥാപാത്രമായി മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനഃസൃഷ്ടിച്ചത്. വായനക്കാർക്ക് ഒരുപക്ഷെ ഇതൊരു പുതിയ അനുഭവമാകാം. ഇങ്ങനെ ഈ കൃതിയുടെ നിരവധി അധ്യായങ്ങൾ അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിന്റെ തുടർ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കാം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 20. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ സ്ഥാപിതമായതും പ്രഥമ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര വിതരണം നടന്നതും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂൺ 20. ജൂൺ 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 20. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പ്രചോദനമായി മാറിയ ശ്രീനാരായണ ഗുരുവിന്റെ ആരിവിളക്ക് എന്ന പ്രസിദ്ധ പ്രസംഗം നടന്നത് 1927 ജൂൺ 20. ശ്രീ വിദ്യാധിരാജ തന്ത്രവിദ്യാലയം ശാസ്ത്ര പഠനത്തിനായി ആരംഭിച്ചത് 1921 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 20 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ശാഖ കേരളത്തിൽ സ്ഥാപിതമായത്. പ്രഥമ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം വിതരണം നടന്നത് 1961 ജൂൺ 20. പ്രമുഖ മലയാള എഴുത്തുകാരനും സംവിധായകനുമായ MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995 ജൂൺ 20. ജൂൺ 20 തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിതമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് 1951 ജൂൺ 20. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഇത്. കൊച്ചി തുറമുഖം സ്ഥാപിച്ചത് 1928 ജൂൺ 20. കേരളത്തിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1983 ജൂൺ 20. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തിയത് 1920 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടന്നത് 1925 ജൂൺ 20. മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ് മുതൽ കുർള വരെയായിരുന്നു ആദ്യയാത്ര.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: This is Radio Santhanam 90.4 FM. Stay tuned.
9: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം വ്യാസ

പ്രസാദം. അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

श्रोत्रं मनसो मनो यत् वाचो वाचं सौ प्राणस्य प्राणः चक्षुषश्चक्षुः अधिमुच्य धीराः प्रेत्यस्माल्लोकात् अमृता भवन्ति. श्रोत्रस्य श्रोत्रं चेवियुटे चेवि മനസോ മനോ യത് മനസിന്റെ മനസ് യാതൊന്നു വാചോഹ വാചം അത് തന്നെയാണ് വാക്കിന്റെ വാക്ക് സ ഉ നിശ്ചയമായിട്ട് അത് തന്നെയാണ് പ്രാണസ്യ പ്രാണഹ പ്രാണന്റെ പ്രാണൻ ഇതറിയുന്ന ഒരാൾ അതിമുച്യ ദി വൺ ഹൂ നോസ് വാട്ട് ചെവിയുടെ ചെവി നാക്കിന്റെ നാക്ക് നാക്കും ചെവിയും കണ്ണും കാതും മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ മനസ്സിന്റെ മനസ്സും നാക്കിന്റെ നാക്കും ചെവിയുടെ ചെവിയും ഒന്നാണ് ദി വൺ ഹൂ നോസ് ദാറ്റ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഈ ഒരു തത്വം ഏതിന്റെ തത്വം ചെവിയുടെ തത്വം നാക്കിന്റെ തത്വം മൂക്കിന്റെ തത്വം ചെവിയും നാക്കും മൂക്കും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ള തത്വം ഒന്നാണ് ആ തത്വത്തിനെ അറിയുന്ന ആള് ഹീ ജസ്റ്റ് ഗോസ് ബിയോണ്ട് അതിമുച്യധീര അസ്മാ ലോകാത് പ്രേത്യ ഹീസ് നോ മോർ ഇൻ ദിസ് വേൾഡ് പിന്നെ ഇവിടെ ഇങ്ങനെ സൺ ഓഫ് ദി ഫാദർ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണില്ല എന്ന് പറയാ He just goes beyond. Pretyasma lokat amrita bhavanti. He never dies. After knowing this, pinne ayal marikkilla. Okay? Enna pinne adu endanu parnude? പറയണു ന തത്ര ചക്ഷുർ ഗച്ഛതി ന വാഗച്ഛതി നോ മനഃ ന വിദ്മഃ ന വിജാനീമഃ യഥാ ഏതത് അനുശിഷ്യാത് ചെവിയുടെ ചെവിയെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും കാരണം ചെവിക്ക് അവിടെ പോകാൻ പറ്റില്ല ചെവി ഈസ് ഫങ്ഷനിങ് ബിക്കോസ് ഓഫ് ദാറ്റ് ബട്ട് ചെവി കനോട്ട് ഹിയർ കേട്ടില്ലേ അതിനെ അറിയാൻ ചെവിക്ക് പറ്റില്ല കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന കണ്ണിനെ കാണാൻ കണ്ണിന് സാമർഥ്യമില്ല ന തത്ര ചക്ഷുഹു ഗച്ഛതി ന വാഗച്ഛതി വാക്കുകൊണ്ട് അതിനെ പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാം വാക്ക് പറയാൻ സാമർഥ്യമുള്ളതായി തീർന്നു അതുകൊണ്ടാണ് മനസ്സിലായില്ലേ എന്നിട്ട് ഗുരു പറയുകയാണ് റിയലി സോറി ഓ മൈ ഡിയർ ഡിസൈപ്പിൾ ഐ കൺഫസ് എനിക്ക് അറിയില്ല ഇതെങ്ങനെയാ പറഞ്ഞേണ്ടത് സ്വാമി പറഞ്ഞു വന്നത് ഗോപികമാര് ഈ കാര്യം കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കി എന്താ ഗോപികമാര് പറയണത് നഖലു ഗോപിക നന്ദനോ ഭവാൻ

We don't underestimate your glory. ഹേ കൃഷ്ണ, അവിടുത്തെ മഹാവൈഭവത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന നന്ദഗോപനല്ല. കേട്ടില്ലേ, വി ആർ സോ താങ്ക്ഫുൾ. ഞങ്ങളുടെ ഒരു കളിക്കൂട്ടുകാരനായി അവൈലബിൾ ആയി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃതജ്ഞത പുലർത്തുന്നു. പക്ഷേ വി നോ ഹു ആർ യു. ആരാ അങ്ങ്? അഖില ദേഹിനാം, ഇവിടെയുള്ള സകല ജീവി വർഗത്തിലും അന്തരാത്മദൃക്, അന്തരാത്മാവായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന തത്വമാകുന്നു. ഇത് ഉപനിഷത്തിൽ പറഞ്ഞതല്ലേ? നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം, നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്.

ഗോപികമാർക്ക് ഇത് ലഭിച്ചു. എങ്ങനെ അവർക്ക് അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അനന്യഭക്തി. ഈശ്വരപ്രേമം വളർത്തു. ഈശ്വരപ്രേമം വളർത്താനുള്ള വഴി എന്താ? വിശ്വപ്രേമം വളർത്തുക എന്നുള്ളതാണ്. വെരി ഡിഫിക്കൾട്ട്. യെസ്. ആരേ പറഞ്ഞു ഭക്തി ഇത്ര എളുപ്പമാണ്? ഈശ്വരഭക്തി വളർത്താനുള്ള വഴി എന്താണ്? പ്രപഞ്ച സ്നേഹം. സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാ പോരാ, സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴി എന്താ? സേവനം. സേവന ചര്യയിൽ എപ്പോഴും മുഴുകി വർത്തിക്കാമെങ്കിൽ, കേട്ടില്ലേ, രാഗദ്വേഷത്തെ അതിക്രമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ശത്രു നമ്പർ വൺ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഇയാളിലും ചേതനയായി പരിലസിക്കുന്നത് സർവേശ്വരനാണ്, എനിക്ക് പ്രിയങ്കരനായ ഭഗവാനാണ് എന്ന് ഓർമ്മിക്കാൻ കഴിയുക. ഇതാണ് വഴി. പുരുഷസ്സ പരഃ പാർത്ഥ, ആ അവ്യക്തത്തിനും അതീതമായ പരമപുരുഷനെ ഭക്ത്യാലഭ്യഹ, ഭക്തി കൊണ്ടാണ് ലഭിക്കുക. അനന്യ ജ്ഞാനലക്ഷണയാ അനന്യയാ ആത്മവിഷയയാ ഭക്തിയ, ആത്മവിഷയകമായ ഭക്തി, ജ്ഞാനലക്ഷണമായ ഭക്തി, കേട്ടില്ലേ, ആ ഭക്തി കൊണ്ട് ലഭിക്കും. ഏഴാം അധ്യായത്തില് അനേക ജന്മ, എത്രയോ ജന്മം കൊണ്ടാണ് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാന്മാം പ്രപദ്യതേ വാസുദേവ സർവമിതി എന്ന് ആ ഭക്തിയുടെ പരമകാഷ്ഠയെ വർണ്ണിച്ചിരിക്കുന്നു. അനവധി ജന്മങ്ങൾ, അനവധി ജന്മം എന്ന് പറഞ്ഞാല് സംസ്കാരാർജനം, സത്സംസ്കാരാർജനത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട്, കേട്ടില്ലേ, ശത്രു മിത്രങ്ങൾക്കൊക്കെ അതീതമായിട്ട് ചിന്തിക്കാനുള്ള ധൈര്യം വന്നു. എങ്ങനെയാ വന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൽപ്പനകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് പഠിച്ച് പഠിച്ച് ഇവയ്ക്കൊക്കെ അനാവശ്യമായ മൂല്യം നൽകിയിട്ടാണ് നാം ദ്രോഹിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സർവേശ്വരനെ സ്നേഹിക്കുന്നതിന്റെ സേവിക്കുന്നതിന്റെ പാതയിൽ ഉറയ്ക്കുന്നു. അനന്യ ഭക്തിയ യസ്യ അന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം, സകല ഭൂതജാലങ്ങളിലും അന്തസ്ഥമായി വർത്തിക്കുന്നത്, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്, തദം എന്ന് പറഞ്ഞാൽ വ്യാപ്തം എന്നർത്ഥം. ബൈ വിച്ച് സർവമിതം തദം, എല്ലാം ഏതിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ. ഒമ്പതാം അധ്യായത്തിൽ അത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരും. അപ്പൊ അതിനാൽ എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കും, അതാണ് സകല ഭൂതജാലങ്ങളിലൂടെ ഉള്ള ഭൂതജാലങ്ങളുടെയും ഉള്ളിലുള്ളതും, സ്റ്റഫ് ബിഹൈൻഡ്. അങ്ങനെയുള്ള ഈ പുരുഷനെ സാക്ഷാത്കരിക്കാനുള്ള വഴി എന്താണ്? ഭക്തി മാത്രമാണ്, അനന്യ ഭക്തി. പ്രകൃതാനാം യോഗിനാം പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം കാലാന്തര മുക്തിഭാജാം ബ്രഹ്മപ്രതിവത്തയെ ഉത്തരോ മാർഗഹ വക്തവ്യ ഇതി എത്ര കാലേ ഇത്യാദി വിവക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം ഉച്യതേ ആവൃത്തി മാർഗോപന്യാസ ഇതര മാർഗ സ്തുത്യർത്ഥ. ഇനി ഭഗവാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ പോണു. ഏതൊക്കെയാ രണ്ട് കാര്യങ്ങൾ പറയാൻ പോണത്? ഉത്തര മാർഗ പ്രയാണത്തെ കുറിച്ചും ദക്ഷിണ മാർഗ പ്രയാണത്തെ കുറിച്ചും രണ്ട് കാര്യങ്ങൾ ഭഗവാൻ പറയാൻ പോകും. അതിന്റെ ആമുഖമായിട്ട് പ്രകൃതാനാം യോഗിനാം, ഇവിടെ പ്രസ്താവിച്ചു വരുന്ന യോഗികളുടെ കാര്യത്തിൽ പരമമായ ഭക്തി കൊണ്ട് ജ്ഞാനാനുഗ്രഹം ലഭിച്ചവർക്ക് ഗതിവിഗതി ഒന്നുമില്ല കേട്ടോ. കേട്ടില്ലേ, ഭഗവാൻ രമണ മഹർഷി

0: ശ്രീരാമകൃഷ്ണോ പരമഹംസര് ഇവർക്കൊന്നും ഗതിയൊന്നുമില്ല. അവരുടെ പ്രാണൻ ഇനി പ്രയാണം ചെയ്യുന്നേയില്ല. ശരീരാദികൾക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ അവരുടെ ജ്ഞാനനിഷ്ഠ അതിന് ഇനി നീക്കുപോക്കൊന്നുമില്ല. കേട്ടില്ലേ? പക്ഷെ ആ ഒരു നിഷ്ഠ കൈവരാത്തവരോ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം, അവര് പ്രണവത്തെയൊക്കെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നവരാണ്. കേട്ടില്ലേ? അങ്ങനെയുള്ളവര് കാലാന്തര മുക്തിഭാജാം, കാലാന്തരത്തിൽ മുക്തിയെ നേടുന്നവരാണ്. ബ്രഹ്മപ്രതിപത്തയെ ഉത്തരോ മാർഗ വക്തവ്യ, അവര് പോകുന്ന മാർഗം മരണശേഷം അവര് പോകുന്ന മാർഗത്തിന് ഉത്തരമാർഗം എന്ന് പേര്. ഇത് എത്ര കാലേ ഇത്യാദി വിവക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം ഉച്ചയതെ, ആ അവര് പോകുന്ന മാർഗത്തെ കുറിച്ചുള്ള വിശദീകരണം തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ലഭിക്കും. ഒപ്പം തന്നെ ഉത്തരമാർഗത്തിലൂടെ തിരിച്ചുവരവില്ലാത്ത തത്വസാക്ഷാത്കാരം നേടുന്നവരെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ അത് സാധിക്കാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ കുറിച്ച് എന്താ പറയുക? ആവർത്തി മാർഗോപന്യാസം, ആവർത്തിക്കുന്നവരുടെ മാർഗം പറയും. ആവർത്തിക്കുന്നവരുടെ മാർഗം ദക്ഷിണ മാർഗമാണ്. ഒന്നാമത്തത് സൂര്യമാർഗമാണെങ്കിൽ രണ്ടാമത്തത് ചാന്ദ്രമാർഗം. ഒന്നാമത്തത് സൂര്യമാർഗം, രണ്ടാമത്തത് ചാന്ദ്രമാർഗം. സൗരമാർഗം, ചാന്ദ്രമാർഗം. കേട്ടില്ലേ? എന്തിനാണ് രണ്ടാമത്തെ മാർഗത്തെ കുറിച്ച് പറയുന്നത്? ഇതരമാർഗ സ്തുത്യർത്ഥ, ഉത്തരായണത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ദക്ഷിണായനത്തെ പ്രതിപാദിക്കുന്നത്, അല്ലാതെ ഇവിടെ വിഷയമില്ല എന്ന് പറയും. ഇപ്പൊ ദക്ഷിണായനത്തിലാണെങ്കിൽ ഇതേട്ടോ അവസ്ഥ എന്ന് കേട്ടാൽ, ഓ ഇപ്പൊ ഉത്തരായണാണ് കേമല്ലേ, യെസ് നവിന് അതിനുവേണ്ടി ഉദ്യമിക്കാം, ഉത്സാഹിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: post office today or log into indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: हर सरकारी योजना का लाभ सीधे आप तक पहुंचाया जा रहा है. अब कोई बिचौलिया नहीं, कोई रुकावट नहीं, सिर्फ आपके अधिकार पर फोकस है. एग्रीस्टेक के माध्यम से किसान रजिस्ट्री बनेगी, किसान क्रेडिट कार्ड, DBT और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
1: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കണക്റ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
1: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ൽ അധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

உலக சங்கேத தினத்தில் சங்கேத லோகத்தை விசிஷ்ட வியக்திகள் எத்துனோ ரேடியோ சாந்த்வனம் 90.4 FM இல் റിയാലിറ്റി ഷോസിലൂടെ മലയാള ഗാനരംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത പിന്നണി ഗായകൻ സംഗീത് റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കായി സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കുന്നു രാഗവിസ്മയത്തിലൂടെ. മറക്കാതെ കേൾക്കാം ലോക സംഗീത ദിനത്തിൽ രാഗവിസ്മയം. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 4:30. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. സ്നേഹസ്പർശത്തിലൂടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ്, എങ്കിലും സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകളും സ്ഥലങ്ങളും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ സ്നേഹസ്പർശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സ്നേഹസ്പർശത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ മേരി റാണി സി ജെ. സ്നേഹസ്പർശത്തിലൂടെ ഓരോ കഥ കേട്ട് നമ്മൾ നെഞ്ചിലേറ്റുമ്പോഴും ആ കഥ നമ്മുടെ അരികിലെത്തിക്കുന്ന റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീമിന് ഒത്തിരി സ്നേഹത്തോടെ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഓരോ ജീവനെയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്ന കാര്യത്തിൽ, ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ സമീപിക്കുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് തണലായും സാന്ത്വനമായും കരുതലായും അവരെ ഒക്കെ കൂടെ കൂട്ടുന്ന ഓരോ നിമിഷവും മറ്റുള്ളവരിൽ നൽകുന്ന നന്മയുള്ള ചിന്തകളെ ഉണർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ചെറിയ രോഗം നമ്മളെ ബാധിച്ചാൽ എന്തൊക്കെ അസ്വസ്ഥതകളാണ് നമ്മൾ നേരിടുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിരിക്കൂ എന്ന് ഉറപ്പ് നൽകി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സ്നേഹസ്പർശത്തിൽ രാജീവ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ലൂടെ. വെളുത്തുമെലിഞ്ഞ വളരെ ക്ഷീണിതനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഒരു 25 വയസ്സ് തോന്നിക്കും ആ പെൺകുട്ടിക്ക്. അത് അയാളുടെ അനുജത്തിയായിരുന്നു. രണ്ടുപേരും കൂടി ഞങ്ങളുടെ ചിന്നക്കടയിലെ ക്ലിനിക്കിൽ ഒരു OP ദിവസം വന്നു. ആ പെൺകുട്ടി വളരെ പ്രയാസപ്പെട്ടിട്ടും അവർ വന്ന ഓട്ടോയിൽ നിന്നും അയാളെ ഇറക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. ഇത് കണ്ടുനിന്ന് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഡോക്ടറിനെ വിവരം അറിയിച്ചതനുസരിച്ച് അയാളെ ഓട്ടോയിൽ വെച്ച് തന്നെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ ക്ലിനിക്കിൽ നിന്നിറങ്ങി വന്നു. KCB-യിൽ ലൈൻമാനായിരുന്ന രാജീവിന് 30 വയസ്സായിരുന്നു. RCC-യിൽ നിന്നുമുള്ള ഡിസ്ചാർജ് സമ്മറിയും പാലിയേറ്റീവ് കെയർ ട്രസ്റ്റുമായി ബന്ധപ്പെടാനുള്ള കുറിപ്പും അദ്ദേഹം ഡോക്ടറിനെ ഏൽപ്പിച്ചത് പ്രകാരം ഡോക്ടർ അത് വിശദമായി പഠിച്ചു. ലങ്സിനെ വല്ലാതെ ബാധിച്ചിരുന്ന ക്യാൻസർ മറ്റവയവങ്ങളിലേക്കും പടർന്നു പിടിച്ച അവസ്ഥയായിരുന്നു രാജീവിന്. ഇനിയുള്ള ഏക പോംവഴി ബുദ്ധിമുട്ടുകൾ കുറച്ച് വരും ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഉദ്ദേശവും. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകളും മറ്റു നിർദ്ദേശങ്ങളും നൽകി രാജീവിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായതുകൊണ്ട് തന്നെ ഓട്ടോയാത്ര ഒഴിവാക്കി ഞങ്ങളുടെ ആംബുലൻസിലാണ് തിരിച്ചയച്ചത്. ഒപ്പം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങളെ ബന്ധപ്പെടണം എന്ന നിർദ്ദേശം കൊടുത്ത് ഒരു ഫോൺ നമ്പറും കുറിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാജീവിന്റെ അനുജത്തിയുടെ ഫോൺ കോൾ എത്തി.
2: ഹലോ, എന്റെ ചേട്ടന് വീണ്ടും അസുഖം കൂടി സാറേ, ഇവിടം വരെ ഒന്ന് വരുമോ?
1: അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ക്ലിനിക്കിൽ അർജന്റായിട്ടൊരു മീറ്റിംഗ് നടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും വോളണ്ടിയേഴ്സും ക്ലിനിക്കിലുണ്ടായിരുന്നു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അപ്പോൾ തന്നെ രാജീവിനെ പരിശോധിച്ച ഡോക്ടറും നഴ്സിംഗ് സ്റ്റാഫ്സും വോളണ്ടിയേഴ്സുമായി ആംബുലൻസിൽ വേണ്ട സജ്ജീകരണങ്ങളോടെ രാജീവിൻ്റെ അഞ്ചാലുംമൂട്ടിലുള്ള വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തി. റോഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ടായിരുന്നു രാജീവിൻ്റെ വീട്. രാജീവിൻ്റെ അനുജത്തി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു റോഡരികിൽ. ഞങ്ങൾക്ക് വഴികാട്ടിയായി അവൾ മുൻപേ നടന്നു, അല്ല ഓടുകയായിരുന്നു. ഞങ്ങളെ രാജീവിൻ്റെ അടുത്തെത്തിക്കാൻ അവൾ നന്ദി പാടുപെടുന്നുണ്ടായിരുന്നു. നിഷ്കളങ്കമായ സ്നേഹം തുളുമ്പുന്ന ഒരനുജത്തി രാജീവിൻ്റെ ഭാഗ്യമായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചുപോയി ആ തിരക്കിനിടയിലും. ഒരു പുതിയ കൊച്ചു വീടായിരുന്നു രാജീവിൻ്റേത്. രാജീവിൻ്റെ അരികിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു, വെളുത്തു മെലിഞ്ഞ ഒരു പാവം അമ്മ. ഞങ്ങൾ വന്നതൊന്നും ആ അമ്മ ശ്രദ്ധിച്ചതേയില്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മകനെ നോക്കി കരയുന്നുണ്ടായിരുന്നു. അംബുജ എന്നായിരുന്നു ആ അമ്മയുടെ പേര്. രാജീവിന്റെ കാര്യങ്ങളൊക്കെ അനുജത്തി ഡോക്ടറോട് വിശദീകരിച്ചു. ഡോക്ടറിന്റെ പരിശോധന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി.

രാജീവിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർ രാജീവിന്റെ അനുജത്തിയോട് വളരെ തന്മയത്വത്തോടെ പറഞ്ഞു മനസ്സിലാക്കി. സ്ഥിതി വളരെ മോശമാണ്. ക്ഷീണത്തിനൊരു ശമനം കിട്ടാൻ വേണ്ടി ഒരു ട്രിപ്പിട്ട് തരാം. ഞങ്ങളും അവിടെ തന്നെ നിന്നു. ഈ സമയം രാജീവിന്റെ സഹോദരി കുറേ വിവരങ്ങൾ രാജീവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. രാജീവിന്റെ അച്ഛൻ അവരുടെ ചെറുപ്പത്തിലേ മരിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമതകൾ രാജീവിന് സഹിക്കേണ്ടി വന്നു. എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്നു രാജീവ്. പഠനത്തോടൊപ്പം ചെയ്യാൻ പറ്റിയ ഒരു ജോലി നോക്കിയിരിക്കുകയാണ്. തയ്യൽ പഠിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാമല്ലോ എന്നാലോചിച്ചത്. അങ്ങനെ ഒട്ടും താമസിച്ചില്ല, രാജീവ് തയ്യൽ പഠിക്കാൻ തുടങ്ങി. സ്വയമേ തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ട് തന്നെ വേഗം പഠിച്ചെടുത്തു. അങ്ങനെ രാജീവിനെ തിരക്കി ചെറിയ ചെറിയ തയ്യൽ ജോലികളെത്തി. ഒരു പഴയ കടയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ വളരെ വിപുലമായി തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ രാജീവിന് തോന്നി, തുണികൾ ഇങ്ങനെ തയ്ച്ചാൽ മാത്രം പോരാ, അതൊന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി പൈസ കിട്ടുമല്ലോ. അങ്ങനെ രാജീവ് ഇൻസ്റ്റാൾമെൻ്റ് വ്യവസ്ഥയിൽ ഒരു ഇസ്തിരി പെട്ടിയും വാങ്ങി. തുണികൾ തയ്ച്ചും ഇസ്തിരി ഇട്ടും അങ്ങനെ ജോലിയിൽ വളരെ സന്തോഷവാനായി മുന്നോട്ട് നീങ്ങി. തൻ്റെ അനുജത്തിയുടെ വിവാഹം നടത്തുക, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിനിടയിൽ തൻ്റെ അനുജത്തി രമയ്ക്ക് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായ ജോലി കിട്ടി. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി. രമയ്ക്ക് നല്ലൊരു കല്യാണാലോചന വന്നു. സൽസ്വഭാവിയും കഠിനാധ്വാനിയുമായ നല്ലൊരു മിടുക്കൻ പയ്യൻ. തൻ്റെ അനുജത്തിയുടെ വിവാഹം എന്നത് രാജീവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ വിവാഹം നടന്നു. ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ കടയും ഒപ്പം ഇലക്ട്രിക്കിൻ്റെ പണിയുമൊക്കെ അജിത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. രാജീവനും അമ്മയ്ക്കും വലിയ സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇരട്ടി മധുരം പോലെ വീണ്ടും ഒരു സന്തോഷ വാർത്ത അവരെ തേടിയെത്തി. രാജീവിന് KSEB ലൈൻമാനായി ജോലി കിട്ടി എന്നുള്ളതായിരുന്നു ആ സന്തോഷ വാർത്ത. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാജീവ് അവൻ്റെ അനുജത്തിയോട് അവരുടെ അച്ഛൻ മരിച്ചതിനു ശേഷമുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് സംസാരിച്ച് നെടുവീർപ്പിടുമായിരുന്നു. എന്നിട്ട് അവളോട് പറയും, നിന്നെ നല്ലൊരുത്തൻ്റെ കൂടെ വിടണം, അമ്മയെ നല്ലപോലെ നോക്കണം, എനിക്കത്രയും മതി, അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണം, പാവമാണ് നമ്മുടെ അമ്മ. രാജീവിൻ്റെ ആ വാക്കുകളൊക്കെ അവളുടെ മനസ്സിൽ ചെന്ന് തട്ടുമായിരുന്നു. രണ്ടു മൂന്ന് വർഷങ്ങൾ കടന്നുപോയി. രാജീവിന് സ്ഥലമാറ്റം കിട്ടി. അമ്മ തനിച്ചായി പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും തൻ്റെ അനുജത്തി അടുത്തു തന്നെ താമസമുള്ളതുകൊണ്ട് രാജീവിന് അതൊരാശ്വാസമായി. പിന്നെ അമ്മയ്ക്ക് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്നതും ഒരു ധൈര്യ കൂടുതലായിരുന്നു. പുതിയ ജോലിസ്ഥലത്തെത്തി ജോയിൻ ചെയ്തു. ആഴ്ചയിൽ അമ്മയും അനുജത്തിയും കാണാൻ വീട്ടിൽ വരുമായിരുന്നു. വരുന്ന സമയം രമയുടെ ഭർത്താവും അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാവുമ്പോൾ ഒരു ആഘോഷമായിരുന്നു ആ വീട്ടിൽ. ഇതിനിടയിൽ രാജീവൻ പഴയ വീടിൻ്റെ സ്ഥാനത്ത് അത് പൊളിച്ച് ഒരു ലോണൊക്കെ തരപ്പെടുത്തി ഒരു കൊച്ചു വീട് പണിതു. രാജീവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്നത്. അവൻ ആ കൊച്ചു വീടിന് ഒരു പേരുമിട്ടു, അംബുജ വിലാസം. അങ്ങനെ ആ സ്വപ്നവും നേടിയെടുത്തു. അധ്വാനശീലവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് രാജീവിന് ബോധ്യമായ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ 3-4 കൊല്ലം മുന്നോട്ട് പോയി. രാജീവിന് നല്ല നല്ല കല്യാണ ആലോചനകളൊക്കെ വരാൻ തുടങ്ങി. അവൻ ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്നു പോകുന്ന ഒരു കുട്ടിയായിരിക്കണം താൻ കല്യാണം കഴിക്കുന്നത്. തികച്ചും ന്യായമായ ഒരു കാര്യം, കാരണം അവൻ്റെ എല്ലാമായിരുന്നല്ലോ കുടുംബം എന്നുള്ളത്. നാളുകൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ അവന് പെട്ടെന്ന് ക്ഷീണം തോന്നി തുടങ്ങി. ഒന്നോ രണ്ടോ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി തുടങ്ങുമ്പോൾ വല്ലാത്ത ക്ഷീണം. അങ്ങനെ ആയിരുന്നില്ല രാജീവ്. അവനത് കൂട്ടുകാരോട് പറഞ്ഞു. എന്നാൽ അവരത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവർക്കറിയാവുന്ന ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും ക്ഷീണം കൂടിക്കൂടി വന്നു. വീട്ടിലെത്തിയാലും ഒരു ഉത്സാഹവും ഇല്ലാതായി രാജീവന്. ക്ഷീണത്തോടൊപ്പം കുത്തി കുത്തിയുള്ള ചുമയും തുടങ്ങി രാജീവന്. അങ്ങനെ സഹോദരിയായ രമയുടെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഒരു ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചു. എന്തോ ഒരു പന്തികേട് തോന്നിയ ആ മിടുക്കനായ ഡോക്ടർ, നല്ല മെച്ചപ്പെട്ട കിടത്തി ചികിത്സയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് നിർദ്ദേശിച്ചു. ആ ഡോക്ടർ വഴിയാണ് രാജീവൻ RCCയിലെത്തുന്നത്. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പലവിധ ടെസ്റ്റുകൾ നടത്തി. രാജീവിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന്
തിരിച്ചു.

0: ക്യാൻസർ നാലാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുന്നു. മറ്റവയവങ്ങളിലേക്കും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പലവിധ ടെസ്റ്റുകൾ നടത്തി. രാജീവിന്റെ സ്ഥിതി വളരെ മോശമാണെന്നറിഞ്ഞ ഡോക്ടർ RCCയിൽ നിന്നും രാജീവിനെ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയറിലേക്ക് നിർദ്ദേശിച്ചു. അംബുജാലയത്തിലേക്ക് തിരികെ എത്തിയ രാജീവിനെ കണ്ടതും അമ്മ നിലവിളിച്ച് ബോധരഹിതയായി താഴെ വീണു. രാജീവിന്റെ വേദന ഇരട്ടിയായി. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തില്ലല്ലോ ദൈവമേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇത്രയും ക്രൂരമായി, എൻ്റെ അമ്മയുടെ നിലവിളി കാണുന്ന രീതിയിൽ എന്നോട് എന്തിനാ ഇത്ര ക്രൂരമായി പെരുമാറിയതെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജീവൻ കരയാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി ആരാണുള്ളതെന്ന് ഓർത്ത് രാജീവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാജീവിൻ്റെ ഈ വിവരങ്ങൾ ഓരോന്നും ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അനുജത്തെ രമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജീവിൻ്റെ ട്രിപ്പ് തീർന്നു. അല്പം ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയൊരു ഉത്സാഹമൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് മടങ്ങി. ഞങ്ങളുടെ ആംബുലൻസ് കിടക്കുന്ന റോഡ് വരെ രമ കൂടെ വന്നു. അവൾ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു.
1: എന്റെ ചേട്ടൻ ഒരു പാവാചാറ്, എനിക്കും എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് എന്റെ ചേട്ടൻ ജീവിച്ചത്. ചേട്ടന് വേണ്ടി ഒരിക്കലും പോലും ജീവിച്ചിട്ടില്ല. ചേട്ടൻ ചേട്ടനെ വേദന അനുഭവിക്കുന്നത് കാണാൻ വയ്യ സാറേ ഞങ്ങൾക്ക്. എന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണേ സാറേ.
0: ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവളെ ആശ്വസിപ്പിച്ചിട്ട് എല്ലാവരും ആംബുലൻസിൽ കയറി. ആംബുലൻസ് നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഞങ്ങളുടെ ആംബുലൻസ് മറയും വരെ അവിടെ തന്നെ നിന്നിരുന്നു. ഞങ്ങളെ യാത്രയാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന രമയ്ക്ക് ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. കാരണം ക്ഷീണം മാറിയ തൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ. പക്ഷേ രാജീവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. രാജീവൻ അറിയാമായിരുന്നു താൻ ഇനി അധിക സമയമില്ല എന്നുള്ളത്. അമ്മയെ നീ നന്നായി നോക്കണം, നമ്മുടെ അമ്മ പാവമാണ്, ആരുമില്ലാതെ അനാഥയെപ്പോലെ ആവരുത് അമ്മ എന്നു മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു വളരെ പതിഞ്ഞ സ്വരത്തിൽ. ആ സ്വരം കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് കേട്ടില്ല. ഒരു മകൻ ചെയ്യേണ്ട, ഒരേട്ടൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അവൻ നിറവേറ്റി.

0: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോഴും ഇതുപോലെയുള്ള ആരുടെയെങ്കിലുമൊക്കെ ഓരോ കഥകൾ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് കേൾക്കണം, അതേപ്പറ്റി ഒന്ന് ചിന്തിക്കണം. നല്ല ചിന്തകളോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. മാതൃവാത്സല്യം തുളുമ്പുന്ന ആ മകന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ സ്നേഹസ്പർശത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ വിട പറയുന്നു. മേരി റാണി സി ജെ.
1: ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം. അവതരണം മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഏകോപനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

0: होने पर किसान पर बोझ नहीं पड़ेगा।
1: പ്രധാനമന്ത്രി പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പി എം കിസാൻ ഉത്സവ ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു.

0: ത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗ ദിനത്തിന് മുന്നോടിയായി യു എയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി

0: സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അറായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: அங்கு வடக்கு பக்கம் போரடிச்சோழி வெளாரிவெளோதை இதை வாளினக்கும் பெண்ணாணி வெளாளிளக்கும் பெண்ணு.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ജേതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനം.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനാണെങ്കിലോ അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു രാജാവിനൊരു മന്ത്രി ഉണ്ടായിരിക്കുമല്ലോ, ആ മന്ത്രിക്ക് രാജാവിനേക്കാൾ കൂടുതൽ ബുദ്ധിയും വേണം. എന്നാലേ മണ്ടന്മാരായ രാജാക്കളെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം മന്ത്രിയുടെ ബുദ്ധി കാണുമ്പോഴൊക്കെ രാജാവിന് ഭയങ്കര അസൂയ തോന്നും. കാരണം എന്താണ്, രാജാവിനെ കടത്തി വെട്ടുകയല്ലേ. ആളുകളുടെ കൂടുതൽ സ്നേഹം അപ്പോൾ മന്ത്രിക്ക് കിട്ടത്തില്ലേ, ബഹുമാനവും മന്ത്രിക്ക് കിട്ടത്തില്ലേ രാജാവിനേക്കാളും. ആ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മന്ത്രിയോട് ഏത് രാജാവിനും അസൂയുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുന്നറിയ രാജാവ്, മന്ത്രിയേക്കാൾ ബുദ്ധി തനിക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി രാജാവ് മന്ത്രിയോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഏ മന്ത്രി, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്, അതിനുത്തരം നീ പറയണം. ശരിയായ ഉത്തരം പറയണം, അങ്ങനെയാണെങ്കിൽ സമ്മാനം, അത് തെറ്റിച്ചാലോ തല വെട്ടും. മന്ത്രി ചോദിച്ചു, എന്താണ് മഹാരാജാവേ, പറഞ്ഞോളൂ. ആ ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്, ശരി ഉത്തരം പറയൂ, അല്ലെങ്കിൽ തല പോവും. ഉടനെ ഇത് കേട്ടപ്പോ മന്ത്രി ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, രാജാവേ, ലോകത്തിൻ്റെ കേന്ദ്രം, അതായത് ഭൂമിയുടെ കേന്ദ്രം എവിടെയാണെന്നാണല്ലോ രാജാവ് ചോദിച്ചത്. അതിന് ഉത്തരവായിട്ട് തന്നെ, അതായത് ഭൂമി എന്ന് പറയുന്ന ലോകമാണല്ലോ, ഈ മന്ത്രി പറയുകയാണ്, രാജാവേ, ലോകത്തിൻ്റെ കേന്ദ്രം എൻ്റെ കുതിരയുടെ ഇടത് കാലിൻ്റെ അടിയിലാണ്. മന്ത്രിയുടെ ഉത്തരം കേട്ടോ, അതായത് ലോകത്തിൻ്റെ കേന്ദ്രം എൻ്റെ കുതിരയുടെ ഇടത് കാലിൻ്റെ അടിയിലാണ്. പിന്നെ വെറുതെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ നിന്റെ തല പോകും, രാജാവ് ഓർമ്മിപ്പിച്ചു. രാജാവേ, അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ അങ്ങ് ഭൂമിയുടെ വീതി അളന്നു നോക്കൂ. മന്ത്രി പറഞ്ഞു, മന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതായത് ഭൂമിയുടെ വീതി അളന്നു നോക്കാനായിട്ട് തിരിച്ച് അങ്ങോട്ട് രാജാവിന് പണി കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ രാജാവിന് മനസ്സിലാകും ഈ ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന്. അതാണ് മന്ത്രിയുടെ ബുദ്ധി. അങ്ങനെ മന്ത്രി പറഞ്ഞപ്പോഴത്തേക്കും മന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് രാജാവ് മനസ്സിലാക്കി. എന്നാലും വിട്ടുകൊടുത്തില്ല, വേറൊരു ചോദ്യം ചോദിച്ചു, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉടനെ മന്ത്രി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ തലയിൽ എത്ര മുടിയുണ്ടോ അത്ര തന്നെ. സംശയമുണ്ടെങ്കിൽ അങ്ങയുടെ മുടിയിഴകളും നക്ഷത്രങ്ങളും അങ്ങ് തന്നെ ഒന്ന് എണ്ണി നോക്കിക്കേ, അപ്പോൾ മനസ്സിലാകും. അപ്പോ ഇത് കേട്ട് സദസ്യരൊക്കെ ചിരിക്കാൻ തുടങ്ങി.

0: അപ്പോൾ രാജാവ് അവിടെയും തോറ്റു. രാജാവ് വേറൊരു ചോദ്യം ചോദിച്ചു. ശരി മന്ത്രി, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് എത്ര താടി രോമങ്ങളുണ്ട്? മന്ത്രി പറഞ്ഞു, എൻ്റെ കുതിരയുടെ വാലിലെ രോമവും അങ്ങയുടെ താടി രോമവും തുല്യമാണ്. സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കിക്കൊള്ളുക. രാജാവ് അവിടെയും തോറ്റു. രാജാവിന് മനസ്സിലായി, ഇനി ഈ മന്ത്രിയോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആ മന്ത്രിക്ക് ധാരാളം സമ്മാനങ്ങളും നൽകി. അങ്ങനെ രാജാവിനെ തോൽപ്പിച്ച മന്ത്രി എന്ന ഒരു ഖ്യാതിയും കൂടെ ഈ മന്ത്രിക്ക് കിട്ടി. അപ്പം മന്ത്രിയുടെ ബുദ്ധി എന്ന കുഞ്ഞു കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പ്രിയ ഗാനരചയിതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോ എന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ, ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്. ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാന് വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു, എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ. വിസ്തീർണവും വലിപ്പവും മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കര ചക്രാതി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ പ്രത്യേകത, അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി, സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നത്, ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകര മത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്, അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ, സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. ഇപ്പൊ രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാന്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമനെ സുഗ്രീവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ട്.

0: ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. സുഗ്രീവൻ പറയുകയാണ്, സമുദ്രം കടന്നു ചെല്ലുന്ന നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനര സേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്ന് ഇരിക്കട്ടെ, മുൻപിൻ നോക്കാതെ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെ ആകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിധിയെ കടക്കാൻ ഉപായം പാർക്കാം, നേരം ഇനി കളയാതെ രഘുപതി. ശ്രീരാമചന്ദ്ര, ഇനി ഒട്ടും വൈകരുത്. ഈ കടൽ എങ്ങനെ കടന്ന് ചെല്ലണം, അതിനായി അങ്ങൊരു തന്ത്രം മെനയുക, ബാക്കിയെല്ലാം എനിക്ക് വിട്ടുതരിക. ഒരു കാര്യമുണ്ട്, ലങ്കയിൽ നാം എത്തിച്ചേരുക എന്ന് വെച്ചാൽ രാവണൻ മരിച്ചു എന്നാണ് അർത്ഥം. ഇത് കരുതിക്കോളൂ. എങ്ങനെ എത്താം എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എത്തിക്കഴിഞ്ഞാൽ രാവണൻ മരിച്ചു, ഉറപ്പാണ്. ഇപ്പൊ ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നത് രാഘവ? ശ്രീരാമചന്ദ്ര, അങ്ങയോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്, ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം. അതിന്റെ ഉച്ചിയിൽ മൂർധാവി, ലങ്കാപുരി. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 10,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 10,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1,00,000 രാക്ഷസന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട്.

0: അനേക ലക്ഷം രാക്ഷസന്മാർ, മന്ത്രശാല കാക്കുന്നവർ സെക്രട്ടേറിയറ്റ് രാവണന്റെ, അത് കാക്കുന്നവർ അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ, ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും, ആയിരം നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർന്ന ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു, നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ്. ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ അവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാൻ ഇങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല, എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽപ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശു. നാം പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്, രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്, ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം, രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി, സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ തീരുമാനത്തിൽ യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം, ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം, നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ന് ണമാണ്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും, നല്ലതായി തന്നെ വരും. മാത്രമല്ല, ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ, എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു, അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. അപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല

മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ണ് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ഈ യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം, ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം നിലയുറപ്പിക്കണം എന്ന് ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു. മൊത്തം മേൽനോട്ട ചുമതല നീലൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠ

0: വാനര പോരാളികൾ വേണമെന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അത് ആരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. അപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേര് കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മൾ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലേ ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. അപ്പൊ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാർന്നുള്ള അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട് ആ സൈന്യം മുമ്പോട്ട് നീങ്ങാനായി തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായികനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി, ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്? എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ടെ ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമ നിസ്വരം കേൾക്കുന്നു. ഭീമ നിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവം വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമ

0: ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ് ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല, ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക, കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ

ശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: സ്വാഗതം തൂവാനം 60-ാം ദളത്തിലേക്ക്. മുൻ ദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫട്കേയും രുസ്തത്തെയും പായ്ക്കപ്പലിൽ യമനിലേക്ക് കൊണ്ടുപോകുന്നു. യമനിലെ കാരാഗ്രഹത്തിൽ അവർ തടവുകാരാക്കപ്പെട്ടു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 21-ാം ഭാഗം.

മറ്റുള്ളവരിൽ നിന്ന് അകലെ ഏകാന്തമായ ഒരിരുട്ടറയാണ് ഫട്കിക്ക് വിധിച്ചിരുന്നത്. നേരെ നിൽക്കുവാൻ പോലും കഴിയാത്തത്ര ഇടുങ്ങിയത്. വിശാലമായ ആ മരുഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഇരുട്ട് മുഴുവനും ഒരു പിശാചിനെപ്പോലെ ആ മുറിയിൽ ഒതുങ്ങിയിരുന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്കായ ഫട്കിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അരൂപിയായ പിശാച് ചെവിക്കരികിൽ നിന്ന് മരിച്ചുപോയ ഏതോ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പുലരിയുടെ ചില്ലു പൊട്ടി പ്രകാശം മറ്റു മുറികളിൽ ചിതറിയപ്പോഴും ആ ഇരുട്ടറയിൽ ഫട്കെ ഉണർന്നു തന്നെയിരുന്നു. പകൽ ജോലി ചെയ്യിക്കാനായി കൊണ്ടുപോകുന്ന ഗാർഡിൻ്റെ പിന്നിൽ നടക്കുകയായിരുന്നു രുസ്തം. വെയിലഴിച്ചിട്ട ജയിലഴികൾ വരാന്തയിൽ ചിതറിക്കിടന്നു. അതിൽ ചവിട്ടി ഓരോ ജയിലറെ കടക്കുമ്പോഴും രുസ്തം ആകാംക്ഷയോടെ അതിനകത്തേക്ക് എത്തി നോക്കും. എവിടെയെങ്കിലും ഫട്കയുണ്ടോ? ചങ്ങല ഉരഞ്ഞ വ്രണത്തിൽ ഈച്ചയാർക്കുന്ന കാലുകൾ, ഒഴുകിപ്പരന്ന മൂത്രം, പാടകെട്ടിയ തറകൾ, കൽച്ചുവരിൽ തലയിട്ടടിക്കുന്ന മുടി വളർന്നു മൂടിയ മുഖങ്ങൾ, മരിച്ചുപോയ പ്രതീക്ഷകളുടെ കനച്ച വാട. ഫട്കയെ ഒരറയിലും കണ്ടില്ല. എവിടെയാണ് ഫട്കയെ തടവിലിട്ടിരിക്കുന്നത്? തൊട്ടുപിറകെ പോകാത്തതിന് മുമ്പേ പോകുന്ന ഗാർഡ് തോക്കിൻ്റെ പാത്ത് കൊണ്ട് രുസ്തത്തിൻ്റെ നെറ്റിയിലടിച്ചു. എന്നിട്ട് വേഗം മുന്നോട്ട് നടക്കാൻ ആംഗ്യം കാണിച്ചു. ആ ആടി അല്പം കൂടി താണിരുന്നെങ്കിൽ കണ്ണുടഞ്ഞു പോയേനെ. വേദനയോടെ രുസ്തം മുന്നോട്ട് നടന്നു. പുറകെ കഴുത്തിൽ വളയവും കയ്യിൽ ചങ്ങലയുമായി അവനെപ്പോലെ ചില തടവുകാരുമുണ്ട്. പണിക്ക് കൊണ്ടുപോവുകയാണ്. പുകയും ചൂടും നിറഞ്ഞ ഒരു നീണ്ട ആലയായിരുന്നു പണിമുറി. അവിടെ തീക്കനലുകൾ പഴുത്തുകിടന്നു. പലമാതിരി ലോഹവളയങ്ങൾ, കുഴലുകൾ അടിച്ച് പദം വരുത്താൻ ആ തടവുകാർ നിയോഗിക്കപ്പെട്ടു. പകൽ മുഴുവൻ വീർപ്പൊഴുക്കി പണിയെടുക്കണം. അമാന്തിച്ചാൽ അടി പുറത്തു വീഴും. ചാട്ടയുടെ നീറ്റലിൽ പുളഞ്ഞു നിൽക്കാൻ പറ്റില്ല. തീ പോലെ പഴുത്ത വളയങ്ങളിൽ ഉരുക്കു ചുറ്റികൊണ്ട് ആഞ്ഞടിക്കണം. അല്ലെങ്കിൽ പഴുത്ത കനൽക്കട്ടകളെ കുടിലുകൊണ്ട് ഇളക്കി കൊടുക്കണം. മുറി മുഴുവനുമുള്ള നരകത്തിയിൽ കിടന്ന

ലോകം തൻ്റെ ജന്മത്തെ ഓർത്ത് നിർത്താതെ നിലവിളിക്കുന്നത് പോലെ തോന്നി. ആദ്യ ദിവസങ്ങളിൽ രുഷ്ടത്തിന് കുടിലുകൊണ്ട് തീയിളക്കുകയായിരുന്നു പണി. അവൻ്റെ മുഖവും മുടിയും തീയേറ്റ് ചുവന്നു പുകഞ്ഞു. കണ്ണു കാണാതായപ്പോൾ കുടിലൊന്ന് ലക്ഷ്യം തെറ്റി പൊടുന്നിനെ ചാട്ടവാർ മുതുകിൽ പുളഞ്ഞു. പിന്നെ കുടിലുകൊണ്ടല്ല, വിരലുകൾ കൊണ്ടാണ് തീക്കട്ടകൾ മാറ്റിയിടേണ്ടി വന്നത്. നഖങ്ങൾ കരിഞ്ഞു, മാംസം വെന്തു കുമിളച്ചു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ വീർപ്പുമുട്ടി. പലവട്ടം അവൻ വെള്ളം വെള്ളമെന്ന് കരഞ്ഞ് പിറകിൽ നിന്ന് ഗാർഡിനെ നോക്കി. അവൻ്റെ ആവശ്യം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. രുഷ്ടത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിൽ പിടികൂടി പട്ടാളക്കാരൻ പഴുത്ത ചൂളയോട് അവൻ്റെ മുഖം ചേർത്തു പിടിച്ചു. കവിള് കരിഞ്ഞു, പിടഞ്ഞ് പിടഞ്ഞ് രുസ്തം ഒരു വശത്തേക്ക്.

തറയിൽ വീണ രുസ്തത്തിൻ്റെ നെഞ്ചിൽ ഉരുക്കുലാടം തിറച്ച് ബൂട്ടുകൊണ്ട് ആഞ്ഞടിച്ചിട്ടും എഴുന്നേൽക്കില്ലെന്ന് ബോധ്യമായപ്പോൾ പട്ടാളക്കാരൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. രുസ്തത്തിന് അതെന്താണെന്ന് മനസ്സിലായില്ല. ലോഹത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു തടവുകാരൻ ആലിയുടെ പുറത്തേക്ക് കൈചൂണ്ടി അവനോട് പറഞ്ഞു, രുസ്തം വിലങ്കിട്ട കൈകൊണ്ട് തറയിലൂടെ ഇഴഞ്ഞു. നീറ്റലും പുകച്ചിലും കൊണ്ട് ഇഴഞ്ഞിട്ടും ഇഴഞ്ഞിട്ടും വാതിലെത്തുന്നില്ല. അവൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് വന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടത്. വാതിലെത്തിയിരിക്കുന്നു. കുറച്ചു ദൂരെ പായില് പിടിച്ച ഒരു സിമെൻ്റ് ടാങ്ക് കാണാം. ഏഴെട്ട് പടി കയറിയാലേ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റൂ. നെഞ്ചോളം നരച്ച താടിയെത്തിയ ഒരു വൃദ്ധൻ അതിൽ വെള്ളം നിറയ്ക്കാൻ കഷ്ടപ്പെടുകയാണ്. രണ്ട് കയ്യിലെയും ഇരുമ്പ് തൊട്ടികളുടെ ഭാരത്തിൽ അയാൾ ഓരോ ചുവടുവെപ്പിലും താഴോട്ട് വീഴുമെന്ന് തുളുമ്പി. വേദനയിലും അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. വഴുക്കലുള്ള കിണറിൻ്റെ അടുക്കിൽ വച്ച് അയാൾ രുസ്തത്തിൻ്റെ പൊള്ളിയ കുമിളകൾ പൊട്ടിയ നീരൊലിച്ച കൈക്കുമ്പിളിലേക്ക് നീര് പകർന്നു കൊടുത്തു. നീറ്റലിൽ അവൻ നിലവിളിച്ചു. വെള്ളത്തുള്ളികൾക്കൊപ്പം വയസ്സിനപ്പോഴും പൊട്ടിപ്പൊട്ടി ചിരിച്ചതേയുള്ളൂ. പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ മനോനില തെറ്റിയത്. രണ്ടാൾ പൊക്കത്തിലെ ആ ടാങ്കിൽ അയാളുടെ കൂട്ടുകാരനെ മുക്കിക്കൊന്നു കളയുന്നത് കണ്ടു മുതലാണെന്ന്. കൂട്ടുകാരൻ്റെ പുറത്തേക്ക് നീണ്ട കാലുകൾ ഭയന്ന പ്രാവിൻ്റെ പറന്നു പൊങ്കാനുള്ള വെമ്പൽ പോലെ ചിറകടിക്കുന്നതും പിന്നെ ശാന്തമാകുന്നതും അയാൾ കണ്ടു. ജയിലിനകത്ത് റെക്കോർഡിൽ വരാത്ത മരണങ്ങൾ അങ്ങനെയാണ് നടക്കാറുണ്ടായിരുന്നത്. അത് കണ്ട് അയാളുടെ മനോനില തെറ്റി. അലമുറിയിട്ട് ജയിലിനകത്ത് ഓടി നടന്ന അയാളെ ഇരുണ്ട സെല്ലിൽ തളച്ചു. പിന്നെ ആ കരച്ചിൽ മാറി ചിരിയായപ്പോൾ പണിയെടുക്കാൻ കൊണ്ടുവന്നു. പക്ഷെ ഭ്രാന്തൻ്റെ കയ്യിൽ ഇരുമ്പ് ചുറ്റി കൊടുക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോഴാണ് വെള്ളം കോരാൻ നിയോഗിച്ചത്. തനിക്കോ മറ്റാർക്കോ മരിക്കാനുള്ള വെള്ളം അയാൾ അന്ന് തൊട്ട് കോരാൻ തുടങ്ങി. ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അയാൾ വെള്ളത്തോട് സംസാരിക്കും. ചിലപ്പോൾ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ ആ വെള്ളത്തെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങും. മൗത്ത് കീ പാനി എന്നാണ് അയാൾ അതിനെ കൊഞ്ചിച്ചത്. ചിലപ്പോൾ ബഹളം കേട്ട് ഓടി ചെല്ലുന്ന പട്ടാളക്കാർ വെള്ളത്തിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളടിച്ച് അയാളെ താഴെ ഇറക്കി സെല്ലിലടയ്ക്കും. ജയിലിലെ റെക്കോർഡിൽ കയറി പറ്റുന്ന മരണങ്ങൾ എല്ലാവരും കാണെയാണ് നടത്തിയിരുന്നത്. സെല്ലിൽ അടച്ചിട്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന മുമ്പിലെ തുറന്ന മൈതാനത്തിൽ അപരാധിയുടെ രണ്ട് കാലുകളെയും ഓരോ ഒട്ടകത്തിൻ്റെയും കാലുകളുമായി ബന്ധിക്കും. രണ്ട് ഒട്ടകങ്ങളെയും തെളിക്കുന്ന കാപ്പിരികൾ അതിൻ്റെ മുകളിലിരുന്ന് അവയെ രണ്ട് ദിശകളിലേക്ക് പായിക്കും. നെടുകെ വലിച്ചു കീറുന്ന ശരീരം ഒരു പിടച്ചിലൂടെ കുറച്ചു ദൂരം പിന്നിട്ട് എന്നേക്കുമായി വേർപെടും. വൃത്തികെട്ട പല്ലും മോണയും കാട്ടി ചാളോലിക്കുന്ന ഒരു മുരടൻ ഒട്ടകത്തെയും ഇതൊന്നും കാണാൻ തീരെ ഇഷ്ടപ്പെടാതെ രണ്ട് കണ്ണുകളും പൂട്ടിയോടുന്ന ഒരു പെണ്ണൊട്ടകത്തെയുമാണ് ഇതിന് നിയോഗിക്കാറ്. വധശിക്ഷ നടപ്പാക്കാൻ അവയെ കൊണ്ടുവരുമ്പോൾ തന്നെ മുരടൻ്റെ വായിൽ നിന്ന് കാമത്തിൻ്റെ വൃത്തികെട്ട അവയവം വിറച്ചുകൊണ്ട് തൂങ്ങിക്കിടപ്പുണ്ടാകും. ഡുള്ള എന്ന ആ പിങ്ക് സഞ്ചി കാണുമ്പോൾ ഗാർഡുകൾക്ക് ആവേശമാണ്. വധശിക്ഷ സമയത്ത് മാത്രമേ അവയെ അടുത്തു കൊണ്ടുവന്നിരുന്നുള്ളൂ. ന്യായത്തിലേക്ക് അവറ്റയെ മടക്കും മുമ്പ് മുരടൻ വല്ലാത്ത ആക്രാന്തത്തോടെ

കീഴ്പ്പെടുത്തു. വലിച്ചുകീറിയ പച്ച ജീവന്റെ ചൂടാറു മുമ്പ് മൈതാനത്തിൽ ഒട്ടകങ്ങളുടെ ഇണചേരൽ ജയിലധികാരികൾ ക്രൂരമായ ഒരു ആനന്ദത്തോടെ അനുവദിച്ചു കൊടുത്തിരുന്നു. അമർഷം കടിച്ചൊതുക്കുന്ന തടവുകാർ സെല്ലിന് പുറത്തു വച്ച് അവറ്റയെ കണ്ടാൽ അരിശം തീർക്കുന്നത് അതിൻ്റെ പുറത്താണ്. പെണ്ണൊട്ടകം ഒരു ശബ്ദം പോലും വയ്ക്കാതെ അതൊക്കെ ഏറ്റുവാങ്ങി ഉള്ളാലെ ശമിക്കും. മുരടനാകട്ടെ, ദേഹത്ത് തൊട്ടാൽ അമറി പട്ടാളക്കാരെ വിളിച്ചു വരുത്തും. അതോടെ തൊട്ടവൻ്റെ പണി കഴിഞ്ഞു. ജയിലിലെ ഇരുളുവീണ തടവറകൾക്ക് മുന്നിലൂടെ രുസ്തം പലവട്ടം ഫട്കയെ തേടി നടന്നു.

ഒട്ടകങ്ങൾ കിട്ടുന്ന ലായത്തിനടുത്തു വച്ചാണ് രുസ്തം ആദ്യമായി ഫട്കയെ കണ്ടത്. അതിനടുത്തുള്ള എണ്ണയാട്ടുന്ന ചക്കിൽ നിന്ന് ഒട്ടകത്തെ അഴിച്ചു മാറ്റിയിരുന്നു. പകരം കെട്ടിവച്ചിരുന്നത്

ഫട്കയായിരുന്നു. മുതുകിൽ വെച്ച് കെട്ടിയ ഒരു വലിയ കല്ലിൻ്റെ ഭാരവും ചുമന്ന് വല്ലാതെ കുനിഞ്ഞു കുനിഞ്ഞ് ഫട്കെ ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. തീരാവശനായിരുന്നു, വേച്ചു വേച്ച് പോയിക്കൊണ്ടിരുന്നു. ദേഹത്ത് നിന്ന് ഒഴുകുന്നത് വിയർപ്പാണോ ചോരയാണോ എന്ന് രുസ്തത്തിന് മനസ്സിലായില്ല. രുസ്തം അമർഷൻ

താഴേക്ക് വീണു. കരഞ്ഞുകൊണ്ട് രുസ്തുവും താഴെ വീണു. അവൻ്റെ ചുണ്ടുകൾ അപ്പോൾ മണ്ണിനെ മൊത്തി ഉമ്മ ഉമ്മ

0: ടി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഗാനരചയിതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ. വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവവിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയെ മനസ്സാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര

ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

സംഗീത ലോകത്തെ വിശിഷ്ട വ്യക്തികളെത്തുന്നു റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. റിയാലിറ്റി ഷോസിലൂടെ മലയാള ഗാനരംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത പിന്നണി ഗായകൻ സംഗീത് റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കായി സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കുന്നു രാഗവിസ്മയത്തിലൂടെ. മറക്കാതെ കേൾക്കാം ലോക സംഗീത ദിനത്തിൽ രാഗവിസ്മയം. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4:30-നും. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ് അവതരണം.

0: ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ MS ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബക്കൽ ക്യാവിറ്റി, അതിനെപ്പറ്റിയാണ് പറഞ്ഞ് നിർത്തിയത്. നമ്മൾ ഈസോഫാഗസ്, അതായത് അന്നനാളത്തിന്റെ ഘടന, പ്രാധാന്യം, അസുഖങ്ങൾ, ഈസോഫജിൽ ഡിസീസസിന്റെ ലക്ഷണങ്ങളും പരിശോധനകളും, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
2: ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം ഏകദേശം 25 cm നീളമുള്ള ഒരു കുഴലാണ് ഈ അന്നനാളം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് മസിൽ വെച്ചുണ്ടാക്കിയ ഒരു കുഴൽ. ഇത് നമ്മുടെ അണ്ണാക്കിൽ നിന്ന് അണ്ണാക്ക് മുതൽ വയറ് വരെ അല്ലെങ്കിൽ ആമാശയം വരെ നീളുന്ന ഒരു കുഴലാണ്. അത് അണ്ണാക്കിൽ നിന്ന് തുടങ്ങി നെഞ്ചിൽ കൂടി നടന്ന് ഡയഫ്രം കടന്ന് വയറിൻ്റെ കാർഡിയാക് പോർഷൻ എന്നൊരു പോർഷൻ ഉണ്ട്, അവിടെ ചെന്നാണ് ഇത് ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബക്കൽ ക്യാവിറ്റിയിലെ ഫംഗ്ഷൻ, ഭക്ഷണം ബോളസായി രൂപപ്പെട്ട് അവിടെ ഇരിക്കുന്നവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് നിർത്തിയത്. ഈ ബോളസ് അന്നനാളത്തിലേക്ക് കടക്കുന്നു. അന്നനാളത്തിലേക്ക് ഇത് കടക്കുമ്പോൾ അപ്പുറത്തൊരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്ലാപ്പുണ്ട്, അതപ്പം തന്നെ ട്രക്കി അടച്ചു വെക്കും. ഈ ഫുഡ് പോയി ട്രക്കി അല്ലെങ്കിൽ ലങ്സിലേക്ക്, ശ്വാസനാളത്തിലേക്ക് കയറാതി കടന്നു പോകാതിരിക്കാം. ഈ ബോളസ് അവിടെ നിന്ന് നേരെ വയറിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നാഡീവ്യൂഹത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് ഈ അന്നനാളത്തിൽ നിന്ന് ഫുഡ് നമ്മുടെ സ്റ്റമക്കിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട്, അത് പെരിസ്റ്റാൾസിസ്. അത് അന്നനാളത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെ ഏനൽ സ്പിഞ്ചർ വരെ ആ ഒരു താളാത്മകം വേവ് പോലെയുള്ള ഒരു മോഷനാണ് ഈ ഹോൾ അന്നനാളത്തിന്റെ താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന്റെ താളം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പെരിസ്റ്റാൾസിസ് വഴി ഈ ബോളസ് വയറ്റിലെത്തുന്നു. ഇതാണ് അന്നനാളത്തിന്റെ ഫംഗ്ഷൻ. ഈ അന്നനാളം മുകളിൽ ഈസോഫാജിൽ, അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ വെച്ചും താഴെ കാർഡിയക് സ്പിഞ്ചർ വെച്ചും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പർ ഈസോഫാജിൽ സ്പിഞ്ചർ എന്ന് പറയുമ്പം നമ്മൾ അത് അടച്ചു വെച്ചെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ വായുവും ഭക്ഷണവും ഒരുപോലെ കയറുന്ന ഒരു സ്ഥലമാണ് ബക്കൽ ക്യാവിറ്റി. വായു ശ്വാസകോശത്തിലേക്കും ഫുഡ് അന്നനാളത്തിലേക്കുമാണ് കയറേണ്ടുന്നത്. അപ്പൊ അന്നനാളത്തിൽ വായു കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈസോഫാഗിൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞ ഒരു സ്പിഞ്ചർ. അത് ഫുഡ് ആഹാരം കയറുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു സ്പിഞ്ചറാണ്. അതേപോലെ തന്നെ താഴെ ഒരു സ്പിഞ്ചർ ഉണ്ട്, കാർഡിയക് സ്പിഞ്ചർ എന്ന് പറയും. നമുക്കറിയാം ആമാശയം അല്ലെങ്കിൽ വയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ താങ്ങാൻ വയറിന് മാത്രമേ പറ്റൂ. അത് മേപ്പോട്ട് കയറിയാലും താപ്പോട്ട് ഇറങ്ങിയാലും ഇങ്ങനെ ഇൻഫ്ലമേഷനും നീർവീഴ്ചയും വ്രണങ്ങളും ഉണ്ടാവും. അപ്പം അത് കടക്കാതിരിക്കാനാണ് താഴത്തെ സ്പിഞ്ചർ. അപ്പം ഇത് മുകളിലേക്ക് കയറുന്നതിനാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നത് വഴി അവിടെ ഇറോഷൻസ് ഉണ്ടാവും. അതാണ് നമുക്ക് ചിലായിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ചിലപ്പം ഇത് ഡയഫ്രത്തിക്കൂടി കടന്നാണല്ലോ അകത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ ഈ ഡയഫ്രത്തിന്റെ ആ ഓപ്പണിങ്ങിൽ കൂടി ഈ വയറിന്റെ ഒരു അംശം ഇങ്ങനെ തള്ളി വെളിയിലേക്ക് ഒരു ഹെർണിയ പോലെ വരും. ഇതിന്റെ എല്ലാം സിംറ്റങ്ങൾ ഒന്നാണ്, എല്ലാത്തിനും നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ആണ് തോന്നുന്നത്. മിക്കവാറും ഈ ഹാർട്ട് ബേണും ഒറിജിനൽ നെഞ്ചുവേദന എന്ന് വെച്ചാൽ ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. മിക്കവാറും ഇതെല്ലാം രാത്രി കാലങ്ങളിലാണ് വരുന്നത്. മിക്കവാറും ഇത് ഹാർട്ടിന്റെ പെയിൻ ആണോ അതോ വയറിന്റെ ആണോ, എല്ലാവരും വിചാരിക്കും ഇത് ആ രാത്രിയും വരികയും നെഞ്ചുവേദന വരികയും ചെയ്യുന്നുണ്ട്. ഹാർട്ട് പെയിൻ ആണെന്ന് പറഞ്ഞ് കാഷ്വാലിറ്റിയിൽ ഒരുപാട് വരുന്ന ഒരു കേസാണിത്. ഇതപ്പം തിരിച്ചറിയാൻ പറ്റുന്നത് ECG, ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു എൻസൈം ട്രോപ്പോണിൻ എൻസൈം ടെസ്റ്റ് ഉണ്ട്. ഇതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് ഹാർട്ടിന്റെ ആണോ അതോ ഇത് അന്നനാളത്തിന്റെ കുഴപ്പമാണോ എന്ന്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഈസോഫേജിയൽ ക്യാൻസർ, അത് ഈ വ്രണങ്ങളിരുന്ന് ഉണങ്ങാതെയാണ് ഇത് ഈസോഫേജിയൽ ക്യാൻസറിലേക്ക് മാറുന്നത്. ഇപ്പം ഇത് വരാൻ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ വരാൻ റിഫ്ലക്സ് ഈസോഫാജിറ്റൈസ്, ഇപ്പം നമ്മൾ പിന്നെ ഫുഡ് അലർജി ഉണ്ടെങ്കിലും ഇതേ കാരണങ്ങളെല്ലാം വരാം. പിന്നെ കാൻഡിഡ് ഇൻഫെക്ഷൻ വന്നാലും വരാം. ചില മെഡിക്കേഷൻസ് ഉണ്ട് ഈ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ, അല്ലാതെ തന്നെ ഒരുപാട് മെഡിസിൻ ഉണ്ട് ഈ അന്നനാളത്തിൻ്റെ മാത്രമല്ല ഈ മ്യൂക്കസ് മെമ്പറേൻ എല്ലാം, ആമാശയത്തിലെ മ്യൂക്കസ് മെമ്പറേൻ എല്ലാം ഹാനികരമായ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടും വരുന്ന അസുഖങ്ങൾ. ഈ റിഫ്ലക്സ് വരുന്നതിന് നമ്മൾ ജേർഡ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് ആദ്യം നമുക്കറിയാം ഇത് ആഹാരം പോകുന്ന വഴിയാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമുക്ക് തോന്നുന്നത് ഡിസ്ഫേജിയ, ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ആദ്യം തോന്നുന്നത്. അത് ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും വരാം ഡിസ്ഫേജിയ ഉണ്ടാവാം. ഈ കാരണങ്ങൾ മാത്രമല്ല, ശരിക്കും ബ്രെയിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ വന്നാലും ഡിസ്ഫേജിയ വരാം. സർജിക്കലോ ചിലപ്പം ആക്സിഡന്റോ

0: ഒക്കെ വന്നാലും സ്ട്രോക്ക് ഒക്കെ വന്നാൽ പോലും ഡിസ്മാജി ഉണ്ടാക്കാം, ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അല്ലാതെ ചില ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതുകൊണ്ടായാലും നമുക്ക് ഡിസ്മാജി വരാം. അപ്പം ഈസോഫാഗസിന്റെ കാരണങ്ങളല്ലാതെ തന്നെ വേറെ കാരണങ്ങളും കൊണ്ടും ഡിസ്മാജി വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഹാർട്ട് ബേൺ, അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് അറിയണമെങ്കിൽ ആദ്യമേ ചെയ്യുന്നത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. ആദ്യത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ. പിന്നെ എൻഡോസ്കോപ്പി കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബേരിയം മീൽ എക്സ്റേ, ഇപ്പൊ ക്യാൻസറസ് കണ്ടീഷനൊക്കെ ആയിട്ട് എക്സ്റേ എടുക്കുമ്പോൾ ആ വ്രണത്തിന്റെ അവിടെ നമുക്ക് ഒരു ഫില്ലിംഗ് കിട്ടും, ബാക്കി സ്ഥലം അതില്ലാതെ ഇരിക്കും. അങ്ങനെ ബേരിയം മീൽ എക്സ്റേയും MRI സ്കാനിങ് കൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ക്യാൻസർ ഉള്ള കണ്ടീഷനിൽ എല്ലാ കേസിലും നമ്മൾ ആദ്യമേ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തും, അതാണ് ഒരു പ്രൈമറി ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പം മിക്കവാറും ക്യാൻസർ ഉള്ളതിൽ ഇതിനകത്ത് വേരിയേഷൻ വരും, അനീമിയ കാണിക്കും, വെയിറ്റ് ലോസ് കാണിക്കും, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ ക്യാൻസറിന്റെ കേസിൽ വരും. പിന്നെ ഇതിന്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണം ഒരു കാരണമാണ്. പിന്നെ പ്രഗ്നൻസിയില് വയറ് വലുതാവും തോറും ആമാശയ മേളിലേക്ക് തെള്ളുകയും അതിനൊരു ഗ്യാസ്ട്രോഈസോഫാഗിയൽ റിഫ്ലക്സ് ഉണ്ടാകാം. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത് തിരിച്ച് ഒഴുകി നെഞ്ചത്തേക്ക് വരാം. അപ്പൊ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കഴിക്കണം. അതുപോലെ തന്നെ ഇതുള്ളവര് ശരിക്കും കട്ടിലിന്റെ കാലില്ലേ ഒരു പടി പൊക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഈ റിഫ്ലക്സ് തിരിച്ചു വരാതെ ഇരിക്കും. കുറച്ച് തടയാം, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കുക, കാല് കട്ടിലിന്റെ കാല് കുറച്ച് പൊക്കി വെക്കുക, അല്ലെങ്കിൽ തല പൊക്കി വെക്കുന്നതിലും കുറച്ചുകൂടെ തലേണ വെച്ച് തല പൊക്കി നമ്മുടെ ഒരു സ്പൈനൊരു വളവ് വരും. കട്ടിലിന്റെ കാലൊരു ചിരി പൊക്കി വെച്ച് ആ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ കഴിക്കുന്ന ആഹാരം ഒരുപാട് സ്പൈസി ആവാതിരിക്കുക, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉള്ള ആഹാരങ്ങൾ എടുക്കുക. കൂടാതെ ഏത്തയ്ക്ക പൊടി കാച്ചി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് എല്ലാ വ്രണങ്ങളും ശരിക്കും പച്ച ഏത്തയ്ക്ക തന്നെ വേണം, പഴുത്ത ഏത്തയ്ക്ക ഇത് കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏത്തയ്ക്ക പൊടി നമ്മൾ കാച്ചി വെറുമായിട്ട് കഴിക്കുന്നത് വ്രണം ഉണങ്ങാൻ സഹായിക്കും, ഉണ്ടായ വ്രണങ്ങൾ ഉണങ്ങാൻ സഹായിക്കും.
1: അന്നനാളം ചെന്നെത്തുന്നത് സ്റ്റൊമക്കിൽ, അതായത് ആമാശയത്തിൽ, അതിന്റെ ഘടനയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: അന്നനാളം കാർഡിയക് ഓഫ് ദ സ്റ്റൊമക്കിലാണ് അവസാനിക്കുന്നത്. അവിടുന്നാണ് സ്റ്റൊമക്ക് തുടങ്ങുന്നത്. ഒരു ജേ ഷേപ്ഡ് ഒരു ലെതർ ബാഗാണ് ആമാശയം. ആമാശയത്തിന്റെ ഭിത്തികൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് റിഡ്ജസ് ഉള്ള, അതിന് ഒരു സബ് മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. ബാക്കിയുള്ള കുടലിന്റെ ഭാഗവും ഈസോഫാഗസിന്റെ ഭാഗവും വെച്ച് നോക്കുമ്പോൾ അതിനൊരു സബ് മ്യൂക്കോസ സ്പെഷ്യലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പം നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH ആണ് അതിനുള്ളത്. 0.82 ആണെന്ന് തോന്നുന്നു അതിന്റെ pH. ശരിക്കും അത് നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും പറ്റി കഴിഞ്ഞാൽ പൊള്ളും. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സബ് മ്യൂക്കസ് ലെയർ ഈ ആമാശയത്തിനുണ്ട്. അത് ഒരുപാട് റിഡ്ജസുകൾ ചേർന്ന ഒരു ലെയറാണ്. റിഡ്ജസ് വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ കപ്പാസിറ്റി കൂട്ടാനാണ്. നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുമ്പം ആ റിഡ്ജസ് നിന്ന് വലുതാവും. ശരിക്കും ഇതൊരു സംഭരണി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്റ്റൊമക്കാണ് മെക്കാനിക്കലി. കാരണം ഈ വരുന്ന സാധനം എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് അതിനകത്ത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിനകത്ത് വരുന്നത് തന്നെ അതിനകത്ത് ബാക്ടീരിയ ഒക്കെ വരുമല്ലോ ഈ കഴിക്കുന്ന ആഹാരത്തിൽ. ചിലപ്പം ഇതിനെല്ലാം നശിപ്പിച്ച് അതിനെ ശുദ്ധീകരിച്ച് ഇതിന്റെ പെരിസ്റ്റാൾസിന് കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ട്. കട്ടിയുള്ള പേശികളാണ് ഇതിൻ്റെത്. അപ്പം ഇത് പൾവറൈസ് ചെയ്ത് ആസിഡും എൻസൈംസും കൂടെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ ഇത് ബോളസ് അല്ല, ഇത് കൈമായി മാറുകയാണ്. സ്റ്റൊമക്കിൽ കൈമായി മാറുകയാണ്.
1: ആമാശയത്തിലുള്ള എൻസൈംസും ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും അതൊക്കെ ഒന്ന് വിശദീകരിക്കൂ ഡോക്ടർ.
0: ആമാശയത്തിൽ നിന്ന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ്, ജി സെൽസ്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് അകത്തുള്ള ലെയർ ഓഫ് നെർവ് സെൽസ് ഉണ്ട്, അതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ ജി സെൽസിൽ നിന്നാണ് ഗ്യാസ്ട്രിൻ ഉണ്ടാകുന്നത്. ഈ ഗ്യാസ്ട്രിന്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ HCL പരൈറ്റൽ സെൽസിൽ നിന്ന് HCL ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അബ്ഡോമിനൽ കണ്ടന്റിന്റെ ഏറ്റവും കൂടുതലുള്ള സെക്രഷൻ HCL ആണ്. ഇതല്ലാതെ കൂടാതെ എൻസൈമും ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ട് കാണുന്ന എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ പെപ്സിനോജൻ പെപ്സിൻ ആവുന്നതാണ്. പെപ്സിനാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. റെനിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്, അത് പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ആ പാലിന്റെ ഡൈജഷന് സഹായിക്കുന്നതാണ് റെനിൻ. ഇവ കൂടാതെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, അവ കുറച്ചൊക്കെ നമ്മുടെ ഫാറ്റിനെ പൾവറൈസ് ചെയ്യാനുള്ള സഹായിക്കും. ലിപ്പേസ് ഫാറ്റിന്റെ ഡൈജഷൻ ശരിക്കും ഡിയോഡിനത്തിലാണ് നല്ലപോലെ നടക്കുന്നത്.

0: എന്നാലും ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗണും ഗ്യാസ്ട്രിക് ലൈപേസ് സഹായിക്കും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. കൈം എന്നാൽ എന്താണ്?
0: കൈമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കൽ ക്യാവിറ്റിയിൽ ആഹാരം ബോളസ് ആകുന്നു. ഇത് ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് ബാക്കി ഇൻസൈം എല്ലാം കൂടെ ചേർന്ന് വേറൊരു രൂപത്തിൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന ആ രൂപം, കഴിച്ച ഭക്ഷണത്തിന്റെ രൂപമാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. കൈമാണ് വീണ്ടും ഡ്യുവോഡിനത്തിൽ കൂടി കയർന്ന് പോകുന്നത്. അപ്പം പിന്നെ കൈമാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഫുഡ്, പിന്നെ കൈമാണ്.
1: കൈമാണ്. ഓക്കെ. ഈ സ്റ്റൊമക്കിൽ സാധാരണയായി ഉണ്ടാകുന്ന അസുഖങ്ങൾ, കോമൺ ആയിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: ഈ എല്ലായിടവും കാണുന്ന പോലെ മെയിൻ ആയിട്ട് കാണുന്നത് ഈ അൾസറുകൾ തന്നെയാണ്. ചിലപ്പം സ്വന്തം ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ ഈ പേശികളിൽ ഉണ്ടാവുന്ന
1: മ്യൂക്കോസ്
0: ഉണ്ടാക്കാം.
1: മ്യൂക്കോസ്.
0: അപ്പം ശരിക്കും ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയാം. അപ്പം അത് പെപ്റ്റിക് അൾസർ രണ്ട് വിധം ഉണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് അൾസർ, പിന്നെ ഡ്യുവോഡിനത്തിൽ കാണുന്ന അൾസറുകൾ. പക്ഷെ ഗ്യാസ്ട്രിക് അൾസറാണ് കുറച്ചുകൂടെ സീരിയസ്. കാരണം കുറച്ച് പ്രായമുള്ളവരിലാണ് സാധാരണ ഗ്യാസ്ട്രിക് അൾസർ കണ്ടുവരുന്നത്. ആഹാരം കഴിക്കുമ്പം ഇത് കൂടുകയാണ് വേദന. ഡ്യുവോഡിനൽ അൾസർ നേരെ തിരിച്ചാണ്. പക്ഷെ ബാക്കി സിംറ്റം എല്ലാം വേദന, വോമിറ്റിംഗ്, പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ചെയ്യാം. അതല്ല എങ്കിൽ സ്റ്റൂളിൽ കൂടെ പോസയാണെങ്കിൽ ബ്ലഡ് ആയിട്ട് പോകത്തില്ല, നമുക്ക് കറുത്ത
1: മലീന.
0: ഇപ്പം പരിശോധനയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒക്കൾട്ട് ബ്ലഡ് ആയിരിക്കും കിട്ടുന്നത്. ബ്ലഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും കിട്ടൂല. പിന്നെ ഈ വ്രണങ്ങളിൽ വരാവുന്ന വേറെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം H. pylori ബാക്ടീരിയ. അതിപ്പം ഒരു H. pylori ബാക്ടീരിയ ഇൻഫെക്ഷൻ നമ്മൾ എല്ലാത്തിലും കേൾക്കുന്നുണ്ട്. ബേസ് വൈറസ് ആണെങ്കിലും ഡ്യൂഡിനോ ആണെങ്കിലും സ്റ്റൊമക്ക് ആണെങ്കിലും ഇതിന്റെ ഒരു, കാരണം പിന്നീട് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ഇതിനകത്ത് വരുന്നത് ക്യാൻസർ ആണ്. അത് ക്യാൻസർ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, രണ്ടുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്റേ, ബേരിയമിൽ എക്സ്റേയിൽ വരുന്ന ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ക്യാൻസർ ആണ്. പിന്നെ എൻഡോസ്കോപ്പിൽ നമുക്ക് ബയോപ്സി എടുത്ത് ബയോപ്സി ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്യാൻ പറ്റും.
1: ആമാശയത്തിന്റെ ഹെൽത്ത്, ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
0: ഇതിനകത്തെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടാത്ത മെഡിക്കേഷൻ ഒഴിവാക്കുക. എല്ലാത്തിനും പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട്. അത് മെയിനായിട്ട് ആമാശയത്തിലെ മിക്ക രോഗങ്ങൾക്കും കാരണം ഈ മെഡിക്കേഷനാണ്. അത് ഒഴിവാക്കുക, ആൾക്കഹോൾ ഒഴിവാക്കുക, ടൊബാക്കോ ച്യൂവിങ്, പുകവലി ഇവയെല്ലാം ഒഴിവാക്കുക. കൂടാതെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ആമാശയത്തെ സൂക്ഷിക്കാൻ പറ്റുന്നത്.
1: ഇനി അടുത്തത് ഡുവോഡിനോ ആണ് അല്ലേ? അതിന്റെ ഘടന, അതിൽ പുറപ്പെടുവിക്കുന്ന എൻസൈംസ്, അതിനെ പറ്റി.
0: സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുകുടലിലേക്ക് കടക്കുകയാണ്. ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗമാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അതൊരു സി ഷേപ്ഡ് ഒരു കുഴലാണ്. പക്ഷെ ഇവിടെ ഡിയോഡിനം ഇങ്ങനെ വളച്ചു വെച്ചേക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന PH-ഓടുകൂടി ഒരിക്കലും ആ കൈം ഇൻഡസ്ട്രൈനിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ ആ ന്യൂട്രലൈസേഷൻ നടക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് ഡിയോഡിനം. ഇതിന് ഏകദേശം ഒരു 25 മുതൽ 30 cm വരെ നീളം കാണും. ഇത് തുടങ്ങുന്നത് വയറ് തീരുന്നിടത്ത്. പൈലോറസ് എന്ന് പറയുന്ന പൈലോറിക് സ്പിഞ്ചർ ഉണ്ട് അവിടെ. പൈലോറിക് സ്പിഞ്ചർ വഴിയാണ് കൈം ഡിയോഡിനത്തിലേക്ക് കടക്കുന്നത്. ജിജിനം തുടങ്ങുന്നത് അടുത്ത ഭാഗം ജിജിനാണ്. അവിടെ വരെയാണ് ഡിയോഡിനത്തിന്റെ ഈ ഭാഗത്ത് വെച്ച് തന്നെ ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഈ ഭാഗത്ത് വെച്ചാണ് ഈ ആസിഡ് അമ്ലം ആൽക്കലിനായി മാറ്റുന്നത്, ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഡിയോഡിനത്തിന് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇവിടെയാണ് ലിവറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ലിവറും പാൻക്രിയാസും കൂടെ ചേർന്ന് ഉള്ള ഒരു ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിലെ ബൈലും കൂടെ ചേർന്നാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. കൈം വന്ന് ജസ്റ്റ് ഡിയോഡിനത്തിൽ കയറുമ്പം തന്നെ അവിടുന്ന് റിഫ്ലക്സ് പോവുകയാണ്, പാൻക്രിയാസിലേക്ക് പോവും. അവിടുന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്ന് ബൈലും ഡിയോഡിനത്തിലേക്ക് വന്ന് തുറക്കുന്ന ഒരു ഡക്ട് ഉണ്ട്, അവിടെ നിന്ന് ഡിയോഡിനത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ബൈക്കാർബണേറ്റ് ആണ്. ബൈക്കാർബണേറ്റ് ആണ് ഇത് ന്യൂട്രലൈസ് ചെയ്യുന്ന,
1: ആസിഡിനെ
0: ന്യൂട്രലൈസ് ചെയ്യും. കൂടാതെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ട്. പാൻക്രിയാസിനെ കുറിച്ച് പറയുമ്പം ആ എൻസൈംസിനെ കുറിച്ച് പറയാം. കൂടാതെ ഡിയോഡിനത്തിനകത്ത് എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. ഇപ്പം ഡിയോഡിനകത്ത് ഉണ്ടാവുന്ന ഹോർമോണാണ് സെക്രീറ്റിനും കോളിസിസ്റ്റോക്കൈനും. അപ്പം ഡിയോഡിനത്തിൽ കൈം കയറുമ്പോൾ തന്നെ ഇതിന്റെ സെക്രീഷൻ നടക്കും. ഈ സെക്രീഷനാണ് മറ്റേതിനെ ഉത്തേജിപ്പിക്കുന്നത്. അവിടുന്ന് വരെ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും വരെ. അപ്പം

0: ജനറ്റിക് ജ്യൂസിനകത്ത് പാൻക്രിയാറ്റിക് ആമിലേസ്, ട്രിപ്സിനോജൻ, ലൈപേസ് ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. എല്ലാം ബൈലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫാറ്റിന്റെ ഡൈജഷനാണ്. കാരണം ഫാറ്റ് ഒരിക്കലും ഇപ്പം നമുക്ക് വെള്ളവും എണ്ണയും എല്ലാം കൂടെ ഇട്ട് ചേർത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നടക്കുന്നത് ബൈല് വഴിയാണ്. അപ്പം ഡിയോഡൻസിൽ വെച്ച് അത് ന്യൂട്രലൈസ് ചെയ്ത കൈമാണ് പിന്നെ ജജനത്തിലേക്ക് വരുന്നത്.
1: ഡോക്ടർ, ഡിയോഡൻസിലെ എൻസൈംസും ഹോർമോൺസും അതൊക്കെ ഏതൊക്കെയാണ്?
0: ഞാൻ ഇപ്പം ഹോർമോണിന്റെ കാര്യം പറഞ്ഞു. സെക്രീറ്റിനും സിസിക്കയും കോളിസിസ്റ്റുകൈനിൻ. കോളിസിസ്റ്റുകൈനിനും സെക്രീറ്റിന്റെ സെക്രീഷൻ നടക്കുമ്പോഴാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് വന്ന്, പാൻക്രിയാറ്റിക് എൻസൈംസ് വന്ന് ഡിയോഡിനത്തിലേക്ക് കടക്കുന്നത്. ആ സമയം തന്നെ ബൈകാർബണേറ്റും പാൻക്രിയാറ്റിക് ജ്യൂസും കൂടെ വരും. ആ സമയത്ത് തന്നെ ബൈലി ഇത് മൂന്നും ഒരു ഓപ്പണിംഗിൽ കൂടെയാണ് ഡിയോഡിനത്തിലേക്ക് വരുന്നത്. ഇത് കൂടാതെ തന്നെ ഡിയോഡിനത്തില് എൻസൈംസ് ഉണ്ട്, ട്രിപ്സിൻ, ലൈപേസ്, ആമിലേസ്. ആമിലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന, ട്രിപ്സിൻ
1: പ്രോട്ടീനും,
0: ലൈപേസ് ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് അപ്പൊ മുതൽ എല്ലാ ഡൈജഷനും തുടങ്ങിക്കഴിഞ്ഞ് ഇതിന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള പരുവത്തിനായി കഴിഞ്ഞു. ആ ഒരു പരുവത്തിൽ നിന്നാണ് നമ്മൾ ഡിയോഡിനത്തിനത്തേക്ക്, ജിജിനത്തിലേക്ക് ടൈം കടക്കുന്നത്. അപ്പം ഡിയോഡിനത്തിന്റെ ഫങ്ഷൻസ് പറയുവാണെങ്കിൽ ഒന്നുകൂടെ പറയാം നമുക്ക്. കാരണം നമുക്കറിയാം ഗട്ട് ബ്രെയിൻ ആക്സസ്, ശരിക്കും നമ്മുടെ വിശപ്പ് അല്ലെങ്കിൽ നമ്മൾ എത്ര മാത്രം കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഡിയോഡിനമാണ്. എത്ര ക്വാണ്ടിറ്റി കഴിക്കണം ഇത് ബ്രെയിനിലെ ലിംബിക് സിസ്റ്റവുമായിട്ടുള്ള ഡയറക്ട് കണക്ഷനാണ് ശരിക്കും ഡിയോഡിനത്തിന്. അതുകൊണ്ട് ഒരാളുടെ ആഹാരം എത്ര എടുക്കണം, ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമാണല്ലോ. അത് തീരുമാനിക്കുന്നത് ഡിയോഡിനമാണ്. ആഹാരം എടുക്കണോ നിർത്തണോ എത്രമാത്രം എടുക്കണം ഇതെല്ലാം ഡിയോഡിനമാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഗട്ട് ബ്രെയിൻ ആക്സസ് ഓരോത്തിലും നമുക്കത് കാണാൻ പറ്റും. ഓരോ പോർഷന് വരുമ്പോഴും ആ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും.
1: ഡിയോഡിനത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡിയോഡിനൽ അൾസറാണ്. ഡിയോഡിനൽ അൾസർ എന്ന് പറയുമ്പോൾ ആ തുടക്ക ഭാഗത്ത് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് കയറുന്നൊരു ഭാഗമുണ്ടല്ലോ, മിക്കവാറും അവിടെയാണ് നമുക്ക് ആ പൈലോറിക് സ്പിഞ്ചറിന്റെ അടുത്താണ് ഡിയോഡിനൽ അൾസർ കാണുന്നത്. ഇത് കൂടുതലും ചെറുപ്പക്കാർക്കാണ് ഡിയോഡിനൽ അൾസർ കാണുന്നത്. കൂടുതലും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. രാത്രി കാലങ്ങളിലാണ് അസുഖം വരുന്നത്. വേദന ഇതുപോലെ തന്നെ, ഹാർട്ട് ബേൺ, പെയിൻ, ഇത് ഇതുവരെ പറഞ്ഞ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, ഇതൊക്കെ തന്നെയാണ് ഡിയോഡിനൽ അൾസറിന്റെ ലക്ഷണങ്ങൾ. അത് കടുക്കുമ്പോൾ ചിലപ്പോൾ നോസിയ, വോമിറ്റിംഗ് ആയിട്ട് വരും. ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ മലീന കാണാം, എന്ന് വെച്ചാൽ കറുത്ത ബ്ലഡ് വരാം. തിരിച്ചാണെങ്കിൽ നമുക്ക് വോമിറ്റിംഗിൽ ഫ്രഷ് ബ്ലഡ് അല്ല, കുറച്ചൊരു കറുത്ത ബ്രൗണിഷ് വോമിറ്റ് ആയിരിക്കും കാണുന്നത്. ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചേഞ്ചസ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ.
1: നമ്മുടെ കരളും പാൻക്രിയാസും ദഹനത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കും ഡോക്ടർ.
0: ലിവറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. റിബ് കേജിനകത്ത് കാണുന്ന മൂന്ന് അവയവം ഹാർട്ട്, ലങ്സ്, ലിവർ എന്നിവയാണ്. ഡയഫ്രത്തിന് താഴെയാണ് ലിവർ കാണുന്നത്. ഇതിലെ ആദ്യത്തെ ഫംഗ്ഷൻ ഡീറ്റോക്സിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഇപ്പം നമുക്ക് നല്ലതൊന്നും മാർക്കറ്റ് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് അതെല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യുകയും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എല്ലാം ലിവർ ടോക്സിക്കായ മരുന്നുകളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മരണത്തിലേക്ക് പോകാത്തത് ലിവർ ഉള്ളത് കൊണ്ടാണ്. അത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും ആൾക്കഹോൾ കഴിച്ചാലും എല്ലാം ഡീറ്റോക്സിഫിക്കേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് പടച്ചിട്ട പോലെ നിൽക്കുന്നത് ലിവറാണ്. പിന്നെ ഡൈജഷനിലാണ് അടുത്ത ഫംഗ്ഷൻ. ഡൈജഷൻ വെച്ച് നോക്കുമ്പോൾ ലിപ്പിഡ് ഡൈജഷൻ അല്ലെങ്കിൽ ഫാറ്റ് ഡൈജഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് മെറ്റബോളിസത്തിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നമുക്കറിയാം പൊടലിൽ നിന്ന് പോട്ടൽ വെയിൻ വഴി ഈ പോഷകങ്ങളെല്ലാം ലിവറിലാണ് എത്തുന്നത്, വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ലിവറിൽ വെച്ചാണ് ഇതിന്റെ മെറ്റബോളിസംസ് ഓരോന്നും നടക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊർജത്തിന് എടുത്ത ഗ്ലൂക്കോസ് പിന്നീട് അധികം വരുന്നത് ഗ്ലൈക്കജനായി ലിവറിൽ സൂക്ഷിക്കും. എന്നാൽ നമുക്ക് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ഗ്ലൈക്കജൻ വീണ്ടും ഗ്ലൂക്കോസായി മാറും. ബാക്കി പദാർത്ഥങ്ങളിൽ നിന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസം, അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്ലാസ്മ പ്രോട്ടീനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിലാണ്. കൂടാതെ തന്നെ ലിപ്പിഡ് ഡൈജഷൻ, ലിപ്പിഡ് മെറ്റബോളിസം നോക്കിയാൽ കൊളസ്ട്രോള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ട്രൈഗ്ലിസറൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലാം ലിവറിൽ തന്നെയാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗാനരചയിതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ

0: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സംഗീത ദിനത്തിൽ സംഗീത ലോകത്തെ വിശിഷ്ട വ്യക്തികൾ എത്തുന്നു റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. റിയാലിറ്റി ഷോസിലൂടെ മലയാള ഗാനരംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത പിന്നണി ഗായകൻ സംഗീത് റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കായി സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കുന്നു രാഗവിസ്മയത്തിലൂടെ. മറക്കാതെ കേൾക്കാം ലോക സംഗീത ദിനത്തിൽ രാഗവിസ്മയം. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 4:30. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കുക, അങ്ങനെ ഇങ്ങനെ ഒക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത്

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രിയ ഗാനരചയിതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ. വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവ വിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയെ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന ഇറാൻ US കരാറിന്റെ ആദ്യപടിയായ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാനും ഒപ്പിട്ടു. ഇതോടെ 3 മാസത്തിലേറെ അടഞ്ഞുകിടന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു. ഇന്നലെ സൗദി പതാകയുള്ള 3 ടാങ്കറുകൾ അസംസ്കൃത എണ്ണയുമായി ഹോർമൂസ് കടന്നു. നാവിക ഉപരോധം US പിൻവലിച്ചെന്നും ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള 1 ഡസനിലേറെ കപ്പലുകൾ കടത്തിവിട്ടെന്നും വൈസ് പ്രസിഡന്റ് JD Vance അറിയിച്ചു. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്നാരോപിച്ച് ബോട്ടിന് നേരെ US സൈന്യം നടത്തിയ

0: ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നടപടിയുടെ ഭാഗമായാണ് വ്യാഴാഴ്ച ഈ ആക്രമണമുണ്ടായത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി പെന്തക്കോസ്ത് വിശ്വാസികളായ പുതിയ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ കേരള പെന്തക്കോസ്തൽ റൈറ്റേഴ്സ് ഫോറം ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സാഹിത്യരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. പുസ്തക വിഭാഗത്തിൽ ജൊനാഥൻ ജോയ് ഡാളസ് പുറത്തിറക്കിയ പെർസീവിംഗ് ബൈബ്ലിക്കൽ ഡോക്ട്രൈൻസ് എന്ന ഗ്രന്ഥവും ഡോക്ടർ ടിങ്കു തോംസൺ മിനിസോട്ട എഴുതിയ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്ന പുസ്തകവും സിസ്റ്റർ റോസമ്മ തോമസ് ചിക്കാഗോ എഴുതിയ ഫ്രം ഏദൻ ടു എറ്റേണിറ്റി എന്ന പുസ്തകവും പാശ ബാബുകുട്ടി ജേക്കബ് ഡാളസ് പ്രസിദ്ധീകരിച്ച വേദപുസ്തക ഭാവനകൾ എന്ന ഗ്രന്ഥവും പാശ ബി ബി മാത്യു അടപ്പനാം കണ്ടത്തിൽ ന്യൂയോർക്ക് എഴുതിയ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന ഗ്രന്ഥവും 2026 പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം അവാർഡിന് അർഹത നേടി. ഫുക്കാന ഇന്റർനാഷണൽ കൺവെൻഷൻ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 7 കൽഹാല റിസോർട്ട് ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഓഗസ്റ്റ് 6 മുതൽ 9 വരെ നടക്കുന്ന കൺവെൻഷനിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ യൂത്ത് ഫെസ്റ്റിവലിൽ അമേരിക്കയിലെ വിവിധ മലയാളി സംഘടനകളിൽ നിന്നുള്ള കുട്ടികളും യുവജനങ്ങളും പങ്കെടുക്കും. ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 12th അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റ് സെപ്റ്റംബർ 6 നടത്തപ്പെടും. ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരങ്ങൾ ഇത്തവണ ചിക്കാഗോയ്ക്കടുത്ത് ബെൻസൺവില്ലിലുള്ള എനർജി ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിലാണ് നടത്തപ്പെടുക. കഴക്കൂട്ടം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ കരിസ്മയുടെ വാർഷിക പൊതുയോഗം ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. കരിസ്മ പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് സംഘടിപ്പിക്കുന്ന കായിക മമാങ്കം ഓൾ അമേരിക്ക വടംവലി മത്സരം ജൂൺ 20 രാവിലെ 10 ഗാർലൻഡ് സീറോ മലബാർ ചർച്ച് പാർക്കിംഗ് ലോട്ടിൽ നടക്കും. അമേരിക്കയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ആഗോള വിപണിയിൽ അട്ടപ്പാടിയുടെ മധുരമെത്തിക്കാൻ കുടുംബശ്രീ. അട്ടപ്പാടിയിലെ ഗോത്രവർഗ മേഖലയിലെ വനിതാ കർഷകർ ഉൽപ്പാദിപ്പിച്ച മധുരക്കിഴങ്ങിൽ നിന്ന് നിർമ്മിച്ച സ്വാദിഷ്ടമായ പൊടി, ഹെൽത്ത് മിക്സ്, സൂപ്പ്, ഗമ്മീസ്, ചിപ്സ്, കുൽഫി എന്നിങ്ങനെ 6 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ആഗോള വിപണി ലക്ഷ്യമാക്കി കുടുംബശ്രീ തയ്യാറാക്കിയത്. മന്ത്രി കെ എം ഷാജി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവുമായി ചേർന്നാണ് പദ്ധതി. ചരമറിയിപ്പ്. ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജേക്കബ് ക്രിസ്റ്റി പറമ്പുകാട്ടിലിന്റെ മാതാവ് ലീലാമ്മ പറമ്പുകാട്ടിൽ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം.

കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. ചാ ചലേ.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ലേഖനത്തിൽ. സംഗീത ലോകത്തെ വിശിഷ്ട വ്യക്തികൾ എത്തുന്നു റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. റിയാലിറ്റി ഷോസിലൂടെ മലയാള ഗാനരംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത പിന്നണി ഗായകൻ സംഗീത് റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കായി സംഗീത വിശേഷങ്ങൾ പങ്കുവെക്കുന്നു രാഗവിസ്മയത്തിലൂടെ. മറക്കാതെ കേൾക്കാം ലോക സംഗീത ദിനത്തിൽ രാഗവിസ്മയം. ജൂൺ 21 ഞായറാഴ്ച രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 4:30. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ഹലോ, ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. എന്താ ഒരു പാട്ടെന്നൊക്കെ അല്ലേ പറയാം. ലോക സംഗീത ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം ചേരുന്നു നൊസ്റ്റാൾജിക് പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ ജോബ് കുര്യൻ.

സമയം മറക്കണ്ട, ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും. ആ പിന്നെ കൂടെ ഞാനും ഉണ്ടാകും. മറക്കാതെ കേൾക്കണേ. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ജേതാവ് ജോ പോൾ എത്തുന്നു ഈ ലോക സംഗീത ദിനത്തിൽ. മറക്കാതെ കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.
1: പറയുവാൻ ഇതാദ്യമായി വരികൾ
0: വരികൾക്കുള്ളിലെ കഥകളിലൂടെ സംഗീതത്തിന്റെ മധുര ജീവവിശേഷങ്ങൾ കേൾക്കാം. ലോക സംഗീത ദിനമായ June 21 രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്കും.
1: മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകാനനയേ.
0: പറയുവാൻ ഇതാദ്യമായി മ്യൂസിക്കൽ ടോക്ക് വിത്ത് ജോ പോൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848